रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: വചനങ്ങളിലൂടെ.
1: ഞെരുക്കമുള്ളവനെ സഹായിക്കുന്ന ഏതൊരാൾക്കും അല്ലാഹു ഇഹത്തിലും പരത്തിലും അവന്റെ പ്രയാസങ്ങളിലും സഹായിക്കുന്നതാകുന്നു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

सुनो 91.7 FM। कदर्स फेवरेट रेडियो स्टेशन।

ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു റേഡിയോ സുനോ. കൂടെ എത്തി ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നല്ല സന്തോഷം നിറഞ്ഞ, ഐശ്വര്യം നിറഞ്ഞൊരു ദിവസം തന്നെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് അങ്ങനെ ആഗ്രഹിക്കാം. നമ്മുടെ ആഗ്രഹങ്ങളാണ് പിന്നീട് നമ്മുടെ ലൈഫിൽ ഓരോ സ്റ്റേജ് ആയിട്ട് മാറുന്നത്. ആഗ്രഹങ്ങൾ ഒന്നുമില്ലെങ്കിൽ ജീവിതത്തിന് അർത്ഥമേ ഉണ്ടാവില്ല. ആഗ്രഹം ഉണ്ടാവണം, അത് പിന്നീട് നമ്മുടെ എയിമായിട്ട് മാറണം. അതിനുവേണ്ടി നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യണം. അത് ലൈഫിൽ അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നൊരു സന്തോഷം അത് വളരെ വലുതായിരിക്കും. കാരണം ഈ ആഗ്രഹങ്ങളുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതെപ്പോഴും നമ്മളിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അത് നമ്മുടെ കൂടെയുള്ള ഒരു സാധനമായിട്ട് നമുക്ക് തോന്നും. ഓക്കെ, എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മുടെ ഒരു സാധനം അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച് എപ്പോഴും നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമ്മളിലേക്ക് വന്ന് ചേരുമ്പോൾ അത് വളരെ വലിയൊരു സന്തോഷമായിരിക്കും. ആഗ്രഹിച്ച കാര്യങ്ങൾ ലൈഫിലേക്ക് വന്നവർക്ക് അത് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും എത്രത്തോളം സന്തോഷം ഉണ്ടാവുമെന്ന്. അപ്പൊ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും അങ്ങനെയുള്ള സന്തോഷങ്ങൾ വേണ്ടേ? അതിന് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കണം, അതിനുവേണ്ടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യണം. എനിവേ, നല്ലൊരു ദിവസം തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റേ ട്യൂൻഡ്.

ആണ് കൂടെ ഞാൻ ചച്ചു. നമ്മുടെ കയ്യിലുള്ള ഒരു സാധനം മറ്റൊരാൾ വന്ന് ചോദിച്ചാൽ അത് കൊടുക്കാനുള്ള ഒരു താല്പര്യം നമുക്ക് ഉണ്ടാവുമോ? എല്ലാ കാര്യങ്ങളൊന്നും നമ്മൾ കൊടുക്കില്ല. നമ്മുടെ കയ്യിൽ രണ്ടെണ്ണം ഉണ്ടെങ്കിലൊക്കെ നമ്മൾ കൊടുക്കുമായിരിക്കും. ഇപ്പൊ രണ്ട് പേനയുണ്ട്, ഒരാൾ വന്നൊരു പേനയ്ക്ക് ചോദിച്ചാൽ നമ്മളത് ചിലപ്പോൾ കൂളായിട്ട് എടുത്ത് കൊടുക്കുമായിരിക്കും. ചിലർ അതും കൊടുക്കില്ല കേട്ടോ. ഇപ്പൊ ആരെങ്കിലും ഗിഫ്റ്റ് ചെയ്ത ഒരു പെന്നൊക്കെ ആണെങ്കിൽ നമ്മളത് കൊടുക്കാനായിട്ട് മടിക്കും. അപ്പൊ മറ്റുള്ളവരെന്താ ആ ചോദിച്ചയാളെന്താ വിചാരിക്കുക, ഓ ഞാനൊരു പേനയ്ക്ക് ചോദിച്ചിട്ട് പോലും എനിക്ക് തന്നിട്ടില്ല എന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾക്ക് ആ ഒരു പെർട്ടിക്കുലർ സാധനത്തോട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ നമ്മളത് ആർക്കും കൊടുക്കില്ല. പക്ഷെ ഒരാൾ നമ്മളോട് വന്നിട്ടൊരു കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് കൊടുക്കാതിരിക്കുന്നതും നമുക്കൊരു വിഷമം തന്നെയാണ്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പൊതുവെ എന്ത് ചെയ്യും? നമ്മൾ നമ്മുടെ ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കുമോ അതോ മറ്റുള്ളവരുടെ ആവശ്യത്തിന് പ്രാധാന്യം കൊടുക്കുമോ? എന്തായിരിക്കും പൊതുവെ ചെയ്യുന്നത്? നമ്മുടെ ഇമോഷൻസിന് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രത്തോളം പ്രാധാന്യം മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കും ഉണ്ട് ഇല്ലേ? അപ്പൊ എന്തായിരിക്കും ചെയ്യുക? എനിവേ കേൾക്കൂ, ഇത് റേഡിയോ സുനു.

റേഡിയോ സനുവാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടി ഞാൻ ചച്ചു. ഒരാൾ നമ്മളോട് വന്നിട്ട് ഒരു കാര്യം ആവശ്യപ്പെടുന്നു. ആവശ്യപ്പെടുന്നതിന് തന്നെ പല രീതികളും പല രൂപങ്ങളും പല ഭാവങ്ങളും ഉണ്ട്. അതൊന്ന് തരൂ എന്ന് നമ്മൾക്ക് ചോദിക്കാം, അതൊന്ന് തരുമോ എന്ന് നമുക്ക് ചോദിക്കാം, അതിങ്ങതാ എന്ന് നമുക്ക് ചോദിക്കാം. അങ്ങനെ പല രൂപങ്ങളിലും ഭാവങ്ങളിലും നമുക്ക് നമ്മുടെ ആവശ്യം പ്രകടിപ്പിക്കാം. പലപ്പോഴും ഇതെങ്ങനെ പ്രകടിപ്പിക്കുന്നു എന്നതിനനുസരിച്ചിട്ടായിരിക്കും അവർക്കത് കിട്ടുന്നത്. ഇപ്പൊ വളരെ നോർമലായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ എടാ ഒന്ന് തരുമോ പ്ലീസ് എന്ന് നമുക്ക് ചോദിക്കാം, നമ്മളത് കൂളായിട്ട് കൊടുക്കുകയും ചെയ്യും. പക്ഷേ അത് കുറച്ചും കൂടി വാല്യൂ ഉള്ള ഒരു സാധനമാണെങ്കിൽ അതൊരാള് വന്നിട്ട് അതിങ്ങതാ എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് സംശയിക്കില്ലേ, നമുക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ പൊതുവേ മനുഷ്യരങ്ങനെയാണ്, നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ മറ്റുള്ളവർക്ക് അങ്ങോട്ട് കൊടുക്കാനായിട്ട് അത്ര വലിയ താല്പര്യമൊന്നും കാണില്ല. പിന്നെ നമുക്കത് വേണ്ടാന്ന് വെക്കണം. എനിക്കിത് അത്രത്തോളം ആവശ്യമില്ല എന്ന് തോന്നിയ ഒരു കാര്യമാണെങ്കിൽ നമ്മളത് മറ്റൊരാൾക്ക് വെറുതെ കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടെങ്കിലും നമ്മളത് സൂക്ഷിച്ചു വെക്കും. എന്തിനെന്ന് നമുക്ക് പോലും അറിയില്ല, പക്ഷെ മറ്റൊരാൾക്ക് കൊടുക്കില്ല. എന്നാൽ നേരെ മറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്, ഇതെനിക്ക് ആവശ്യമില്ല, ആവശ്യക്കാരെടുത്തോട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളിതിൽ ഏത് കാറ്റഗറി പെടുന്നതാണ്? വേണ്ടാത്ത സാധനങ്ങളും ഒന്നുപോലെ സൂക്ഷിച്ചു വെക്കുന്ന ആൾക്കാരാണോ, ആവശ്യക്കാർ ഉപയോഗിച്ചോട്ടെ എന്ന് കരുതി നമ്മുടെ കയ്യിലുള്ളതെല്ലാം ദാനം ചെയ്യുന്ന ആൾക്കാരാണോ? റേഡിയോ സുനുവാണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൺ.

ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം എന്ന് പറയും. പക്ഷേ അത് എത്ര പേര് ചിന്തിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ എത്ര പേർ അത് സ്വന്തം ലൈഫിൽ പ്രയോഗിക്കുന്നുണ്ടാവും? റേഡിയോസിനുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. കയ്യിലുള്ളൊരു കാര്യം, ഒരു സാധനം മറ്റൊരാൾ വന്ന് ചോദിച്ചാൽ നമുക്ക് കൊടുക്കാൻ ചില സാധനങ്ങളോട് ഒരു അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ട് മടിയുണ്ടാകും. എന്നാൽ ചോദിക്കാതെ തന്നെ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊടുക്കാൻ തയ്യാറാവാറുണ്ടോ? ഒരുപാട് സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നതെങ്കിൽ അവിടെ നമ്മുടെ ആവശ്യങ്ങളോ നമ്മുടെ ഇമോഷണൽ അറ്റാച്ച്മെന്റോ എല്ലാം പിന്നെ രണ്ടാമതാണ്, സെക്കൻഡറി ആണ്. മുന്നിലുള്ള വ്യക്തിയാണ് നമുക്ക് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് നമ്മൾ അവർക്ക് കൊടുക്കും. അപ്പോ ആവശ്യക്കാരൻ ആര് എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ മുന്നിൽ വരുന്നൊരു കാര്യം. അത് നമുക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിൽ, നമുക്ക് വേണ്ടാത്തൊരു കാര്യമാണെങ്കിൽ പോലും നമ്മൾ കൊടുക്കില്ല. അപ്പോ ആര് ചോദിക്കുന്നു എന്നതാണ് കാര്യം. എന്തായി കഴിഞ്ഞാലും മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ഉള്ളതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും, നമ്മൾ ഉപയോഗിക്കാത്തതാണെങ്കിലും, അത് നല്ലത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നതാണെങ്കിൽ നമ്മളത് കൊടുക്കുന്നതിനെ കൊണ്ട് വലിയ തെറ്റൊന്നുമില്ല. ചിലവരും അറിയും, ഓ ഇവർ ഉപയോഗിച്ചതാണോ എനിക്ക് തരുന്നത്. അങ്ങനെയല്ല. ഇപ്പം മുൻപൊക്കെ ആണെങ്കിൽ ബുക്സ് വാങ്ങിക്കാൻ പൈസ ഇല്ലാത്ത കുട്ടികളൊക്കെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും ബോറോ ചെയ്ത് പഠിക്കുന്ന കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു മോശം ചിന്തയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്കങ്ങനെ കൊടുക്കാം, മേടിക്കാം, ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ദുരഭിമാനം മാറ്റിവെച്ചാൽ മതി. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

0: this Morning Safari only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
2: In association with
3: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream, dream bigger. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: അങ്ങനെ നമ്മള് വ്യാഴാഴ്ച ദിവസത്തിലേക്ക് എത്തിക്കഴിഞ്ഞു അല്ലേ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഞാൻ സുപ്രഭാതം, എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. ഒരു പുതിയ ദിവസമാണ്, ഒരുപാട് നല്ല പ്രതീക്ഷകളോടുകൂടി നല്ലൊരു മോർണിംഗ് നമ്മള് സ്റ്റാർട്ട് ചെയ്യാണ്. സെപ്റ്റംബർ 10-ാം തീയതി വ്യാഴാഴ്ച ദിവസമാണ്. ചെറിയ രീതിയിലൊരു ആശ്വാസം തോന്നുന്നുണ്ടാവും, വ്യാഴാഴ്ച ആയല്ലോ എന്ന് പറയുന്ന ഒരു സന്തോഷം ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും അല്ലേ. അപ്പൊ എന്തായാലും ഒരു നല്ല ഡേ ആയി ഇന്നത്തെ ദിവസം മാറട്ടെ എന്ന് വളരെ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി വിഷ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നമ്മുടെ സവാരി ദാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ വിചാരിക്കും വലിയ വലിയ കാര്യങ്ങളായിരിക്കും ചിലപ്പം നമുക്ക് വലിയ സന്തോഷങ്ങളൊക്കെ കൊണ്ട് തരിക എന്നൊക്കെ നമ്മൾ ചിലപ്പം ചിന്തിക്കും. ഇതിനെക്കുറിച്ച് വളരെ ഫേമസ് ആയൊരു കോട്ടുണ്ട് കേട്ടോ, അതെങ്ങനെയാണ്, വലിയ സ്നേഹത്തോടെ ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ വലിയ സന്തോഷവും സമാധാനവും കൊണ്ടുവരും എന്നുള്ളതാണ് കേട്ടോ. വലിയ സ്നേഹത്തോടെ നമ്മൾ നമ്മുടെ ലൈഫിൽ ചെയ്യുന്ന ചില ചെറിയ കാര്യങ്ങൾ, വളരെ കൊച്ചു കൊച്ചായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ ലൈഫിലേക്ക് വലിയ സന്തോഷവും വലിയ സമാധാനവും ഒക്കെ നൽകുക. അപ്പോൾ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ഡേ ആയിട്ട് ഇന്നത്തെ ദിവസം മാറട്ടെ. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള സമയങ്ങളിൽ നല്ല നല്ല പാട്ടുകളും ഇന്നത്തെ ദിവസത്തിൻ്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ പോവാണ്. അപ്പോൾ നിങ്ങളുടെ സ്പെഷ്യൽ വിഷസും വിശേഷങ്ങളും എല്ലാം തന്നെ അയച്ചിട്ടുള്ളൂ 5000 9171 എന്ന നമ്പറിലേക്ക്.

0: are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: ിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റ് ഓയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റ് ഓയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രൊമോഷൻ സെപ്റ്റംബർ 10 മുതൽ 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റ്.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just

തെങ്കാശി പട്ടണം മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ട് കഴിഞ്ഞത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആണ് കേട്ടോ. എല്ലാവരുടെയും മോർണിംഗ് മെസ്സേജുകൾ വന്ന് നിൽക്കുന്ന ഒരു സമയമാണ്. കൊച്ചിയിൽ നിന്നും നമസ്കാരം എന്ന് പറഞ്ഞിട്ട് ഷാജു ശ്രീധറുടെ മെസ്സേജ് ഉണ്ട്, ഷാജഹാന്റെ മെസ്സേജ് ഉണ്ട്, പ്രഭുജി മെസ്സേജ് അയക്കുന്നു, അമാൻ ഷജീർ MES 2A ആണ്, ക്യാൻ യു വിഷ് മൈ ഫ്രണ്ട് അസാൻ എ വെരി ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്നു. ഇന്ന് അസാന്റെ ബർത്ത്ഡേ ആണ്. വാസാന് അമാനാണ് വളരെ സ്നേഹത്തോടുകൂടി ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നത്.

0: ഇഫ്തിഹാറുദ്ദീൻ എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ് വിഷ് ചെയ്യുന്നു. രവിശങ്കറിന്റെ ഗുഡ് മോർണിംഗും ഹാപ്പി വീക്കെൻഡും ഒക്കെ എത്തിയിട്ടുണ്ട്. സുപ്രഭാതം നിസ സുഖാണല്ലോ, സുഖമായിട്ട് പോകുന്നു. ലോകത്ത് രണ്ട് തരം ആളുകളുണ്ട്, കണ്ടുമുട്ടുന്ന എല്ലാവരിലും സ്വന്തം ലാഭം തേടുന്നവരും കണ്ടുമുട്ടുന്ന എല്ലാവർക്കും സ്വയം നൽകുന്നവരും. സ്വയം അവകാശമാക്കാൻ മാത്രമുള്ളതല്ല, മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കാൻ കൂടിയുള്ളതാണ് ജീവിതം എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. മറ്റുള്ളവരുടെയും ജീവിതം മനോഹരമാക്കാൻ ശ്രമിക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ നമ്മുടെ ജീവിതവും മനോഹരമാകുമെന്ന തിരിച്ചറിവുണ്ടാകണം. റേഡിയോ സുനോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവാസി കൂട്ടുകാർക്കും നല്ലൊരു ദിനത്തോടൊപ്പം തന്നെ വാരാന്ത്യവും അടിപൊളിയാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് സുലൈമാൻ ബ്രില്യൻ സ്കൂളിന്റെ ആ ഒരു മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇഷാനിക്കുട്ടി ഗുഡ് മോർണിംഗ് പറയുന്നു. ഇനി ഞാൻ ബാക്കിയുള്ള എല്ലാവരുടെയും മെസ്സേജിലേക്ക് വരാം. അതിന് മുൻപായിട്ട് നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിലേക്ക്.
1: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം.
0: ഇന്നത്തെ ഈ ഒരു സമയത്തിന്റെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഐഫോൺ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ദിവസത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു സമയത്തിന്റെ ഇപ്പൊ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന വിശേഷങ്ങളും വാർത്തകളും ഒക്കെ തന്നെ. ഐഫോണിന്റെ ആ ഒരു ഇവന്റിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് എത്തിയാലോ എന്നുള്ളത്. സർപ്രൈസ് ആൻഡ് ഷൈൻ എന്ന പേരിലായിരുന്നു ആപ്പിൾ പാർക്കിൽ ഒരു പ്രോഗ്രാമും ഒരു മെഗാ ലോഞ്ച് ഇവന്റ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പുതിയ പുതിയ സംഭവങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. ഐഫോൺ ആദ്യത്തെ ഫോൾഡബിൾ ഐഫോൺ പുറത്തിറക്കി. അതിൻ്റെ പേരെന്താണ്? സിമ്പിളായിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ പെട്ടെന്ന് കിട്ടും കേട്ടോ. അപ്പം അതിങ്ങനെ ഈ വാർത്ത ഇപ്പം ഇങ്ങനെ ഭയങ്കര വളരെ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ചോദ്യത്തിലേക്ക് വന്നത്. ആദ്യ ഫോൾഡബിൾ ഐഫോണിൻ്റെ പേരുണ്ട്, ആ പേരെന്താണ് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ പറയാം കേട്ടോ. 5000 എന്ന നമ്പറിലേക്ക് ദ മിൽസി ആദ്യം തന്നെ അയച്ചു കേട്ടോ. ഭയങ്കര സ്പീഡിൽ ഞാൻ ചോദിച്ച് തീർന്നില്ല, അതിന് മുൻപ് മിൽസിയുടെ ഉത്തരം എത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരുടെ ഉത്തരങ്ങൾ കൂടി പോരട്ടെ. മുജീബിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്, ഹാപ്പി മോർണിംഗ് ഹാപ്പി വീക്കെൻഡ്, അതാണ് റിയാസിൻ്റെ മെസ്സേജാണത്. കൂടെ തന്നെ അബിജാൻ എക്സിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ജിസൽ ആൻഡ് ജിയാൻ എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ് വിഷ് ചെയ്യുന്നു. റോസ് ഫാമിലിയിൽ നിന്നും ഓർവിൽ ആൻഡ് എവ്ലിൻ മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഗുഡ് മോർണിംഗ് ഹാപ്പി വീക്കെൻഡ് എന്ന് പറഞ്ഞിട്ട്. സ്റ്റീവ്, സാൻഡ്ര, നോഹ്, ആഹിൽ, ആയിഷ എല്ലാവരുടെയും മെസ്സേജ് ഉണ്ട്. ആബിദ്, എനിക്ക് രസതന്ത്രം സിനിമയിലെ പാട്ട് വെച്ച് തരുമോ, ആറ്റിൻകരയോരത്ത് എന്നുള്ള പാട്ടാണ് അല്ലേ. ഗുഡ് മോർണിംഗ് പറയുന്നു ആബിദേ, നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. ഞാൻ ആ പാട്ട് തീർച്ചയായിട്ടും ഇടാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. നെക്സ്റ്റ് ലഞ്ജുവിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ് ലഞ്ജു. നിതിൻ്റെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. രാജേഷ് മട്ടക്കൽ ഗുഡ് മോർണിംഗ് പറയുന്നു. മിൽസി ആദ്യം തന്നെ ഉത്തരം അയച്ചിട്ടുണ്ടായിരുന്നു, തൊട്ട് പിന്നാലെ നമ്മുടെ ഷഹസാദിൻ്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ചോദ്യം ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഐഫോണിൻ്റെ ആദ്യത്തെ ഫോൾഡബിൾ ഫോൺ എത്തിയിട്ടുണ്ട്, അതിനൊരു പേരുണ്ട്, ആ പേരെന്താണ് എന്നുള്ളത് ഒന്ന് മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ. 5000 എന്ന നമ്പറിലേക്ക്. ഞാൻ ഷഹസാദിന്റെ പേര് പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്, കാരണം ഇപ്പൊ ഒരു വോയിസ് നോട്ട് വന്നിട്ടുണ്ട്, ഞാനത് കേട്ട് നോക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവരുടെയും മെസ്സേജുകൾ പെട്ടെന്ന് തന്നെ പോരട്ടെ. ഹായ് നിസ ആൻഡ് റേഡിയോ സുനു, ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഒരു നൈസ് വീക്കെൻഡ് വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് സോണി ആൻഡ് സെയിൻ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കും വളരെ സ്പെഷ്യലായൊരു മോർണിംഗും ഒരു നല്ല ഡേയും ഒക്കെ വിഷ് ചെയ്യുന്നു. കൂടെ ഉത്തരങ്ങൾ പോരട്ടെ. 5000 എന്ന നമ്പറിലേക്ക്. അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്, സർവമായ മൂവിയിലെ മായാജാലമേ. ഈ ഒരു ട്രാക്ക് പലർക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണെന്ന് വിശ്വസിക്കുന്നു. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഈ ഒരു മോർണിംഗിൽ കേട്ട് ആസ്വദിക്കാൻ പറ്റുന്ന പാട്ടിലേക്ക്. മോർണിംഗ്.

0: 107.7 FM.
1: Qatar's favorite radio station.
2: വരുന്നു ഈ വീക്കെൻഡിലെ ഏറ്റവും വലിയ സർപ്രൈസ്. സെപ്റ്റംബർ 10, 11, 12 തീയതികളിൽ മർസ ഹൈപ്പർ മാർക്കറ്റിൽ വമ്പൻ ഓഫർ കാർണിവൽ.
3: ഗ്രോസറി, ഫ്രഷ് വെജിറ്റബിൾസ്, ഇലക്ട്രോണിക്സ് തുടങ്ങി നിങ്ങളുടെ പ്രിയപ്പെട്ട ബ്രാഞ്ചുകൾക്കെല്ലാം സ്വപ്നം കാണാൻ കഴിയാത്ത വിലക്കുറവ്. ഈ ഓഫറുകൾ മർസയുടെ എല്ലാ ബ്രാഞ്ചുകളിലും ലഭ്യം. സ്റ്റോക്ക് തീരും മുൻപേ വേഗം പോതുള്ളൂ. മർസ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
4: ഞാൻ ജയസൂര്യ.
5: You are listening to Radio Suno 91.7.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on Amazon Music
3: ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ ഈ വീക്കെൻഡിൽ നെസ്റ്റോയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ് നെസ്റ്റോയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം ഈ പ്രമോഷൻ September 10 to 13 വരെ മാത്രം വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റോയിൽ നിന്ന് മാത്രം
4: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം നീറ്റ് ജെഇഇ കോച്ചിംഗ് സിബിഎസ്ഇ ട്യൂഷൻ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 500-561-23
5: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
6: ബ്രോട്ട് ടു യു ബൈ Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar promise nalguna complete transparency
7: in association with
8: Commercial Bank. We are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger.
9: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
10: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആണ്. ഒരു ചെറിയ ചോദ്യം ചോദിച്ചു, അതിനുള്ള മറുപടികൾ അടിപൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ടൈമില് ഒരു വിഷസിലേക്ക് കൂടി നമുക്ക് പോകാനായിട്ടുണ്ട്. ഇന്ന് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന സോജൂനും വൈഫിനുമാണ്. വൈഫിൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടില്ല, ഞാൻ പെട്ടെന്ന് മറന്നു കേട്ടോ പേരെന്താന്നുള്ളത്. ഓക്കെ, എന്നാലും സോജൂനും വൈഫിനും അവരുടെ 50th വെഡിങ് ആനിവേഴ്സറി ആണെന്ന്, അപ്പോൾ അവർക്ക് സ്പെഷ്യൽ വിഷസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് കെവിൻ മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ വളരെ സ്നേഹത്തോടുകൂടി സോജൂനും വൈഫിനും വളരെ സ്പെഷ്യലായൊരു ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ്. ജാസ്മിൻ എന്നാണ് പേര്. അപ്പോൾ ജാസ്മിനും സോജൂനും സ്പെഷ്യൽ ആശംസകൾ ദാ നമ്മൾ വളരെ സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യുന്നു കേട്ടോ. അതോടൊപ്പം തന്നെ അഹമ്മദ് ഷരീഫിൻ്റെ ഒരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. അഹമ്മദ് ഷരീഫിൻ്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ അയക്കുന്നത് ആരൊക്കെയാണെന്നറിയാമോ? ഓക്കെ, നമ്മുടെ അബാൻ, അമീൻ, അമ്ന, അമാൻ ഇവരെല്ലാവരും ചേർന്നിട്ടാണ് സ്പെഷ്യൽ വിഷസ് പറയുന്നത്. അബാൻ, അമീൻ, അമ്ന ആൻഡ് അമാൻ ആണ് വിഷസ് പറഞ്ഞിട്ടുള്ളത്. വെരി വെരി റൈറ്റ് ആൻസറാണ്, കറക്റ്റ് ആൻസറാണ് അവർ അയച്ചു തന്നിട്ടുള്ളത്. നെക്സ്റ്റ് റിഷാലിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഐഷക്കുട്ടിയുടെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. കറക്റ്റായിട്ട് തന്നെ ഐഷക്കുട്ടി റൈറ്റ് ആൻസർ നമുക്ക് അയച്ചു തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് മെസ്സേജ് നമ്മുടെ സൂര്യദർശ് ദിനേഷ് ആണ്. ഗുഡ് മോർണിംഗ്, റൈറ്റ് ആൻസറാണ്. അഭിജാനിക്സിൻ്റെ മെസ്സേജ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അവന്തിക്ക കുട്ടിയുടെ മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ് പറയുന്നു, എല്ലാവർക്കും ഒരു ഗ്രേറ്റ് തേഴ്സ്ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവന്തിക്കയുടെ മെസ്സേജും റൈറ്റ് ആൻസറും ഇവിടെ കിട്ടിയിട്ടുള്ളത്. കൂടെ തന്നെ ഇസാക്കിന്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്, ആൻഡ് റൈറ്റ് ആൻസറുമാണ് അയച്ചു തന്നിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഫൈസി, ഫൈസിയുടെ മെസ്സേജാണ്, റൈറ്റ് ആൻസറാണ് ഫൈസിയും അയച്ചു തന്നിട്ടുള്ളത്. കൂടെ തന്നെ ആൽവിസ് MES ഇന്ത്യൻ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ആൽവിസിൻ്റെ മെസ്സേജ് ഗുഡ് മോർണിംഗ് വന്നിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് റഷീദാണ് മെസ്സേജ് അയക്കുന്നത്. ഗുഡ് മോർണിംഗ് റഷീദ്. ഉനീൻ നോബൽ ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് അവരുടെ മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് എയ്ഡൻ ജെയിംസ് ആണ് റൈറ്റ് മെസ്സേജ് അയക്കുന്നത്. കൂടെ തന്നെ ആൻസർ ഇന്നതാണെന്ന് പറഞ്ഞിട്ട് ആഹിൽ ആറുണ്ട് മെസ്സേജ് ഉണ്ട്. ഇസബൽ, സാവിയോ ആൻഡ് ഇവാന അവരുടെ മോർണിംഗ് മെസ്സേജും കൂടെ തന്നെ റൈറ്റ് ആൻസറും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ആ വോയിസ് നോട്ട് കേട്ടില്ല അല്ലേ ഷഹസാദിൻ്റെ, കറക്റ്റാണ്. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ജൂലി മരിയ ആൻഡ് ജെയിൻ മരിയയുടെ അക്കൗണ്ടിൽ നിന്നല്ലേ മെസ്സേജ് വന്നിട്ടുള്ളത്. ഓക്കെ, ഹലോ, ഗുഡ് മോർണിംഗ് എവരിവൺ, എല്ലാവർക്കും ഒരു നല്ല വീക്കെൻഡ് വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ജാസ്ലിൻ, ഓസ്റ്റിൻ ആൻഡ് ജോവ്ലിൻ. ഓ, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നിങ്ങളുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത് അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. മാത്രമല്ല അവർ പറയുന്നത് ഹായ്, ക്യാൻ യു വിഷ് അവർ അങ്കിൾ ജോബിൻ ആൻഡ് ആൻറ്റി ആശ എ ഹാപ്പിയസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ഫ്രം ജിസ് ജിഷ, ജാസ്ലിൻ, ഓസ്റ്റിൻ, ജോബ്ലിൻ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന ജോബിൻ, ആശ അവർക്കും സ്പെഷ്യൽ വിഷസ്. നിതിൻ തോമസിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. ആൻ മരിയ ആൻ സേറയുടെ അക്കൗണ്ടിൽ നിന്ന് അവർ രണ്ടുപേരാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. റൈറ്റ് ആൻസർ അയക്കുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഷാജിദിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഫയാസ്, ഫാറസ്, വിയാൻ, ആര്യൻ, ഐഷ, ഹെലൻ, ഗുഡ് മോർണിംഗ് കേട്ടോ. ഇത് ഓ, ഇന്നലത്തെ ഫോട്ടോ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇന്നലെ ഒരു ഫോട്ടോ അയച്ചതിനകത്ത് ഒരാളിങ്ങനെ ചിരിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ആളുടെ പേര് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അഭിമഞ്ജാണ് അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, അടിപൊളി, നല്ലൊരു ക്യൂട്ട് ഫോട്ടോ ആയിരുന്നു കേട്ടോ അത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ അക്ഷരയും അക്ഷജും ജോയിൻ ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്. പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ ആദം ബിൻ അൻസബ്, ഐഷ മഖ്ദൂം, ഇസ അഫ്സൽ, ഐസ അഫ്സൽ. ഓക്കെ, അവർക്കെല്ലാവർക്കും സ്പെഷ്യലി ആ ഫാമിലിക്കും ഒരു നല്ല മോർണിംഗ്, നല്ല വീക്കെൻഡ് ഒക്കെ വിഷ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ്, ഹാപ്പി വീക്കെൻഡ്, നൈസ് സോങ്സ്, താങ്ക്സ്, മായാജാലമേ. ആ, എനിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഒരു പാട്ടാണ്. റോഷൻ, റോഷനാ മെസ്സേജ് അയച്ചത്. എനിക്കും ഇഷ്ടമുള്ളൊരു ട്രാക്കാണത്. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് റേഡിയോസിനോ കൂട്ടുകാർക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം എന്ന് പറഞ്ഞിട്ട് ബിനോയുടെ മെസ്സേജ് ഉണ്ട്. നെക്സ്റ്റ് ഗുഡ് മോർണിംഗ് റേഡിയോസിനോ, അദ്വിക, അൻവിത, പൊതാർ പേളിൽ നിന്നാണ് അവരുടെ മെസ്സേജ് വന്നിട്ടുള്ളത്. അദ്വിക ആൻഡ് അൻവിത രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ്. കെസിയ ജോൺ, ഇവാന ജോൺ, ജെയ്ഡൻ ജോൺ, ഡാൻ ജോൺ, പൊളി, നമ്മുടെ ജോൺ അലക്സാണ്ടർ, അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് ആ ഒരു റൈറ്റ് ആൻസറും അവരുടെ പേരുകളും ഒക്കെ തന്നെ എത്തിക്കഴിഞ്ഞിട്ടുള്ളത്. സുപ്രഭാതം പറഞ്ഞിട്ട് ജസ്റ്റ് ചേച്ചി എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്, എ വെരി ഗുഡ് മോർണിംഗ്, ലാസ്റ്റ് ഡേ ഓഫ് സ്കൂൾ ബിഫോർ ദിസ് വീക്കെൻഡ്. ഓക്കെ, റുവ, റിത, നോറ, ഫല, നഹിയാൻ എല്ലാവരുടെയും മെസ്സേജ് ആയിരുന്നു അത്. ഉമേഷ് എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ്, എം ഹാപ്പി വീക്കെൻഡും ഒക്കെ വിഷ് ചെയ്യുന്നുണ്ട്. സെബാസ്റ്റ്യൻ പോളിന്റെ അക്കൗണ്ടിൽ നിന്നും ജൊഹാൻ, ജോൺ പോൾ, ജ്വൽ ഇവർ ബിർളയിലാണ് പഠിക്കുന്നത്. ഇവർക്ക് എല്ലാവർക്കും ഒരു നല്ല മോർണിംഗ് വിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മുടെ മാധവും മാനവും ജോയിൻ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഇന്നത്തെ ചോദ്യം വളരെ സിമ്പിളായിരുന്നു കേട്ടോ. ഐഫോൺ ആദ്യത്തെ ഫോൾഡബിൾ ഫോൺ പുറത്തിറക്കിയിരിക്കുകയാണ്. അപ്പം അതിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. ഐഫോണിൻ്റെ ആദ്യത്തെ ഫോൾഡബിൾ ഫോൺ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊരു പേരുണ്ട്. ആ പേര് പകുതി ഉത്തരം ഇതിൽ തന്നെ ഉണ്ട് അറിയാലോ. അപ്പോൾ അതിൽ ആ ഒരു ഫുൾ പേരെന്താണ് എന്നുള്ളത് ഒന്ന് നിങ്ങൾ മെസ്സേജിൽ എനിക്ക് അയച്ചിട്ടാൽ മതി കേട്ടോ. ശ്യാംലാലിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് ശ്യാംലാൽ. ഓക്കെ, ഇനിയും കുറേ മെസ്സേജുകൾ നമ്മുടെ മുന്നിലുണ്ട് കേട്ടോ. എൻ്റെ പാട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു ആബിദെ. ഞാൻ പാട്ട് പ്ലേ ചെയ്യാം കേട്ടോ. തീർച്ചയായിട്ടും ഞാൻ പ്ലേ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് രഞ്ജിത്ത്, അക്കു, അതു ജോയിൻ ചെയ്യുന്നുണ്ട്. മണിമച്ചിങ്ങൽ, അരുൺ തോമസ്, ഞാൻ കുറച്ചുകൂടെ സ്പീഡിൽ മെസ്സേജസിലേക്ക് വരികയാണ് കേട്ടോ. അരുൺ തോമസ് ഒരു നല്ല മോർണിംഗ് കോട്ടയ്ക്ക് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് മിസ് അമോഹ് എന്ന് പറയുന്നുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് അരുൺ. അങ്കിത് ആൻഡ് അർപ്പിത് ജോയിൻ ചെയ്യുന്നു. നെക്സ്റ്റ് ദിയാൻ, ദിയാൻ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു മെസ്സേജ് അയക്കുന്നത് അല്ലേ. റൈറ്റ് ആൻസർ ആണേ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വേണോ? സിമ്പിൾ ചോദ്യമല്ലേ, എളുപ്പമല്ലേ. ഐഫോൺ ആദ്യത്തെ ഫോൾഡബിൾ ഫോൺ പുറത്തിറക്കിയിട്ടുണ്ട്. അതിനൊരു പേരുണ്ട്. എന്താണ് ആ പേര് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. ആരാധ്യ അഭിലാഷ് ഐഡിയിൽ നിന്നും മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ഇസ്വ ഐസാൽ, ഗുഡ് മോർണിംഗ് റേഡിയോസിനോ എന്ന് പറയുന്നു. ഗുഡ് മോർണിംഗ് ഫ്രം ഹയാൻ ആൻഡ് ബദ്രുൽ മുനീർ ജോയിൻ ചെയ്യുന്നുണ്ട്. വി ആർ ഇൻ ബസ് നൗ. ഓക്കെ, ആരൊക്കെയാണ്? പേരുകളൊക്കെ പറയൂ. ഇന്ന് നാട്ടിൽ പോകുന്ന ഞങ്ങളുടെ കൊളീഗിന് ഒരു ഹാപ്പി ജേർണി വിഷ് ചെയ്യണമോ? തീർച്ചയായിട്ടും വിഷ് ചെയ്യാലോ. ഫ്രം ബസ് നമ്പർ 30 നോബിൾ ഇന്റർനാഷണൽ സ്കൂൾ. ഹീ ഈസ് ജസ്റ്റ് ഗോയിങ് ഫോർ എ വെഡിങ് ഫംഗ്ഷൻ ഓഫ് ബ്രദർ. ഓക്കെ, അടിപൊളി. ഓക്കെ, ആളുടെ പേരും ഡീറ്റെയിൽസും ഒന്നുമില്ല. നാട്ടിലേക്ക് പോകുന്ന കൊളീഗിനുള്ള സ്പെഷ്യൽ വിഷസ് എന്ന് പറഞ്ഞിട്ടാണ് സാദിഖിൻ്റെ മെസ്സേജ് ഉള്ളത്. ബസ് നമ്പർ 30 നോബിൾ ഇന്റർനാഷണൽ സ്കൂളിൻ്റെ ആ ഒരു ബസ്സിൽ ഇപ്പം നമ്മളെ കേട്ട് പോകുന്ന എല്ലാവർക്കും നമ്മളുടെ ഒരു സ്പെഷ്യൽ മോർണിംഗ് ആൻഡ് ഒരു അടിപൊളി വീക്കെൻഡ് വിഷ് ചെയ്യുന്നു കേട്ടോ. നെക്സ്റ്റ് കാത്രിൻ ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഹാപ്പി വീക്കെൻഡ് പറയുന്നു. ഏതൻ ആൻഡ് ഡേവിഡ് ഓലിവ് ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് അവരുടെ മെസ്സേജ് ഉള്ളത്. കാത്രിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് മെസ്സേജ്. ഹാപ്പി വീക്കെൻഡ് തിരിച്ചും വിഷ് ചെയ്യുന്നു കേട്ടോ. ടുഡേ ഇസ് മൈ ഫ്രണ്ട് ഷാലിനിയുടെ ബർത്ത്ഡേ ആണ്. വിഷ് ചെയ്യാനായിട്ട് റിയാസ് പറയുന്നുണ്ട് കൂർഗിൽ നിന്നും. ഓക്കെ, അപ്പോൾ ഷാലിനിക്കും നമ്മളുടെ സ്നേഹം നിറഞ്ഞ സ്പെഷ്യൽ വിഷസ് കേട്ടോ. വെരി ഗുഡ് മോർണിംഗ് ഷഹസ ഷബീർ. ഓക്കെ, അടിപൊളി. ഷഹസ ഷബീറിൻ്റെ ആണ് അടുത്തൊരു മോർണിംഗ് എത്തിയിട്ടുള്ളത്. ലൂക്ക് ഡൊണാൾഡ് എല്ലാവർക്കും ഒരു നൈസ് വീക്കെൻഡ് വിഷ് ചെയ്യുന്നുണ്ട്. നെയ്ക്ക അന്യാൻ ജോയിൻ ചെയ്യുന്നുണ്ട്. അവർ ഐഡിയയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബ്ലെസ്സൻ ബെനി, ഹാപ്പി വീക്കെൻഡ്. ബ്ലെസ്സനും ഒരു നല്ല ഹാപ്പി വീക്കെൻഡ് വിഷ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ സ്വാസ്തികയും രാംദേവും ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ജോയിൻ ചെയ്യുന്നു. വെരി ഗുഡ് മോർണിംഗ്. തോമസ് മാത്യുവിൻ്റെ അക്കൗണ്ടിൽ നിന്നും ടിസ്മിനും ടിസൈനും ജോയിൻ ചെയ്യുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അവരുടെ മെസ്സേജ് എത്തുന്നത്. നെക്സ്റ്റ് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് രഘുനാഥ് ആൻഡ് രാഘവൻ. രഘുനാഥ് രാഘവനാണ് കേട്ടോ. വെരി ഗുഡ് മോർണിംഗ്. അധാലിയ കുട്ടി ജോയിൻ ചെയ്യുന്നു. അധാലിയ മാത്രമല്ല, അധാലിയ, ഐറ ആൻഡ് അനിക്ക എല്ലാവരും പൊതാർ പേൾ സ്കൂളിലാണ് കേട്ടോ. ഓക്കെ, ഇന്നത്തെ ലിസ്റ്റ് കുറച്ച് വലിയ ലിസ്റ്റാണ്. ഞാൻ ഈ പാട്ടിന് ശേഷം ബാക്കി മെസ്സേജസിലേക്ക് വന്നാലോ. ഒരു ചെറിയ പാട്ടാട്ടോ ഇത്. നമ്മുടെ വിശ്വനാഥൻ ആൻഡ് സൺസ് എന്നുള്ള മൂവിയിലെ, തമിഴിലെ സൂര്യ മമിത ഒക്കെ അഭിനയിച്ച ആ സിനിമയിലെ പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് ഞാൻ ബാക്കിയുള്ള മെസ്സേജസിലേക്ക് വരാം കേട്ടോ. Chennai beats Tamil head of the hour in the art of podumakkolanda.

0: ഇന്ത്യയിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റ് ഓയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റ് ഓയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രൊമോഷൻ September 10 to 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റ് ഓയിൽ നിന്ന് മാത്രം.
1: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
2: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
1: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലബ്ന, എഗ്സ്, മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
3: ഈ പരസ്യത്തിലെ ആ ഒരു ലാസ്റ്റ് പോർഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മസറാത്തി സൂപ്പർ, എല്ലാവരും കഴിച്ചു നോക്കണേ എന്ന് പറയുന്ന ആ ഒരു ഓഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാണെന്ന് വിചാരിക്കുന്നു. സമയം 6 മണി കഴിഞ്ഞ് 48 minutes ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ സാർ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഇനിയും ഒരുപാട് പേരുടെ മെസ്സേജുകളുണ്ട് കേട്ടോ. ഞാൻ അതിലേക്കൊന്ന് സ്പീഡിൽ വരാനുള്ള ഒരു ഒരു ശ്രമത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. ആദിഷ് ആൻഡ് അസ്ലൻ അവരുടെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് അവർക്കും സ്പെഷ്യലി പറയുന്നു. കൂടെ തന്നെ ജിജി മാത്യുവിൻ്റെ അക്കൗണ്ടിൽ നിന്നും അക്കു, അമ്മു, ആദി, മിഖ, വേദ, ഐമ, ജോബ്, ജവാൻ, ഓക്കെ അവരുടെ എല്ലാവരുടെയും മെസ്സേജ് ഉണ്ട്. റൈറ്റ് ആൻസർ ആണ് കേട്ടോ. ബദ്രുൽ മുനീറിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഹയാനും ബദ്രുൽ മുനീറും റൈറ്റ് ആൻസർ പറയുന്നു. സുലൈമാൻ്റെ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ എത്തിയിട്ടുണ്ട്. ലാലി പോളിൻ്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ തന്നെയാണ് അയക്കുന്നത്. നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് വന്നിട്ടുള്ളത്, ടുഡേ ഞങ്ങളുടെ ഫ്രണ്ട് മിസ്റ്റർ പ്രവീൺ നാട്ടിൽ പോവുകയാണ്. വിഷ് ചെയ്യണം ഓൾ ടീച്ചേഴ്സ് ഫ്രം നോബൽ ഇൻ്റർനാഷണൽ സ്കൂൾ. കുറച്ച് മുമ്പ് ഞാൻ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആളുടെ പേര്, പക്ഷെ ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ആ പേര് എത്തിയിട്ടുണ്ട്. ഓക്കെ, പ്രവീൺ ആണ് എല്ലാവരുടെയും സ്പെഷ്യൽ വിഷസ്, നാട്ടിലേക്ക് പോകുന്നതിൻ്റെ സ്പെഷ്യൽ വിഷസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളുടെയും സ്നേഹം നിറഞ്ഞ വിഷസ്. നെക്സ്റ്റ് നമ്മുടെ മാധവും മാനവും റൈറ്റ് ആൻസർ അയക്കുന്നു. ജിഷിതയുടെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് ഡേ വിഷസ് ഫോർ അവർ ഡോട്ടർ സമീഹക്കുട്ടി. സമീഹക്കുട്ടിയുടെ നല്ലൊരു ഫോട്ടോ വന്നിട്ടുണ്ട്, അടിപൊളി നല്ലൊരു ഫോട്ടോ കേട്ടോ. എന്താ പറയുക, ഭയങ്കര ലൈവ്ലി ആയിട്ടുള്ള ഫോട്ടോ എന്നൊക്കെ പറയുന്നത്, അങ്ങനെയുള്ളൊരു നല്ല പിക്ചർ വന്നിട്ടുണ്ട്. ഓക്കെ, സമീഹമോൾക്കും നമ്മളുടെ സ്നേഹം അറിയിക്കുന്നു. ശ്രീകാന്തിൻ്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് മുൻപ് വന്ന മെസ്സേജാണ്. ഓക്കെ, നമ്മുടെ സഭാ കോറിഡോർ ആ ഒരു ഭാഗത്ത് ട്രാഫിക് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ജമ മെസ്സേജ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് സിജോ വർഗീസിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് ആണ്. വെരി വെരി ഗുഡ് മോർണിംഗ് സിജോ. ദിസ് ഈസ് നിഫാഷ ഓൺ മൈ വേ ടു ശാന്തിനി കേതൻ ഇന്ത്യൻ സ്കൂൾ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ്. ഗുഡ് മോർണിംഗ്, ടുഡേ വി ഹാവ് ആൻ ആക്ടിവിറ്റി അറ്റ് സ്കൂൾ. ഫോർ ദാറ്റ് മൈ ഫാദർ മെയ്ഡ് ആൻ ആർട്ട് വിത്ത് ഫ്രൂട്ട്സ്. ഓ, അടിപൊളി. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഒക്കെ പോരട്ടെ. എനിക്കൊന്ന് പേരൻസൊക്കെ കുറേ ഇത്തരം കാര്യങ്ങളിലൊക്കെ കുട്ടികളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും അല്ലേ, കുറേ ആർട്ട് വർക്ക് ചെയ്യാനും കുറേ ക്രാഫ്റ്റ് വർക്ക്സ് ഒക്കെ ചെയ്യാനായിട്ടും ഒക്കെ അല്ലേ, അടിപൊളി. അപ്പോൾ എന്തായാലും നിഫാഷയ്ക്കും നമ്മളുടെ ഒരു സ്പെഷ്യൽ വിഷസ് പറയുന്നു, നിഫാഷയ്ക്കും ഫാമിലിക്കും. നെക്സ്റ്റ് വന്നിരിക്കുന്നത് സെബാസ്റ്റിൻ്റെ അക്കൗണ്ടിൽ നിന്നും ജോൺ ജോൺ പോൾ ജുവൽ അവരുടെ മെസ്സേജാണ്. റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു വലിയ മെസ്സേജാണ്, ഞാൻ ഈ മെസ്സേജിലേക്ക് വരാട്ടോ. ഇത് അയച്ചിരിക്കുന്നത് ആളുടെ പേര്, ഓക്കെ ഓക്കെ, പേര് കൂടി ഒന്ന്, ആ സൂര്യ, ഓ ദിനേശൻ പലേരി, അദ്ദേഹമാണല്ലേ. ഞാൻ ആ മെസ്സേജിലേക്ക് വരാട്ടോ. നമ്മുടെ കുട്ടികളുടെ മെസ്സേജസ് ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് അതിലേക്ക് ഞാൻ വരുന്നതായിരിക്കും. സൈറ കുട്ടിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, ഗോയിങ് ടു ഭവൻ സ്കൂൾ. സൈറ ഡെറിക്കാണ് മെസ്സേജ് ചെയ്യുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് മൈ നെയിം ഇസ് ഫായിസ്, ആർട്ട് ടീച്ചറാണ്. ഓ അടിപൊളി, ബ്രില്യൻ ഇന്ത്യൻ ഇൻ്റർനാഷണൽ സ്കൂളിലെ ആർട്ട് ടീച്ചർ ആയിട്ടുള്ള ഫായിസ് ആണ് മെസ്സേജ് അയക്കുന്നത്. ഫായിസെ ഒരു നല്ല ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ ജോണിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഇവ എലിസ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് നിസാ, സുഖമായിരിക്കുന്നു. ഓ സുഖമായിട്ടിരിക്കുന്നല്ലോ. എല്ലാവർക്കും നല്ലൊരു ഹാപ്പി വീക്കെൻഡ് മോർണിംഗ് വിഷ് ചെയ്യുന്നു. ഒപ്പം ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയ സുഹൃത്തും ഫോക്കസ് മെഡിക്കൽ സെൻ്ററിലെ മാർക്കറ്റിംഗ് സൂപ്പർവൈസറുമായിട്ടുള്ള മിസ്റ്റർ വഹാബിന് ബർത്ത്ഡേ വിഷസ് പറയുന്നു. ഒപ്പം സുലേഖ മനസ്സിൽ മൂവിയിലെ ഒരു പാട്ടുകൂടി ഡെഡിക്കേറ്റ് ചെയ്യാമോ? മോർണിംഗ് സവാരിക്കൊപ്പം കൂടെ കൂടുന്നവർ ഷിഹാബ്, സനിലേഷ്, ശിൽപ, അൻസ, നഹ, മിസാജ, സോണിയ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന വഹാബിന് വളരെ സ്പെഷ്യലായ ഒരു ഹാപ്പി ബർത്ത്ഡേ നമ്മളും വിഷ് ചെയ്യുന്നു. എന്തായാലും ഞാൻ ആ പാട്ടിലേക്ക് കുറച്ച് സമയങ്ങൾക്കുള്ളിൽ വരുന്നതായിരിക്കും കേട്ടോ. നെക്സ്റ്റ് പ്രയാഗയുടെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് പ്രയാഗ. കൂടെ തന്നെ ഗുഡ് മോർണിംഗ് വിഷസ്, ഗ്രീൻ വേസ്റ്റ് മാനേജ്മെന്റ് ടീമിൽ നിന്നാണ് ആ മെസ്സേജ്. ഷാസിൽ കെ സലാമാണ് ആ മെസ്സേജ് അയച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നറ്റാഷ കുട്ടിയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. അഷ്കർ പി ഹംസ, ഗുഡ് മോർണിംഗ് നിസ എന്ന് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് ആൻസർ പറഞ്ഞിട്ട് ആൽഫ്രഡിൻ്റെ അക്കൗണ്ടിൽ നിന്നും മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഹായ് ഫ്രം സുഹ റുവ ന്യൂയ കൊള്ളാലോ പേരുകള്. ഗോയിങ് ടു സ്കൂൾ എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഡി കെ എല്ലാവർക്കും ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. പ്രിൻസ് ജോർജിന്റെ അക്കൗണ്ടിൽ നിന്നും ഇയാൻ ഇവ ഇസ അവരുടെ മോർണിംഗ് മെസ്സേജും കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ഇന്നത്തെ റൈറ്റ് ആൻസർ ഡൗട്ടൊന്നും ഇല്ലാതെ എല്ലാവരും പറഞ്ഞു. എന്താണ് ആദ്യ ഫോൾഡബിൾ ഐഫോണിന്റെ പേര് എന്നുള്ളത്? ഐഫോൺ ഡ്യുവോ എന്നുള്ള പേരാണ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. അതിന് ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട്. അതൊക്കെ എന്തൊക്കെയാന്നുള്ളത് ഞാൻ വഴിയെ ഷെയർ ചെയ്യാം. ഐഫോണിൻ്റെ ഹിസ്റ്ററിയിലേക്ക് നോക്കുവാണെങ്കിൽ ഏറ്റവും വലിയൊരു ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ റൈറ്റ് ആൻസർ അയച്ച് ഇത്രയും സമയം നമ്മളുടെ കൂടെ ഇങ്ങനെ കട്ടയ്ക്ക് കൂടെ എന്ന് നമ്മളുടെ പ്രിയപ്പെട്ട എല്ലാ കുട്ടികൾക്കും എല്ലാ കുടുംബങ്ങൾക്കും അങ്ങനെ വേണം പറയാൻ അല്ലേ, നമ്മൾ ഫാമിലി ആയിട്ടാണല്ലോ നമ്മുടെ ഈ ഒരു സ്കൂൾ ബസ് സ്റ്റോറീസിൻ്റെ സമയം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ സ്നേഹം പറഞ്ഞുകൊണ്ട് ഒരു അടിപൊളി വീക്കെൻഡ് വിഷ് ചെയ്തുകൊണ്ട് അടുത്തൊരു കിഡിലൻ പാട്ടിലേക്ക് പോവുകയാണ്.

ആബിദ് കുറേ സമയമായിട്ട് ഈ ഒരു പാട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു രസതന്ത്രം മൂവിയിലെ ആ ഒരു പാട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞു. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 8 മിനിറ്റാണ്. സെപ്റ്റംബർ 10 വ്യാഴാഴ്ച ദിവസമാണ്. ഒരു സെപ്റ്റംബർ 9 വിശേഷമാണ്. ദിനേശൻ പലേരി ഒരു നല്ല കുറിപ്പായിട്ട് ഇവിടേക്ക് എഴുതി അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഖത്തർ എ സെക്കൻഡ് ഹോം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ ആ ഒരു കുറിപ്പ് വന്നിട്ടുള്ളത്. ആഫ്റ്റർ 21 എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ലൈഫിനെ സംബന്ധിച്ച്, ഖത്തർ ഈസ് നോ ലോങ്ങർ ജസ്റ്റ് എ കൺട്രി വെയർ ഐ വർക്ക്, ഇറ്റ് ഹാസ് ബിക്കം ആൻ ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് മൈ ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ ആ ഒരു കുറിപ്പ്. അദ്ദേഹത്തിന്റെ ലൈഫിലേക്ക് നോക്കുവാണെങ്കിൽ പ്രൊഫഷണലി ആണെങ്കിലും അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഡിഫറെന്റ് കൾച്ചേഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ അദ്ദേഹത്തിന്റെ ലൈഫിലേക്ക് കൗണ്ട്ലെസ് മെമ്മറീസ് ആണ് ഖത്തർ എന്ന മനോഹരമായിട്ടുള്ള ഈ ഒരു രാജ്യം നൽകിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ മെസ്സേജ് വന്നിട്ടുള്ളത്. ഖത്തർ ഹാസ് ഗിവൺ മി ഓപ്പർച്യൂണിറ്റി, സ്റ്റെബിലിറ്റി, എക്സ്പീരിയൻസ്, ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് ലഭിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ കാര്യത്തിൽ വളരെ ഗ്രേറ്റ്ഫുൾ ആണ്. ഈ രാജ്യത്തിന്റെ ആ ഒരു സേഫ്റ്റി, നമുക്ക് നൽകുന്ന സേഫ്റ്റി, റെസ്പെക്ട്, നമുക്ക് ലഭിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ എല്ലാ പ്രവാസികളെയും പോലെ തന്നെ, ലക്ഷക്കണക്കിന് പ്രവാസികളെ പോലെ തന്നെ ഞാനും അതിൽ വളരെയധികം നന്ദിയുള്ള ആളാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ ആ ഒരു കുറിപ്പ് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ജേണി, ഖത്തർ ജേണി അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത് ഒരു സെപ്റ്റംബർ 9 2005 ആ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞിട്ട് മനോഹരമായിട്ടുള്ള ഒരു കുറിപ്പാണ് അദ്ദേഹം എഴുതി അയച്ചു തന്നിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ഒരു ഖത്തർ ജേണി സ്റ്റാർട്ട് ചെയ്ത വർഷം ഏതായിരുന്നു, അല്ലെങ്കിൽ ഏത് ദിവസമായിരുന്നു, അല്ലെങ്കിൽ ഏത് മന്ത് ആയിരുന്നു? സെപ്റ്റംബർ 9 എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇന്ന് സെപ്റ്റംബർ 10. അപ്പോൾ നിങ്ങളുടെ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്ത ഇയർ അല്ലെങ്കിൽ ഇതുപോലെ ദിവസമൊക്കെ ഓർമ്മയുണ്ട്, ഏത് ഡേറ്റാണ്, ഏത് മന്താണ് എന്നൊക്കെ ഓർമ്മയുള്ള ആളുകളുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ തീർച്ചയായിട്ടും പറയാം കേട്ടോ. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഹാപ്പി വീക്കെൻഡ് പറഞ്ഞുകൊണ്ട് നമ്മുടെ അബിൻ തോമസ് ആൻഡ് ഫാമിലി ജോയിൻ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ഒരു മെസ്സേജ് ഉണ്ട്, അയച്ചാളുടെ പേരില്ല. ഇനി നല്ലൊരു മോർണിംഗ് തിരിച്ചും വിഷ് ചെയ്യുന്നു. റംജീദിൻ്റെ വക ഒരു ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ശ്യാംലാൽ പറയുന്നത് 2009 December 18 വളരെ മനോഹരമായിട്ടുള്ളൊരു ദിവസത്തിലാണല്ലോ ഖത്തറിലേക്ക് എത്തിയത്. December 18 അദ്ദേഹം ഖത്തറിലേക്ക് അദ്ദേഹത്തിൻ്റെ ഖത്തർ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ് ശ്യാംലാൽ പറയുന്നത്. നെക്സ്റ്റ് സതീഷ് ആർക്കയുടെ മെസ്സേജ് ഉണ്ട്. ഓക്കെ, 80s എനിക്ക് 80s ട്രെൻഡ് അങ്ങോട്ട് കഴിയുന്നില്ല കേട്ടോ. എല്ലാവരും ആ ഒരു ട്രെൻഡിൽ അങ്ങനെ നിൽക്കാന്ന് തോന്നുന്നുണ്ട്. ഫോട്ടോസ് ഇങ്ങനെ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ സതീഷ് ആർക്കേ ഫാമിലി നിൽക്കുന്ന ഫോട്ടോ ആണ് വന്നിട്ടുള്ളത്. ടോഷി പറയുന്നത് 2015 January 2 അദ്ദേഹം, 2nd January ആയിരുന്നു അദ്ദേഹം ഖത്തറിലേക്ക് അദ്ദേഹത്തിൻ്റെ ഖത്തർ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അനിലിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. വെരി ഗുഡ് മോർണിംഗ് അനിൽ. ഡി കെ പറയുന്നത് 2014 June 9 ആളുടെ ഖത്തറിലേക്കുള്ള വരവ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രിയയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. June 12, 2024 ഞാൻ ആദ്യമായിട്ട് ഖത്തറിലേക്ക് എത്തുന്നു. ഐ ഗോട്ട് റേഡിയോ സുനോ ആസ് മൈ ഫസ്റ്റ് ഫാമിലി. ആ അടിപൊളി അടിപൊളി, ഒരുപാട് സന്തോഷം പ്രിയ. ഒരു സ്നേഹം ഞാൻ തിരിച്ചങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട് കേട്ടോ പ്രിയയ്ക്ക്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇലിയാസ് ആണ്. ഇലിയാസ് പറയുന്നത് April 28, 2011 അത്രേ അദ്ദേഹത്തിൻ്റെ ഖത്തർ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഖത്തർ ജേണി സ്റ്റാർട്ട് ചെയ്ത ആ ഒരു വർഷവും വിശേഷങ്ങളൊക്കെ ഒന്ന് മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ. കൂടെ തന്നെ ഇന്ന് സെപ്റ്റംബർ 10 നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും ഒരു സ്പെഷ്യൽ വിഷസ് കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അയക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്, ഇങ്ങനെ ട്രെൻഡിങ്ങിൽ, ഇങ്ങനെ കുറേ കാലമായിട്ട് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു പാട്ടാണിത്. എല്ലാവർക്കും അറിയുന്ന പോലെ കല്യാണി സോങ്ങിലേക്ക് പോകുന്നു മോർണിംഗ് സവാരി.

0: തീർച്ചയായും ചോദിച്ചോളൂ.
1: അതെ, എന്റെ കല്യാണ പ്രേരിക്കാൻ നടക്കുക.
0: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
1: സെപ്റ്റംബർ 11?
0: അതെ, സെപ്റ്റംബർ 11 M4 മാരിറ്റൈം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
2: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ അറ്റ് M4 Marry.com.
3: ഹായ്, ഞാൻ നിങ്ങളുടെ മിയ.
4: You're listening to
3: Radio Suno 91.3.

0: Oasis.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store.
3: കത്തറിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റോയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റോയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രമോഷൻ September 10 to 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റോയിൽ നിന്ന് മാത്രം.
4: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 500-561-23.
5: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
6: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
7: ഇൻ അസോസിയേഷൻ വിത്ത്
8: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
9: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.
10: Just feel like you're home.
11: ഇന്നങ്ങനെ വലിയ ചോദ്യങ്ങളൊന്നുമില്ല. ചെറിയൊരു കാര്യം ചോദിച്ചതേ ഉള്ളൂ. പക്ഷെ അത്രമാത്രം പേരുടെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. സമയം 7 കഴിഞ്ഞ് 24 minutes. മോർണിംഗ് സവാരിയിൽ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ നമ്മുടെ ദിനേശൻ പലേരി, അദ്ദേഹം ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഖത്തറിലേക്ക് വന്നതിനെക്കുറിച്ചും ഈ ഒരു രാജ്യത്ത് നിന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ലൈഫിലേക്ക് വന്ന മാറ്റങ്ങളെക്കുറിച്ചും ഒരുപാട് ഒരു നല്ലൊരു കുഞ്ഞു കുറിപ്പ് അദ്ദേഹം എഴുതി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് അവർ വന്ന വർഷവും ആ ഒരു വിശേഷങ്ങളും ഒക്കെ തന്നെ നമുക്കിങ്ങനെ അയച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. ഇലിയാസിൻ്റെ മെസ്സേജ് ഉണ്ട്. April 28 അദ്ദേഹം വന്നത്. ഒരു April 28 2011. ഷാന്റെ മെസ്സേജ് 2013 April 13. കൊള്ളാലോ, 2013 April 13 ഷാൻ ഖത്തറിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ റംഷീദും 2013 9/9/2013 ഖത്തറിലേക്ക് എത്തിയത്. ഫൈസ് കെ ടി പറയുന്നത്, ഞാൻ ഖത്തറിലെത്തിയത് 16 ആയി. 10/10/2010 ടൈം 10/10 സ്പെഷ്യൽ ഡേ. ആ കൊള്ളാലോ, കുറേ പേർക്ക് ഇങ്ങനത്തെ കുറച്ച് സ്പെഷ്യൽ സംഭവങ്ങളുണ്ടല്ലേ. 10/10/2010 സമയം 10/10 അടിപൊളി. ഓക്കെ, ഫൈസ് കെ ടി ആണ്. അതങ്ങനെ ഓർത്ത് വെച്ചിട്ട് കൃത്യമായിട്ട് ആൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. സുനിയുടെ വക ഗുഡ് മോർണിംഗ് ഉണ്ട്, വെരി ഗുഡ് മോർണിംഗ്. രാജേഷ്, അദ്ദേഹം 80s ട്രെൻഡിലാണ് ഇപ്പോഴും നിൽക്കുന്ന. ആ ഒരു ഫോട്ടോ നമുക്കിങ്ങനെ ഫാമിലി ആയിട്ടുള്ള ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്, അടിപൊളി. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ഡി കെയുടെ മെസ്സേജാണ്. June 9 2014 അദ്ദേഹം എത്തി. അപ്പോൾ അതിൻ്റെ ഒരു 80s ട്രെൻഡ് ഫോട്ടോയും കൂടെ ഇവിടേക്ക് അയച്ചിട്ടുണ്ട്, അടിപൊളി. ഗുഡ് മോർണിംഗ് നിസാന്ന് പറഞ്ഞിട്ട് അനിൽ അടിമാലിയുടെ മെസ്സേജ് ഉണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. 2018 June 28 ഞാൻ വന്നത് എന്ന് പറഞ്ഞിട്ട് അഖിലേഷാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. 2014 September 16 ഇവിടേക്ക് എത്തി എന്ന് പറഞ്ഞിട്ട് വിവേക്കിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. പിന്നെ 2007 വന്നത് ദിലീപാണ് മെസ്സേജ് ചെയ്യുന്നത്. ഒരു February 2 ഇവിടേക്ക് വന്നത് എന്ന് പറയുന്നു. സതീഷ് ഷാർക്കി പറയുന്നത് June 1, 2006 ഇവിടേക്ക് വന്നു എന്ന് പറയുന്നു. 90 May 30 ഞാൻ എത്തി എന്ന് പറയുന്നു. ബദ്രുൽ മുനീറാണ് പറയുന്നത്. രഞ്ജിത്ത് രാമചന്ദ്രൻ പറയുന്നത് ആളുടെ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് 23/8/2004 അദ്ദേഹം ഇവിടേക്ക് എത്തി എന്ന് പറഞ്ഞു. മുഹമ്മദ് ഇയാദ്, അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഉണ്ട്. എൻ്റെ ഖത്തർ ജേണി സ്റ്റാർട്ട് ചെയ്തത് ഒരു July 27, 2011 താങ്ക് യു ഫോർ ആസ്കിംഗ് എന്ന് പറഞ്ഞിട്ട് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മുഹമ്മദ് ഇയാദ് ആൾ മെസ്സേജ് ചെയ്തിട്ടുള്ളത്. 2005 ഖത്തർ എന്ന മനോഹര സുന്ദര രാജ്യത്തേക്ക് ഞാൻ വന്നു. ഖത്തർ എന്ന മണ്ണിൻ്റെ കരുതലും സ്നേഹവും സുരക്ഷയും ഒക്കെ കൂടെ ഇന്നും സുഖമായി സന്തോഷമായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞിട്ട് അഷ്റഫ് അഘോര അദ്ദേഹമാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇമാനുവൽ ജോയിൻ ചെയ്യുന്നു. 2007 August 7 ഞാൻ ഖത്തറിലേക്ക് വന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നബീൽ പറയുന്നത് 9/6/2021, അതായത് കൊറോണ ആ ഒരു ടൈമൊക്കെ നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷൈൻ ദേവിൻ്റെ മെസ്സേജ് ഉണ്ട്. 2014 January 7 ആയിരുന്നു ഷൈൻ ദേവ് ഖത്തറിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ ഒരു ഖത്തർ ജേണി സ്റ്റാർട്ട് ചെയ്ത്, നിങ്ങളുടെ ഒരു ഖത്തർ ജേണി സ്റ്റാർട്ട് ചെയ്ത ഒരു ഇയർ അല്ലെങ്കിൽ ദിവസം, മന്ത്, അതൊക്കെയാണ് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ചോദിച്ചു വന്നതാണ്. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ആ ഒരു ദിവസവും സമയം വരെ ഓർത്ത് വെച്ചിട്ട് നമുക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. സജീർ പള്ളിക്കൽ പറയുന്നത്, ഗുഡ് മോർണിംഗ്, 9/4/2018 അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്നു. 9/4/2018 എത്തി എന്ന് പറയുന്നു. ഗോഗുൽ കൃഷ്ണ, ഗുഡ് മോർണിംഗ്. ഗോഗുലിൻ്റെ മോർണിംഗ് മെസ്സേജ് ഉണ്ട്. വെരി ഗുഡ് മോർണിംഗ് ഗോഗുൽ, ഒരു നല്ല ഡേ എസ്പെഷ്യലി ഗോഗുലിനും വിഷ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ഖത്തറിലേക്ക് എത്തിയ നിങ്ങളുടെ ഒരു ഖത്തർ ജേർണി സ്റ്റാർട്ട് ചെയ്ത വർഷം അല്ലെങ്കിൽ മന്ത് അല്ലെങ്കിൽ ഡേറ്റ് ഒക്കെ ഓർമ്മയുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചു വന്ന സമയമാണിത് മോർണിംഗ് സവാരിയിൽ. അതോടൊപ്പം ഞാൻ കഴിഞ്ഞ മണിക്കൂറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു തുടക്കം നമ്മൾ ചിലപ്പോൾ ആദ്യം സോഷ്യൽ മീഡിയയൊക്കെ ഓപ്പൺ ചെയ്ത സമയത്ത് കണ്ടിട്ടുണ്ടാവുക. ആപ്പിളിൻ്റെ ആ ഒരു ഇവൻറ്റിനെ കുറിച്ചും എന്തൊക്കെ സംഭവങ്ങളാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത്, എന്തൊക്കെ എല്ലാവരെയും അത്ഭുതപ്പെടുത്താനായിട്ട് എത്തിയിട്ടുണ്ട് എന്നൊക്കെയുള്ള വിശേഷങ്ങളായിരിക്കും നമ്മൾ ചിലപ്പം ഇന്നത്തെ ദിവസം ആദ്യം ഓപ്പൺ ചെയ്ത് കണ്ടിട്ടുണ്ടാവുക. അവരുടെ ആ ഒരു ആപ്പിൾ പാർക്കിൽ വെച്ച് നടന്ന ആ ഒരു ഇവൻറ്റിൽ എന്തൊക്കെ സംഭവങ്ങൾ വന്നു എന്നുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആപ്പിൾ അവരുടെ ആദ്യത്തെ ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള ഐഫോൺ ഡ്യുവോ നമുക്ക് വേണ്ടിയിട്ട് ഡിക്ലെയർ ചെയ്തു എന്നുള്ളതാണ്. അതായത് ഒരു പോക്കറ്റ് എഡിൽ എളുപ്പത്തിൽ ഒതുങ്ങുന്നതും അതേസമയം ഒരു ഐപാഡിന് സമാനമായിട്ടുള്ള ഒരു വലിയ സ്ക്രീനിൻ്റെ ഒരു അനുഭവം നൽകുന്ന തരത്തിലാണ് അതിൻ്റെ ഒരു ഒരു രൂപകൽപ്പന നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മടക്കി വയ്ക്കുമ്പോൾ ഒരു പാസ്പോർട്ട് എങ്ങനെയാണോ അതേപോലെ തന്നെ അതിൻ്റെ ഒരു സമാന വലിപ്പമുള്ളതിനാൽ ഒരു കൈകൊണ്ട് പിടിക്കാനോ അല്ലെങ്കിൽ ഉപയോഗിക്കാനോ ഒക്കെ വളരെ സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. ഐഫോണിൻ്റെ ഹിസ്റ്ററിയിൽ നോക്കുവാണെങ്കിൽ ഐഫോണിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും വലിയൊരു ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് എന്നുള്ളത് കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അങ്ങനെ കുറേ കുറേ പ്രത്യേകതകളും വിശേഷങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ എന്താ പറയുക ടെക് ലോകത്ത് ഇന്നത്തെ ഒരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ആ ഒരു ആപ്പിൾ ഇവൻറ്റിൽ എന്തൊക്കെ വന്നു, എന്തൊക്കെ പുതിയതായിട്ട് സംഭവിച്ചു എന്നുള്ളത് തന്നെ ആയിരിക്കും നമ്മളും കൂടുതൽ ഇന്ന് അറിയാനായിട്ടും ശ്രദ്ധിക്കാനായിട്ടൊക്കെ പോകുന്നത്. സർപ്രൈസ് സൺഷൈൻ എന്ന് പറയുന്ന പേരിലാണ് ആ ഒരു ഇവൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നത്. പുതിയ സിഇഒ ആയിട്ടുള്ള ജോൺ ടെർണസ് അദ്ദേഹം നയിച്ച ആ ഒരു ആപ്പിളിൻ്റെ ആ ഒരു പുതിയ ആ ഒരു ഇവൻ്റ് ആയിരുന്നു നടന്നത്. സർപ്രൈസ് സൺഷൈൻ എന്ന് പറയുന്ന പേരിൽ ആയിരുന്നു അത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഗംഭീരമായിട്ട് ഇനിയും വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഷമീറിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഓഹോ, ഇന്നും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഫോട്ടോ അയച്ചു തന്നിട്ട് എല്ലാ ദിവസവും നല്ല നല്ല ബ്രേക്ക്ഫാസ്റ്റുകളുടെ ഫോട്ടോ അയച്ചു തരും ഷമീർ. അപ്പോൾ ഇന്ന് ഇഡ്ഡലിയും വടയും ചമ്മന്തിയും ഒക്കെ ഉള്ളൊരു നല്ലൊരു പ്ലേറ്റിൻ്റെ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി. ഓക്കെ, നെക്സ്റ്റ് ഗൂഗിളിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. ഓൾസോ ന്യൂ സിഇഒ. അതെ അതെ, ഞാനത് ഇങ്ങനെ മെൻഷൻ ചെയ്ത് വരായിരുന്നു ഗൂഗിളെ. ഓക്കെ, അപ്പോൾ എന്തായാലും ആ വിശേഷം പറയുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആപ്പിളിൻ്റെ ആ ഒരു ഒരു ഒരു ഏത് സീരീസിലെയാണ് നിങ്ങളുടെ ഒരു ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളത്, ഇഷ്ടപ്പെട്ട ഐഫോൺ മോഡൽ ഏതാണ് എന്നുള്ളത് പറയാൻ താല്പര്യമുള്ള ആളുകൾക്കൊന്ന് മെസ്സേജിൽ പറയാം കേട്ടോ. അല്ല, വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിളിക്കുകയും ചെയ്യാം. ഇഷ്ടപ്പെട്ട ഐഫോൺ മോഡൽസ് നമുക്കറിയാമല്ലോ, സ്റ്റാർട്ടിങ് മുതൽ ഇതുവരേക്കും ഒരുപാട് ഒരുപാട് മോഡൽസ് നമ്മൾ കണ്ടു. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഐഫോൺ മോഡൽ ഏതാണ് എന്നുള്ളത് പറയാൻ ആഗ്രഹമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജിൽ അത് പറയാം കേട്ടോ. 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് പറയാവുന്നതാണ്. ഷിബു ഇബ്രാഹിം കുട്ടിയുടെ മെസ്സേജ് ഉണ്ട്. ഞാൻ ഖത്തറിൽ വന്നത് 2010 ഒരു March 20 ഞാൻ ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ രണ്ട് വിശേഷങ്ങളിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയം മെസ്സേജുകൾ അയച്ചിട്ടുള്ളൂ. 5000097 എന്ന നമ്പറിലേക്ക് ഒരു ചോദ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഐഫോൺ മോഡൽ ഏതാണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഖത്തറിലേക്ക് എല്ലാ നിങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്ത വർഷം മാസം ഒക്കെ ഓർമ്മയുണ്ടെങ്കിൽ ആ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്. മദ്രാസക്കാരൻ എന്ന മൂവിയിലെ പാട്ടാണ് ഈ പാട്ട്. നമ്മൾ ഓൾറെഡി അലൈപായിദേ എന്ന സിനിമയിൽ കേട്ട് ഇഷ്ടപ്പെട്ട പാട്ടാണ്. ആ പാട്ടിൻ്റെ ഒരു പുതിയ വേർഷനാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sinner.
2: വരുന്നു ഈ വീക്കെൻഡിലെ ഏറ്റവും വലിയ സർപ്രൈസ്. സെപ്റ്റംബർ 10, 11, 12 തീയതികളിൽ മർസ ഹൈപ്പർ മാർക്കറ്റിൽ വമ്പൻ ഓഫർ കാർണിവൽ.
3: ഗ്രോസറി, ഫ്രഷ് വെജിറ്റബിൾസ്, ഇലക്ട്രോണിക്സ് തുടങ്ങി നിങ്ങളുടെ പ്രിയപ്പെട്ട ബ്രാഞ്ചുകൾക്കെല്ലാം സ്വപ്നം കാണാൻ കഴിയാത്ത വിലക്കുറവ്. ഈ ഓഫറുകൾ മർസയുടെ എല്ലാ ബ്രാഞ്ചുകളിലും ലഭ്യം. സ്റ്റോക്ക് തീരും മുൻപേ വേഗം പോതുള്ളൂ. മർസ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
4: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
5: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
4: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്, മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
6: ഹായ്, ദിസ് ഈസ് നദിയ. You're listening to Radio Sunno, Qatar's favorite radio station.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

ബാഹുബലി ചൂലിയ പാട്ടാണ് നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആണ്. മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അഖിലേഷ് പറയുന്നത് 13 Pro ആണ് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നു. നൌഷാദിന്റെ മെസ്സേജ് ഉണ്ട്, 10 ഇറങ്ങിയ സമയം മുതലേ ആഗ്രഹിക്കാൻ തുടങ്ങിയത് ഒരു 10 വാങ്ങണം എന്ന്. ഇതുവരെ സാധിച്ചിട്ടില്ല, ഇതെങ്കിലും വാങ്ങാൻ പറ്റിയാൽ മതിയായിരുന്നു. ഓരോ വർഷവും ഇങ്ങനെ ആഗ്രഹിക്കും, അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോകും, എന്നെങ്കിലും ഒരു 10 സ്വന്തമാക്കും എന്ന പ്രതീക്ഷയിൽ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. തീർച്ചയായിട്ടും എന്തായാലും കയ്യിലേക്ക് വരും കേട്ടോ. ഓക്കെ, നൌഷാദായിരുന്നു ആ ഒരു മെസ്സേജ് ഇങ്ങനെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. കൂടെ തന്നെ നെക്സ്റ്റ് ഒരു മെസ്സേജ് എത്തിയിട്ടുള്ളത് നമ്മുടെ മനോജ് പീഡി ആണ്. ഗുഡ് മോർണിംഗ് നിസ, ഞാൻ ഖത്തറിലേക്ക് എത്തിയത് 16 സെപ്റ്റംബർ 2000 ഞാൻ ഖത്തറിലേക്ക് വന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. 6S ആണ് ഇഷ്ടവും എന്ന് പറഞ്ഞിട്ട് നബീലിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ജിസിൻ്റെ മെസ്സേജ് ഉണ്ട്, 17 എന്ന് പറഞ്ഞിട്ട് ഉള്ള മെസ്സേജ്, ഒരു ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി. അപ്പോൾ ഇന്നലെ ഈ 5 ആപ്പിൾ ഇവൻറ്റ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞാനിങ്ങനെ വെറുതെ ഒന്ന് ആലോചിച്ചു പോയി. നമ്മുടെ PO ബോക്സിലൂടെ ഒരു സ്ഥലവിശേഷം പറഞ്ഞിട്ട് ഇതുപോലെ ഫ്രൂട്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലപ്പേരുകളുണ്ടോ എന്ന് ഞാനിങ്ങനെ നോക്കി. ഒന്ന് ജമനിയിൽ പോയ സമയത്ത് കൗതുകമുള്ളൊരു പേര് കണ്ടു കേട്ടോ, അതിലേക്ക് വരാം. ഈ ഒരു സ്ഥലത്തിന്റെ പേര് ശരിക്കും ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ ജസ്റ്റ് ജമിനിയോട് ചോദിച്ച സമയത്ത് ജമിനി എനിക്ക് തന്നൊരു പേരാണ് കേട്ടോ. ഈ പാലക്കാട് ഭാഗത്തുള്ള ആളുകൾ ഇതിനൊരു മറുപടി തന്നാൽ നന്നായിരിക്കും. ആപ്പിൾ കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ പേര് ഞാൻ കണ്ടു. ശരിക്കും അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ? ആപ്പിൾ കാട് എന്ന് പറയുന്ന സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിന് സമീപമുള്ള ഒരു ചെറിയ പ്രദേശം എന്നാണ് എനിക്ക് കാണാൻ പറ്റിയത്. അത് ശരിയാണോ എന്ന് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറയണേ, 5000917 എന്ന നമ്പറിലേക്ക്. അങ്ങനെ ഫ്രൂട്ട്സ് കണക്റ്റഡ് ആയിട്ടുള്ള സ്ഥലപ്പേരുകളൊക്കെ നോക്കി പോകുന്ന സമയത്ത് അത്തിമരം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അത്തിക്കയം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അത് പത്തനംതിട്ട ജില്ലയിലെ ഒരു സ്ഥലമാണ്. അത്തിക്കയം എന്ന് പറയുന്നത് പമ്പാ നദിയുടെ തീരത്ത് ഉള്ള ഒരു ഗ്രാമമായിട്ടാണ് ഇതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. റാന്നി താലൂക്കിലെ 11 വില്ലേജുകളിൽ ഒന്നാണ് ഈ ഒരു അത്തിക്കയം വില്ലേജ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ. ഓക്കെ, അങ്ങനെ ഫ്രൂട്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് സ്ഥലപ്പേരുകൾ ഏതെങ്കിലും മനസ്സിലേക്ക് വരുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറയാവുന്നതാണ്. എനിക്ക് എൻ്റെ ആ ഒരു ഏരിയ തന്നെ ഓർമ്മ വന്നു. കോട്ടയം ജില്ലയിലും അങ്ങനെയുള്ള സ്ഥലപ്പേരുകളുണ്ട്. അപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന സ്ഥലപ്പേരുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഒന്ന് മെസ്സേജിൽ പറയാവുന്നതാണ് കേട്ടോ. ഈ ആപ്പിൾ കാട് എന്ന് പറയുന്ന സ്ഥലം ശരിക്കും ഉണ്ടോ? പാലക്കാട് ഭാഗത്തുള്ള ആളുകൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഒരു ഒരു സ്ഥല ഉള്ള സ്ഥലമാണോ എന്നുള്ളത് നമുക്കൊന്ന് കൺഫേം ചെയ്യാമായിരുന്നു. കപ്പക്കടവ് നൗ കപ്പാട് അങ്ങനെയാണ് അല്ലേ. ഓക്കെ, നബീലാണ് ആ സ്ഥലത്തിൻ്റെ പേര് പറയുന്നത്. ഷാൻ്റെ മെസ്സേജ് ഉണ്ട്, ദിബു ജോയ് കൈതച്ചിറ. ആ എനിക്കൊന്ന് ആ ഒരു പേരിൽ കുറേയധികം സ്ഥലങ്ങൾ മിക്കവാറും പ്രദേശങ്ങളിലേക്ക് ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഓക്കെ, AHPM എന്നുള്ള അക്കൗണ്ടിൽ നിന്നൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഫ്രൂട്ട്സ് കണക്റ്റഡ് ആയിട്ടുള്ള പേരുകൾ സ്ഥലപ്പേരുകൾ രസമുള്ള സ്ഥലപ്പേരുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് മെസ്സേജിൽ ഒന്ന് പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത പാട്ടിലേക്ക് നമ്മളിനി എത്താനായിട്ട് പോകുന്നത്. നെക്സ്റ്റ് ഒരു മെസ്സേജ് കൂടെ എത്തിയിട്ടുണ്ട്. ഞാൻ ബാക്കിയുള്ള സ്ഥല വിശേഷങ്ങളിലേക്കും മെസ്സേജുകളിലേക്കും ഒക്കെ വരുന്നതായിരിക്കും. ലിജിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്, എനിക്ക് ഇന്ന് വരെ ഏറ്റവും ഇഷ്ടപ്പെട്ട 5 ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5S എന്ന് ഞാൻ പറയും. അതിൻ്റെ കാരണം അതിൻ്റെ ആ ഒരു ക്യൂട്ട്നെസ്സും കോമ്പാക്ട് ഡിസൈനും കയ്യിൽ പിടിക്കുമ്പോൾ ഉള്ള ആ ഒരു ഫീലും ഇന്നും എനിക്ക് അൺബീറ്റബിൾ ആണ് എന്ന് പറയുന്നു. പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും അന്നത്തെ കാലത്ത് ഒരു വേറെ ലെവലിൽ തന്നെയായിരുന്നു എന്ന് പറയുന്നു. അതിനുശേഷം 6, 7 തുടങ്ങി 15 വരെ ഉപയോഗിച്ചെങ്കിലും 5S തന്ന ആ ഒരു പ്രത്യേക ഇഷ്ടം പിന്നോടുള്ള ഒരു മോഡലിലും എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ലിജിൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അത് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ 5 ഇന്നത്തെ ദിവസത്തെ ഒരു ചർച്ച പോയിന്റ് തന്നെയാണ്. കാരണം ആ ഒരു ആപ്പിൾ ഇവൻറ്റ് കഴിഞ്ഞപ്പം അതിനെക്കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 5 മോഡൽ ഏതാണ് എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചു വന്നത്. മറുപടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെസ്സേജിൽ പറയാവുന്നതാണ് കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക്. സജി എം കുര്യാക്കോസിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്, പഴന്തോട്ടം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാ ഫ്രൂട്ട്സ് വായില്ലേ. ഓക്കെ, അങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്ന് പറയുന്നു. അജയ് കൊച്ചിൻ പറയുന്നത് ഗുഡ് മോർണിംഗ് നിസ, പഴങ്ങാട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അത് ഇടവനക്കാട് വൈപ്പിൻ ഭാഗത്തുള്ള ഒരു സ്ഥലമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 14 Pro Max ആണ് ഫേവറിറ്റ് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. റംഷീദ് മാവിലായി എന്ന് പറയുന്ന സ്ഥലത്തെയാണ് പരിചയപ്പെടുത്തുന്നത്.
സനോജിന്റെ മെസ്സേജ് ഉണ്ട്. യെസ് ഐഫോൺ 5S ഫാൻസ് ഇതാ വന്നിട്ടുണ്ട് കേട്ടോ. ലിജിനാണ് ആ മെസ്സേജിന് തുടക്കം ഇട്ടത്. ആ 5S ഫാൻസിന്റെ മെസ്സേജ് ഇങ്ങനെ ഉണ്ട്. സനോജ് പറയുന്നത് സ്റ്റിൽ വിത്ത് മീ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് ടീം എന്ന് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് സനോജ്. സനോജിന് ഒരു കൂട്ടുകാരനും ഉണ്ട് കേട്ടോ, ലിജിൻ. ലിജിൻ വളരെ ഇഷ്ടത്തോടുകൂടി 5S കുറിച്ചിട്ടുള്ള ഒരു സന്തോഷമൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സജീർ പറയുന്നത് മാങ്ങോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുന്നു. സജി എറണാകുളത്താണ് സ്ഥലം അല്ലേ, പഴന്തോട്ടം എന്ന് പറയുന്ന സ്ഥലം എറണാകുളത്താണ് എന്ന് പറയുന്നു. നെക്സ്റ്റ് ഷാൻ പറയുന്നത് ഐഫോൺ 5S മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പോൾ 5S ഫാൻസ് വേറെ ആരെങ്കിലും ഉണ്ടോ, ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ കേട്ടോ. ഷബി പി എസ് പറയുന്നത് അയനിച്ചോട്, തൃശ്ശൂരിലെ സ്ഥലമല്ലേ, അതെ അതെ, തൃശ്ശൂർ തളിക്കുളം ഭാഗത്തുള്ള സ്ഥലമാണ് എന്നാണ് ഷബീബ് പറയുന്നത്. 5S ഫാൻ അടുത്ത ആളെത്തിയിട്ടുണ്ട് കേട്ടോ. മൻസു ജോയിൻ ചെയ്യുന്നു. മൻസും 5S ഒരു സ്നേഹം ഇങ്ങനെ മെസ്സേജിൽ ഭയങ്കര സന്തോഷത്തിൽ പറയുന്നുണ്ട്. ദിബു ജോയുടെ മെസ്സേജും എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനിയും നിങ്ങളുടെ മെസ്സേജുകൾ അയച്ചിട്ടുള്ളൂ 5000917 എന്ന നമ്പറിലേക്ക്. മാങ്ങാട്ട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ട് ജിനേഷ് ബാബുവിൻ്റെ മെസ്സേജ് ഉണ്ട്. നെല്ലിമര അല്ലേ, നെല്ലിക്കൽ. ഓക്കെ, എന്തായാലും രസമായിട്ട് ആ ഒരു വിശേഷങ്ങളൊക്കെ പോരട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്ത പാട്ടുകൂടി തരാനായിട്ട് പോവുകയാണ്. പാട്ടുകൾക്ക് ശേഷം, സുനോ അപ്ഡേറ്റ്സിനും ശേഷം നമുക്ക് ബാക്കി അപ്ഡേറ്റ്സിലേക്കും ബാക്കി വിശേഷങ്ങളിലും ഒക്കെ വരാനായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേൾക്കാൻ പോകുന്ന പാട്ട് കൽക്കട്ട ന്യൂസ് എന്ന സിനിമയിലെ ഒരു നല്ല പാട്ട് വരുന്നു. ജനിസ നിങ്ങൾക്കൊപ്പം.

ഇത്തരത്തിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റ് ഓയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റ് ഓയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രൊമോഷൻ സെപ്റ്റംബർ 10 മുതൽ 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ്.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. Malabar Gold and Diamonds ൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: In association with
3: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: Suno Updates.
7: Suno Updates like is swagatham. Update to Galamai, Nisa. ഖത്തറിൽ ഭക്ഷ്യസുരക്ഷാ രംഗത്ത് വൻപിച്ച പുരോഗതി. പൊതുജനാരോഗ്യ മന്ത്രാലയത്തിലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം ഭക്ഷ്യസുരക്ഷാ ആവശ്യകതകൾ പാലിക്കുന്നതിൽ ഉയർന്ന നിലവാരമാണ് പുലർത്തുന്നത്. മുവാവിൻ എന്ന പ്ലാറ്റ്ഫോമിന്റെ ആദ്യഘട്ടം ലോഞ്ച് ചെയ്ത് തൊഴിൽ മന്ത്രാലയം. ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റിനായുള്ള ഈ പ്ലാറ്റ്ഫോം തൊഴിലുടമകളെയും റിക്രൂട്ട്മെന്റ് ഏജൻസികളെയും ഗാർഹിക തൊഴിലാളികളെയും ഒരുമിച്ച് കൊണ്ടുവരുന്നു. റിക്രൂട്ട്മെന്റും തൊഴിൽ പ്രക്രിയയും പ്രാരംഭ അപേക്ഷ മുതൽ ജോലി ഏറ്റെടുക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും പ്ലാറ്റ്ഫോം കൈകാര്യം ചെയ്യും. 10th ഖത്താറ ഇന്റർനാഷണൽ ഹാൻഡിംഗ് ആൻഡ് ഫാൽക്കൺ എക്സിബിഷൻ പുരോഗമിക്കുന്നു. ഖത്താറ കൾച്ചറൽ വില്ലേജിലാണ് പ്രദർശനം നടക്കുന്നത്. ദോഹ ജൂവലറി ആൻഡ് വാച്ചസ് എക്സിബിഷൻ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 3 വരെ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ നടക്കും. ഫുട്ബോൾ ആരാധകർക്ക് ആവേശമായി ഇന്ത്യക്കെതിരായ സൗഹൃദ മത്സരത്തിനുള്ള ബ്രസീൽ ടീമിനെ പ്രഖ്യാപിച്ചു. ലോക ഫുട്ബോളിലെ സൂപ്പർ താരങ്ങളായ വിനീഷ്യസ് ജൂനിയർ, റഫീന്യ, മാർക്കിനോസ് എന്നിവർ ഉൾപ്പെടുന്ന 26 അംഗ ടീമിനെയാണ് പ്രഖ്യാപിച്ചത്.

0: ഡ്രാമ
1: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
2: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
3: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodoppam Malabar promise nalguna complete transparency.
4: This is Morning Safari. Morning Safari. Morning Safari.
5: Malabar Gold and Diamonds Morning Safari,
3: brought to you by Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodoppam Malabar promise nalguna complete transparency.
6: In association with
7: Commercial Bank, we are saving more turns dreams into reality. Commercial Bank's 5 million riyals dream, dream bigger.
8: Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
9: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency. Radio Cinema.
2: ഹായ് ജെമിനി, ഒരു കാര്യം ചോദിക്കട്ടെ?
3: തീർച്ചയായും, ചോദിച്ചോളൂ.
2: അതെ, എന്റെ കല്യാണ പ്രേരിക്കും നടക്കുക.
3: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
2: സെപ്റ്റംബർ 11?
3: അതെ, സെപ്റ്റംബർ 11 M4 മാരിടൈം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
4: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ at infomari.com.
5: Hello friends, namaskaram, naan Ajay Marsha.
6: You are listening to
5: Radio Suno 91.7.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸில் நின்றுள்ள ஓரோ ஜுவல்லரி பீஸுகளும் எத்திக்கலி சோர்ஸ்ட் ஆன. அதோடப்பம் மலபார் ப்ராமிஸ் நல்குன கம்ப்ளீட் ட்ரான்ஸ்பரன்சியும்.
2: In association with
3: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream, dream bigger. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: സെപ്റ്റംബർ 10-ാം തീയതിയാണ്, വ്യാഴാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി കേട്ടു പോകുന്ന സമയം 8 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആണ് കേട്ടോ. ഒരുപാട് പേരുടെ നല്ല നല്ല മെസ്സേജുകൾ നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ ആപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു, ആപ്പിൾ ഇവന്റ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും അങ്ങനെ ഇഷ്ടപ്പെട്ട മോഡലുകളെക്കുറിച്ചും ഒക്കെ തന്നെ സംസാരിച്ചു വരികയായിരുന്നു. അതോടൊപ്പം തന്നെ ചില സ്ഥലപ്പേരുകളുടെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അതൊക്കെ എല്ലാവരും ഇങ്ങനെ ക്ലിയർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് മോർണിംഗ് സവാരിയിൽ. ഇത് സുജിത് കോബി, ആളുടെ ഒരു മെസ്സേജ് ായിരുന്നു. പാലക്കാട് ഭാഗത്തെ ചില വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ ജഷൻ കൃഷ്ണൻ്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, പാട്ട് റിലേറ്റഡ് ഓക്കെ വിശേഷങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ആളിങ്ങനെ മെസ്സേജിൽ അയച്ചു തന്നിട്ടുണ്ട്, ഞാൻ അതിലേക്ക് വരുന്നതായിരിക്കും. ഗോകുൽ കൃഷ്ണയും സ്ഥലം റിലേറ്റഡ് ആയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ മെസ്സേജിൽ പറഞ്ഞ് തന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈമിൽ നമ്മളിങ്ങനെ പറഞ്ഞു ആപ്പിൾ ഇവൻറ്റിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ് പുതിയ പുതിയ സംഭവങ്ങൾ വന്നിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആപ്പിൾ ഇനി മടക്കാം എന്നുള്ളതാണ്. ആ ഒരു ഫോൾഡബിൾ ഹാൻഡ്സെറ്റ് നമുക്ക് അരികിലേക്ക് വന്നിട്ടുണ്ട്. ഐഫോൺ ഡ്യുവോ ഔദ്യോഗികമായിട്ട് പുറത്തിറക്കി കഴിഞ്ഞിട്ടുണ്ട്. കാലിഫോർണിയയിലെ ആപ്പിൾ പാർക്കിൽ നടന്ന ഒരു പ്രത്യേക ഇവൻറ്റിലായിരുന്നു ഈ ഒരു ചരിത്ര പ്രഖ്യാപനമൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഒക്ടോബർ മാസത്തിലായിരിക്കാം ചിലപ്പോൾ ഇത് ഈ ഒരു ഫോൺ നമുക്ക് എത്താറാൻ വിപണിയിലേക്ക് എത്താനായിട്ട് പോകുന്നത് ഒക്ടോബറിലായിരിക്കാം എന്നുള്ളതാണ് അപ്ഡേറ്റ്സിലൂടെ നമുക്കിങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. വരുന്ന ഒക്ടോബർ 16 മുതലായിരിക്കാം പ്രീ ഓർഡർ സ്വീകരിക്കുക എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അരികിലേക്ക് എത്തും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ആപ്പിൾ വാച്ച് സീരീസിലും കുറേ കുറേ പുതിയ സംഭവങ്ങളും കുറേ വെറൈറ്റികളും സംഭവങ്ങളും ഒക്കെ തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. ഈ ഒരു അപ്ഡേറ്റുകൾ പറയുന്നതോടൊപ്പം തന്നെ ഫുട്ബോൾ ഫാൻസ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നൊരു സമയമാണ്. നമ്മളുടെ ഇന്ത്യൻ ടീമും ബ്രസീൽ ടീമിനും തമ്മിലുള്ള ആ ഒരു മത്സരത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇന്ത്യയിലേക്ക് ബ്രസീൽ ടീം വരുന്ന സമയത്ത് ആ ടീമിൽ ആരൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് കാത്തിരുന്നൊരു കാര്യം. അപ്പോൾ എന്തായാലും ആ ഒരു 26-അംഗ ടീമിനെ നമ്മുടെ കോച്ച് കാർലോ അഞ്ചലോട്ടി അദ്ദേഹം പ്രഖ്യാപിച്ചു എന്നുള്ള അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിനീഷ്യസ് ജൂനിയറും അങ്ങനെ സൂപ്പർ താരങ്ങളൊക്കെ ഉൾപ്പെടുന്ന ടീം തന്നെയായിരിക്കും നമ്മുടെ ഇന്ത്യയിലേക്ക് വരാനായിട്ട് പോകുന്നത്. ഒക്ടോബർ 3-ന് കൊൽക്കത്തയിലായിരിക്കും ഇന്ത്യ ബ്രസീൽ മത്സരം സംഭവിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അതിനുവേണ്ടിയും കാത്തിരിക്കാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് കാത്തു കാത്തൊരു കല്യാണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഇനി ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്ന വിശേഷങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാനായിട്ട് റെഡി ആയിക്കോളൂ. കാരണം M4 മാരി ടീം നമ്മളുടെ കൂടെ കുറച്ച് സമയത്തിനുള്ളിൽ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അടിപൊളി പാട്ടിലേക്ക് മോർണിംഗ് സവാരി.

0: 101.7 FM.
1: Qatar's happiness frequency.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരംവയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: ഖത്തറിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റോയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റോയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രമോഷൻ സെപ്റ്റംബർ 10 മുതൽ 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ്.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel.

0: നിസ
1: എത്ര നാളായി ഒരു കല്യാണം കഴിക്കാൻ പറയുന്നു?
0: എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് വന്നു, ഞാനിങ്ങനെ എം ഫോർ മാരിയെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കണോ, എം ഫോർ മാരി ടീം വരുന്നുണ്ട് കത്തിലേക്ക്, സെപ്റ്റംബർ 11 വരെയാണ്. അപ്പൊ നിങ്ങൾ കല്യാണം കഴിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ നിങ്ങൾ ഈ ടൈമും ഡേറ്റും ഓർത്ത് വെച്ചോ. സെപ്റ്റംബർ 11 4 മുതൽ 9 വരെ ഐബിസ് ദോഹ ഹോട്ടലിൽ എം ഫോർ മാരി ടീം ഉണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ നിങ്ങൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് തീർന്നില്ല അപ്പൊ ഒരു മെസ്സേജ്.
1: നിസ ആദ്യം രജിസ്റ്റർ ചെയ്യാം,
0: നിസ ഒന്ന് നോക്കിക്കൂടെ, ഈ പറയുന്ന സമയം മതിയല്ലോ ഒന്ന് രജിസ്റ്റർ
1: ചെയ്യാൻ. എം ഫോർ മാരി ഇത് 4 പ്രാവശ്യമാണ് ഖത്തറിലേക്ക് വരുന്നത്, നമ്മുടെ സ്റ്റുഡിയോയിലേക്കും ഒക്കെ വരുന്നത്. എന്നിട്ട് നിസയുടെ ചിന്താഗതിയിൽ മാത്രം ഒരു മാറ്റം വന്നിട്ടില്ല എന്നുള്ളതാണ്. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. എന്തായാലും ഒരുപാട് സ്നേഹത്തോടെ രണ്ടു പേരെ നമുക്ക് സ്വാഗതം ചെയ്യാം.
0: തീർച്ചയായിട്ടും എന്റെ മനസ്സ് മാറ്റാൻ വേണ്ടി എപ്പോഴും എപ്പോഴും വരുമ്പോഴും ചോദിക്കും എന്താണ് പ്ലാൻ എന്ന് ചോദിക്കും. എം ഫോർ മാരി ടീം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഒരു ഫാമിലി ടീമായിട്ട് തന്നെ മാറിയിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും നമ്മുടെ ഒരു കുടുംബം പോലെയാണ്.
0: അതെ,
1: അപ്പൊ അവര് വരുന്ന സമയത്ത് നമുക്ക് ഓണത്തുമ്പികളാണ് അവര്.
0: തീർച്ചയായിട്ടും ഓണക്കാലം പറന്ന്
1: രണ്ട് തുമ്പികൾ വരും.
0: ഷെറിൽ ഒപ്പം തന്നെ സ്മിത മാം രണ്ടുപേരും നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാണ്. രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ്.
2: താങ്ക് യു. ഗുഡ് മോർണിംഗ് നിസ അപ്പണ്ണി, താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് അസ് ഹിയർ. ഞങ്ങൾ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഖത്തറിൽ വരുമ്പോ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരു വാം ഫീലിംഗ് തന്നെയാണ് വരുന്നത്. കാരണം ഇവിടുത്തെ കസ്റ്റമേഴ്സും അങ്ങനെ തന്നെയാണ്. കല്യാണം കഴിക്കുന്നവരെ എന്നുള്ളത് വരെ അല്ല, കല്യാണം കഴിച്ചാലും അവർ നമ്മുടെ കൂടെ നമ്മുടെ ഇവന്റ്സിലേക്ക് വരുന്നു, അവരുടെ ഹാപ്പി ലൈഫ് നമ്മളോട് ഷെയർ ചെയ്യുന്നു. ആ അവരുടെ ഹാപ്പിനെസ്, അവരുടെ ലൈഫിലുള്ള ഹാപ്പിനെസ് കാണുമ്പോൾ തന്നെയാണ് ഈ ഞാൻ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരോടും പറയുന്നത്, അതാണ് നമ്മളുടെ ലക്ഷ്യം. നമുക്കൊരാളെ ലിസ്റ്റ് ചെയ്യോ മാച്ച് ചെയ്യോ കല്യാണം കഴിക്കല്ല, അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുന്നത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ബ്ലെസ്സിംഗ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ വളർച്ച. ഞാൻ എപ്പോഴും പറയുന്നു.
1: സ്മിത മാം, ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു, അതായത് എം ഫോർ മാരി ഒരു കുടുംബമാണെന്നാണ് ഞങ്ങൾ പറയാറുള്ളത്. അപ്പൊ അതിലൂടെ വിവാഹം നടത്തിയ ആളുകളുടെയും അവരുടെ ബന്ധുക്കളുടെയും ഒരു കുടുംബ സംഗമമാണ് നമ്മൾ അടുത്ത ദിവസം നടത്താനായിട്ട് പോകുന്നത്. ആ ഒരു സന്തോഷം എങ്ങനെ പങ്കുവെക്കുന്നു?
2: തീർച്ചയായിട്ടും അതാ പറയുന്നത്, ആ അത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ നമുക്ക് പലപ്പോഴും കിട്ടില്ല. കാരണം ഈ പ്രവാസികളായിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ ഈ ഒരു കുടുംബ ബന്ധങ്ങൾ കൂടുതൽ നമ്മൾക്ക് വില കൽപ്പിക്കും, കാരണം അതിൽ നിന്നും കുറച്ച് മാറി നിൽക്കുന്നുണ്ട്. അപ്പൊ ഓരോ പ്രാവശ്യം ഇവരെ കാണുമ്പോഴാണ് നമുക്ക് ആ ഒരു കൂട്ടായ്മ. ആക്ച്വലി ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഉദ്ദേശം തന്നെ അതാണ്, മലയാളി കമ്മ്യൂണിറ്റിക്ക് സേഫായിട്ട് കാണാനും മീറ്റ് ചെയ്യാനും മാച്ച് ചെയ്യാനും പറ്റിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എം ഫോർ മാരി. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങള് ഫാമിലീസ് ഫൈൻഡ് ഈച്ച് അതർ എന്ന് പറയുന്നത്. നമ്മൾ രണ്ട് വ്യക്തികളെ രണ്ടുപേരെയും മാത്രം ബന്ധപ്പെടുകയല്ലോ ചെയ്യുന്നത്, രണ്ട് കുടുംബങ്ങളെ ഒന്നിച്ചു കൊണ്ടുവരിക, അവരിൽ നിന്ന് അങ്ങനെയാണല്ലോ ഒരു പൂർണ്ണത വരുന്നത് നമ്മളുടെ ബന്ധങ്ങൾക്ക്. അപ്പൊ അതാണ് നമ്മൾ കൂടുതലും ശ്രമിക്കുന്നത്.
0: അപ്പൊ ഇത്തവണയും എം ഫോർ മാരി എത്തുന്ന സമയത്ത് ഐബിസ് ദോഹയിലേക്കാണ് വരാനായിട്ട് പോകുന്നത്. അപ്പൊ അവിടെ വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഷെറിലിന്റെ അടുത്തൊന്ന് ചോദിക്കാം. അവിടെ വന്നു കഴിഞ്ഞാൽ, ഐബിസ് ദോഹയിൽ വന്നു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ എന്തൊക്കെ സർവീസസ് ആണ് നമ്മൾ നൽകുന്നത്?
3: നമുക്ക് രജിസ്റ്റർ ചെയ്യാം അവിടെ, അതോടൊപ്പം നമ്മുടെ പാർട്ണർ പ്രിഫറൻസ് എക്സാക്ട്ലി മാച്ച് ചെയ്യുന്ന പ്രിഫറൻസ് നമുക്ക് കൊടുക്കാം. അവിടെ തന്നെ നമുക്ക് മാച്ചിങ് മെമ്പേഴ്സിനെ കാണാൻ പറ്റും.
0: ഓക്കെ,
3: ഇപ്പൊ നമുക്ക് ഖത്തറിലാണ് വേണ്ടെങ്കിൽ നമുക്ക് ആ ചോയ്സസ് ഉണ്ട്, അല്ല യൂറോപ്പ് അല്ലെങ്കിൽ US അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ആൾക്കാരെ വേണ്ടെങ്കിൽ അക്രോസ് മലയാളീസ് അക്രോസ് ദ ഗ്ലോബ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ണറിനെ ഫാമിലിനെ നമുക്ക് എം ഫോർ മാരി വഴി ചൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് പാക്കേജസ് ഉണ്ട്, 3 months, 6 months, 1 year പാക്കേജസ് ഉണ്ട്, സെൽഫ് സർവീസ് പാക്കേജും ഉണ്ട്, പേഴ്സണലൈസ്ഡ് അസിസ്റ്റൻസ് പാക്കേജും ഉണ്ട്. അപ്പൊ അത് നമുക്ക് നോക്കി ഓരോ പ്രൊഫൈലും നോക്കി ഇൻ പേഴ്സൺ കൺസൾട്ടേഷൻ അത് വെച്ചിട്ട് നമുക്ക് ഏതാണോ എക്സാക്ട്ലി മാച്ച് ചെയ്യുന്ന ഒരു പാക്കേജ് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും.
0: ഓക്കെ, അപ്പൊ നമ്മളോട് ഇപ്പൊ സംസാരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് വരുന്ന ആളുകളുടെ അടുത്ത് എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യും.
3: എക്സാക്ട്ലി.
1: ഒരു കാര്യം കൂടി ഷെറിൽ, ഇപ്പോ ഇപ്പത്തെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ കരിയർ മാക്സിമം നോക്കുന്ന ആളുകളാണ്, കരിയറിലാണ് ഫസ്റ്റ് പ്രിഫറൻസ്. അപ്പൊ അതിനുശേഷമാണ് അവർക്ക് ഫാമിലി ലൈഫ് എന്ന് ഒരു ഒബ്സർവേഷൻ ആട്ടോ, എന്റെ ഒരു ഒബ്സർവേഷനാണ്. അപ്പൊ ഈ ഒരു മാച്ചിങ് പ്ലാറ്റ്ഫോം എന്ന നിലയിൽ നിങ്ങൾ ഇത് രണ്ടും കൂടി എങ്ങനെയാണ് സിങ്ക് ചെയ്യുന്നത്? അപ്പൊ കരിയർ നോക്കുന്ന ആളുകളും അത് അതോടൊപ്പം തന്നെയാണ് ഫാമിലി റിലേഷൻഷിപ്പും എല്ലാം ആഗ്രഹിക്കുന്നവര്. അപ്പൊ അവർക്കുള്ള ചോയ്സസും അവർക്കുള്ള ഓപ്ഷൻസും ഒക്കെ എന്താണ്?
3: നമുക്ക് നമ്മളുടെ പാർട്ട്ണറിന് വേണ്ട ഇപ്പൊ ഡോക്ടേഴ്സിനെ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സിനെ ആണെങ്കിൽ അങ്ങനെ, എന്റെ ലൊക്കേഷൻ ആണെങ്കിൽ അങ്ങനെ, നമുക്ക് എന്താണോ എക്സാക്ട്ലി വേണ്ടത് അത് നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിലും അപ്പുറം ഈ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് 10 out of 10 ഇപ്പം നമ്മൾ ടിക്ക് ചെയ്ത് മാച്ചസ് നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ സംസാരിച്ചു കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് ആ വൈബ് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ, ഫാമിലിയായിട്ട് നമുക്ക് ഓക്കെ ആണോ, എന്താ പയ്യൻ അല്ലെങ്കിൽ
0: പെൺകുട്ടി
3: നമുക്ക്
0: ഓക്കെ ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ.
1: തീർച്ചയായിട്ടും മോർണിംഗ് സവാരി വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിസയോ അപ്പുണ്ണിയാണ് കൂടെയുള്ളത്, ഒപ്പം ഞങ്ങൾക്കൊപ്പം രണ്ട് അതിഥികൾ കൂടിയുണ്ട്, എം ഫോർ മാരിയിൽ നിന്നും സ്മിത മാഡവും അതോടൊപ്പം തന്നെ ഷെറിലും.

0: Radio Suno 91.7 FM Qatar's favorite radio station. ഈ വീക്കെൻഡിലെ ഏറ്റവും വലിയ സർപ്രൈസ് സെപ്റ്റംബർ 10, 11, 12 തീയതികളിൽ മർസ ഹൈപ്പർ മാർക്കറ്റിൽ വമ്പൻ ഓഫർ കാർണിവൽ.
1: ഗ്രോസറി, ഫ്രഷ് വെജിറ്റബിൾസ്, ഇലക്ട്രോണിക്സ് തുടങ്ങി നിങ്ങളുടെ പ്രിയപ്പെട്ട ബ്രാഞ്ചുകൾക്കെല്ലാം സ്വപ്നം കാണാൻ കഴിയാത്ത വിലക്കുറവ്. ഈ ഓഫറുകൾ മർസയുടെ എല്ലാ ബ്രാഞ്ചുകളിലും ലഭ്യം. സ്റ്റോക്ക് തീരും മുൻപേ വേഗം പോതുള്ളൂ. മർസ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.

0: M4 Mary ടീം ഖത്തറിലേക്ക് എത്തുന്നു എന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ കൂടെയുള്ളത് ഷെറിൽ, അതോടൊപ്പം തന്നെ സ്മിത മാം ആണ്. മാം, നമ്മളിപ്പം ഐബിസ് ദോഹയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന സേവനങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. സ്പെഷ്യൽ സംഭവങ്ങൾ നമ്മൾ ഇത്തവണ ഒരുക്കിയിട്ടുണ്ടോ?
1: നിസ നമ്മൾ പറയുന്ന നമ്മുടെ പ്ലാറ്റ്ഫോമിനകത്ത് തന്നെ ഇറ്റ്സ് ആക്ച്വലി വെരി ഈസി ടു യൂസ്. അതേസമയം ഓരോരുത്തരുടെയും എക്സ്പെക്ടേഷൻസ് ഡിഫറെന്റ് ആണ്. അതിപ്പോ നമ്മൾ പലപ്പോഴും ആയിട്ട് നിങ്ങളും കസ്റ്റമേഴ്സിനോട് സംസാരിക്കാൻ മനസ്സിലാവുന്നുണ്ട്, ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ വേറെയാണ്. കാരണം ഇതുപോലെ പല പ്രയോറിറ്റീസ് ഉണ്ട്. ഒന്നിനു വേണ്ടി മറ്റൊന്നിനെ സാക്രിഫൈസ് ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. എല്ലാം കൊണ്ട് നടക്കണം. അപ്പൊ അതിന് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും അവര് നമ്മളോട് ഒരു പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് അസിസ്റ്റൻസ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ആക്ച്വലി ഒരു വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മാച്ച് മേക്കിംഗ് ടീമുണ്ട്. അവർ വളരെ ബിസി ആയിട്ടുള്ള ഒരു NRI ലൈഫുള്ളപ്പോ എല്ലാ ദിവസവും സൈറ്റിൽ വരിക, എല്ലാതരം പാർട്ട്നേഴ്സ് നോക്കിയ അതന്നെയല്ല, പല ആൾക്കാരോടും പല സമയങ്ങളിൽ പല ടൈം സോൺസിൽ വർക്ക് ചെയ്യുന്നവരോട് ഇവരോടൊക്കെ നമുക്ക് കണക്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. ബേസിക്കലി ഇത് നമ്മൾ അവർക്ക് നമ്മുടെ ഈ എക്സ്പീരിയൻസ് ടീമിന് നമ്മുടെ റിക്വയർമെന്റ് നമ്മൾ ബ്രീഫ് ചെയ്യുമ്പോൾ അവര് നമ്മളുടെ മാച്ച് മേക്കിംഗ് ജേർണിയിൽ നമ്മളെ അസിസ്റ്റ് ചെയ്യും. നമ്മുടെ ഒരു പാർട്ട്ണർ ആയിരിക്കും. അവര് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചോദിക്കാനും മനസ്സിലാക്കാനും നമ്മളെ മാച്ച് ചെയ്യാനും. അപ്പൊ ഇങ്ങനെയുള്ള പേഴ്സണലൈസ് സർവീസസ് എന്താണ്, അല്ലെങ്കിൽ ഇവർക്ക് ഇത് അപ്രോപ്രിയേറ്റ് ആയിരിക്കും എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് സംസാരിക്കുമ്പോൾ കൂടുതൽ നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ചിലർക്ക് കോൺഫിഡൻഷ്യാലിറ്റി കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഒരു പബ്ലിക് സൈറ്റിൽ വരാൻ കുറെ ലിമിറ്റേഷൻസ് ഉണ്ടാവും. അവർക്കായിട്ടുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒത്തിരി പാക്കേജസ്. പിന്നെ ബേസിക്കലി അല്ലാത്തവർക്ക് പോലും നമുക്കിപ്പം AIന്റെ എല്ലാ സാധ്യതകളും നമ്മൾ സൈറ്റിൽ ഉപയോഗിക്കുന്നുണ്ട്. പറഞ്ഞു വരുന്ന ഒരു കാര്യം വെച്ചാൽ, നേരത്തെ സൈറ്റില് ഷെയറിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു നമ്മൾക്ക് ഇപ്പൊ 10 ക്രൈറ്റീരിയ ആണുള്ളത്. ഇപ്പൊ നമുക്കൊരു ലൊക്കേഷൻ ആയിരിക്കാം, ഒരു എഡ്യൂക്കേഷൻ ആയിരിക്കാം, അങ്ങനെ ഒരുപാട് പ്രിഫറൻസസ്, ഒരു കമ്മ്യൂണിറ്റി. ഇത് ഈ 10-ൽ 10 ആണെങ്കിലും എന്ന് ചോദിച്ചില്ലേ? അപ്പൊ നമുക്ക് വേറൊരു AI ഇൻസൈറ്റ് എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തന്നാൽ, ഇപ്പൊ നിസയെ ഞങ്ങളുടെ ഒരു ടാർഗറ്റ് ആണ്, ഒരു ലക്ഷ്യമാണ് നിസയുടെ കല്യാണം. ഇപ്പൊ നിസ ഫോർ എക്സാമ്പിൾ, ഞാൻ നിസയുടെ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് പറയാണ്. നിസ ഇപ്പൊ നിസയുടെ പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യുന്നു. നിസയ്ക്ക് ഒരു XYZ ഒരു ആഗ്രഹങ്ങൾ ഉണ്ടാകും, അത് പാർട്ട്ണർ പ്രിഫറൻസിൽ ഇടുന്നു. അപ്പൊ നമ്മുടെ സൈറ്റ് നമ്മളുടെ അൽഗോറിതം മാച്ച് ചെയ്തിട്ട് ആ ക്രൈറ്റീരിയ മാച്ച് ചെയ്യുന്നവരെയാണ് നിസയെ കാണിക്കുന്നത്. നിസ അങ്ങനെ ഒരു 3 പ്രൊഫൈൽ 4 പ്രൊഫൈൽ 5 പ്രൊഫൈൽ, നമ്മുടെ ഒരു 300 പ്രൊഫൈൽ നിസയ്ക്ക് മാച്ചിങ് ഉണ്ടെന്ന് കരുതുക. 10 പ്രൊഫൈൽ നിസ ചെയ്ത് കഴിയുമ്പോൾ ഈ 10-ലും കോമണാലിറ്റിയിലുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവാം. അതെന്ന് വെച്ചാൽ നമ്മൾ പറയാത്ത കാര്യങ്ങൾ. സ്റ്റേറ്റഡ് ആണ് നമ്മളുടെ അൽഗോറിതത്തിലുള്ള മാച്ചസ്, അൺസ്റ്റേറ്റഡ് ആണ് നമ്മൾ എങ്ങനെയുള്ള പ്രൊഫൈലുകളുടെ അടുത്താണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. നിസയെ പോലെയുള്ളവർ, ഇങ്ങനെ ബിഹേവിയർ ഉള്ളവർ എങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നത്, ഇതിൽ നിന്ന് നിസയുടെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് കൂടുതൽ നന്നായി കണ്ടെത്താനാവും. അപ്പൊ കുറച്ചും കൂടി നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് പറയുന്നതും പറയാത്തതുമായ ആഗ്രഹങ്ങൾക്ക് ഒത്ത പാർട്ട്നേഴ്സിനെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പൊ അതും നമ്മൾ ശ്രമിക്കുന്നുണ്ട്.
0: അപ്പൊ ഇത്തവണ കുറെ മാറ്റങ്ങൾ
2: വരുന്നു. മാറ്റങ്ങളുടെ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ ശരിയിൽ ഒരു കാര്യം ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാല്, ഡേറ്റ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതറിയാനുള്ള ഒരു താല്പര്യമുണ്ട്.
3: നമ്മള് ഡേറ്റ പ്രൊട്ടക്ഷന് വേണ്ടി എന്ന് പറയുമ്പോൾ ഫോൺ നമ്പേഴ്സ്, അത് മൊബൈൽ വെരിഫൈഡ് ആയിട്ടുള്ള ഫോൺ നമ്പേഴ്സ് മാത്രമേ നമുക്ക് ഇതിൽ എൻട്രി ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ സംസാരിച്ചപ്പോ തന്നെ അപ്പുണ്ണി പറയായിരുന്നു, ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോയി മറ്റുള്ള കോമ്പറ്റീറ്റീവ് വെബ്സൈറ്റ്സിൽ അങ്ങനെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ M4 Mary നമുക്ക് ജെന്യുൻ എസ് ഇൻ പെയ്ഡ് യൂസേഴ്സിനെ മാത്രമേ മറ്റുള്ളവരുടെ പേര് കാണത്തുള്ളൂ. ഫുൾ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ജെന്യുൻ ആയിട്ടുള്ള യൂസേഴ്സിനെ മാത്രമേ കാണത്തുള്ളൂ. അല്ലാതെ ഇങ്ങനെ ജസ്റ്റ് വന്ന് പോയി നോക്കാം എന്നുള്ള യൂസേഴ്സ് M4 Mary ഇല്ല. അപ്പൊ അത്രയും പ്രൊട്ടക്ഷൻ ആണ് നമ്മൾ എൻഷുർ
0: ചെയ്യുന്നത്. എന്തുകൊണ്ട് നേരിൽ വന്ന് M4 Mary ടീമിനെ കാണണം, ഇങ്ങനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഫാമിലീസ് എന്തുകൊണ്ട് നേരിൽ വരണം?
1: അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താണെന്ന് വെച്ചാല്, ഇതൊരു ഡിജിറ്റൽ വെബ്സൈറ്റ് ആണ്. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ട് നമുക്ക് ഈ ജേർണി നമുക്ക് തന്നെ ചെയ്യാൻ പറ്റണം. ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത് തന്നെ നമുക്ക് ചെയ്യുക എന്നുള്ളതിനാണ്. ഹവെവർ, ഈ തന്നെ ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ, ഞാൻ പറയുന്നത് അവർക്ക് എക്സ്പെർട്ടിസ് ഇല്ല എന്നല്ല, റിക്വയർമെന്റ് അനുസരിച്ച് പലപ്പോഴും മാറ്റങ്ങൾ വന്നിരുന്നു. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ പേഴ്സണലായിട്ടൊരു നമ്മളെ കാണാനും ഞങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനും, അല്ലെങ്കിൽ അവരുടെ മാച്ച് മേക്കിംഗ് ഈസിയർ ഫാസ്റ്റർ കുറെ കൂടി നന്നാക്കാൻ വേണ്ടിയുമാണ് കൂടുതലായിട്ട് കാണുകയാണെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ കസ്റ്റമർ സർവീസ് ടീംസിനെ അല്ലെങ്കിൽ ബാക്ക് എൻഡ് ടീംസുമായിട്ട് പോലും നമുക്ക് കണക്ട് ചെയ്തിട്ട് ആ ജേർണി ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം കൊണ്ടുനടക്കാൻ പറ്റും. പിന്നെ ഒത്തിരി പേർക്ക് ഡൗട്ട്സ് ഉണ്ട്, ഇങ്ങനെ രജിസ്റ്റർ ചെയ്താൽ എന്ത് സംഭവിക്കും, അങ്ങനെയുള്ള എല്ലാം നമുക്ക് ഫ്രം എന്താ ബേസിക് ആയിട്ട് ഒരു പ്രൊഫൈൽ ക്രിയേഷൻ മുതൽ ആ പ്രൊഫൈൽ മാനേജ്മെന്റ് മുതൽ മാച്ച് മേക്കിംഗ് വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും എന്തുണ്ടെങ്കിലും ഒരു വൺ ഡേ വൺ പോയിന്റിൽ നമുക്ക് അതിന്റെ സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും.
2: അതോടൊപ്പം തന്നെ ഇപ്പോ എൻആർഐസും അതുപോലെ നാട്ടിലുള്ളവരും ഇവരുടെ പ്രിഫറൻസിലുള്ള മാറ്റം എന്തായിട്ടാണ് നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുള്ളത്?
1: അതൊരു എൻആർഐസ് ആൻഡ് സത്യം പറഞ്ഞാൽ കൾച്ചറലി മലയാളീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്റ്റിങ്ക്ട് ഗ്രൂപ്പ് തന്നെയാണ്. അതിൽ തന്നെ ഇപ്പൊ എംഫമാരി നോക്കുവാണെങ്കിൽ ഞങ്ങളുടെ 50% മെമ്പേഴ്സും എൻആർഐ മെമ്പേഴ്സാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു വ്യത്യാസം എന്ന് പറയാനില്ല. ഹവെവർ ഈ എൻആർഐസിന്റെ പ്രിഫറൻസിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യം ലൊക്കേഷൻ സ്പെസിഫിക് ആണ്. കാരണം പലപ്പോഴും ഇപ്പൊ നിങ്ങളെ പോലെ തന്നെ ഇപ്പൊ ഖത്തറിൽ തന്നെ നിങ്ങൾ വളരെ വെൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കരിയേഴ്സ് ഉള്ളവരാണ്. അപ്പൊ ഇൻഫാക്ട് ഇപ്പൊ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പാർട്ട്ണർ ആണെങ്കിൽ പോലും ഇപ്പൊ യൂറോപ്പിലേക്ക് ഒന്ന് മൈഗ്രേറ്റ് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഹെസിറ്റൻസ്. സിമിലർലി ഇപ്പൊ എന്റെ കയ്യിലുള്ള ഒരു കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു വന്ന് സംസാരിച്ച ഒരു പേരൻസിന്റെ മോള്, ആ കുട്ടി ഒത്തിരി മെഡിക്കൽ ഓങ്കോളജിയില് PhD കഴിഞ്ഞ് എന്താ പറയാ ആർക്കും കിട്ടാത്ത അത്രയും നല്ല റിസർച്ച് ആയിട്ടുള്ള ബെൻഡിലുള്ള കുട്ടി പാരീസിൽ നിന്നും കുറച്ച് ദൂരെയായിട്ടുള്ള ഒരു സ്ഥലത്താണ് വർക്കിങ്. അവർക്ക് അവിടെ തന്നെ ഫ്രാൻസിൽ തന്നെയുള്ള ഒരു പാർട്ണറെ കണ്ടുപിടിക്കണം. അപ്പൊ ഇതൊരു വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഇങ്ങനെയുള്ള റിക്വയർമെന്റ്സ് ആണ്. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടേക്കണേ. ഈ ലൊക്കേഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലുള്ളവർക്ക് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആണ്. അവരെ സംബന്ധിച്ച് ഇപ്പം സ്പെസിഫിക് ആയിട്ട് ഇപ്പൊ ബാംഗ്ലൂരിലുള്ളവർക്ക് വേറൊരു ജോലി അവർക്ക് വേറൊരു മെട്രോ സിറ്റീസിലേക്കോ മാറാൻ പറ്റും. പിന്നെ വർക്ക് ഫ്രം ഹോം ഉള്ളതുകൊണ്ട് ഒത്തിരി പേർക്ക് അതും എളുപ്പമാണ്. അപ്പൊ അല്ലാതെ ഈ ലൊക്കേഷൻ ഒത്തിരി പ്രിഫറൻസസ് സ്ട്രോങ് ആണ്.
3: പേരൻസ് കൂടുതൽ ചൂസ് ചെയ്യുന്നത് ബോൺ ആൻഡ് ബോട്ട് അപ്പ് ഇൻ ഗൾഫ് ആണെങ്കിൽ
0: ഗൾഫ്. ഓക്കെ. അപ്പൊ എന്തായാലും എനിക്ക് ഓരോ വർഷം കൂടുന്നോ ഇങ്ങനെ വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. കുട്ടികളുടെ ആറ്റിറ്റ്യൂഡിൽ അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു ആറ്റിറ്റ്യൂഡിലുള്ള വ്യത്യാസങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്.
3: കുട്ടികളുടെ ഏജ് ഗ്രൂപ്പ് ഇപ്പൊ ഷിഫ്റ്റായി.
0: ഓക്കെ. എത്ര ടു എത്രയിലേക്ക്?
3: 26, 27, 28, 29, 30
0: ആ റേഞ്ചിലേക്ക്
3: രജിസ്റ്റർ ചെയ്തിടും. പക്ഷെ അവര് ഓവർ ദ പീരീഡ് ഓഫ് ലൈക് 1 year, 2 year നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറിനെ അവർക്ക്
0: വേണം എന്നുള്ള രീതിക്ക്. ഓക്കെ,
3: അങ്ങനെ ചെയ്യണം.
0: അപ്പം കല്യാണത്തിന്റെ വിശേഷങ്ങൾ എങ്ങനെയൊക്കെയാണ്?
2: അതാണ് സോൾമേറ്റ്. സോൾമേറ്റിന്റെ സീസൺ 4 ആണ് ഖത്തറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്മിത മേബു അതോടൊപ്പം തന്നെ ഷെറിലും 4 പ്രാവശ്യമായിട്ട് നമ്മുടെ സ്റ്റുഡിയോയിൽ
0: വന്നിട്ടുണ്ടായിരുന്നു.
2: നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഓണത്തുമ്പി വന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. അപ്പൊ എന്തായാലും ഐബിസിൽ നടക്കുന്ന പ്രോഗ്രാമിനാണെങ്കിലും ശരി, മറ്റെല്ലാ സോൾമേറ്റിന്റെ ആ ഒരു കുടുംബ സംഗമത്തിനാണെങ്കിലും ശരി, എല്ലാവിധ
1: ആശംസയും.
2: നിസാ,
0: അതെ, രക്ഷപ്പെടാൻ പറ്റില്ല. പാട്ടിടാം നമുക്ക് പെട്ടെന്ന്. കല്യാണ പാട്ട് ഏതെങ്കിലും ഇട്ടോ.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just

0: മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. സമയം 9 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിരിക്കുകയാണ്. സെപ്റ്റംബർ 10 വ്യാഴാഴ്ച ദിവസം
1: ലേറ്റ് ആയിരുന്നു, അങ്ങനെയൊക്കെ ചിലപ്പോൾ വ്യാഴാഴ്ചയാണോ
0: വെള്ളിയാഴ്ചയാണോ. ഓക്കെ,
1: അങ്ങനെ മോർണിംഗ് സവാരി വിശേഷങ്ങളുടെ ഇൻഫോർമാലിറ്റി ടീമായിരുന്നു കുറച്ച് സമയങ്ങൾക്ക് മുൻപ് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ അവർ പറഞ്ഞ വിശേഷങ്ങളൊക്കെ എല്ലാവരും ക്ലിയറായി മനസ്സിലാക്കി കാണുന്നു കരുതുന്നു. അപ്പൊ എന്തായാലും 11 ഐബിസ് ദോഹ ഹോട്ടലിൽ വൈകുന്നേരം 4 മുതൽ ഇൻഫോർമാലിറ്റി ടീം അവിടെ ഉണ്ടാകും. നിങ്ങൾക്ക് അവിടെ ഡയറക്റ്റ് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, പ്രൊഫൈൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും അങ്ങനെ ഒരുപാട് സർവീസസ് ആണ് അവർ അന്നത്തെ ദിവസം നൽകാനായിട്ട് പോകുന്നത്.
0: അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ, അടുത്ത ദിവസം മറ്റൊരു സംഗമം, ഒരു കുടുംബ സംഗമം സംഭവിക്കുന്നു എന്നുള്ളതാണ്. എംഫോർമാരി ടീമിന് എല്ലാവരും, അല്ലെങ്കിൽ എംഫോർമാരി ത്രൂ കല്യാണം കഴിച്ചവരുണ്ടാകാം, അവരുടെ ബന്ധുക്കളുണ്ടാവാം, അവരുടെ പേരൻസ് ഇവിടെ ഉണ്ട്, അവരെല്ലാവരും ഒരുമിച്ച് നമ്മൾ ചേരാനായിട്ട് പോകണം. ഒരുമിച്ച് ചേർന്ന് ഒരു ഡിന്നർ,
1: അതെ, ഒരു സ്പെഷ്യൽ ഡിന്നറിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും. അപ്പൊ ആ ഒരു വിശേഷങ്ങൾക്ക് ഒരുപാട് പേർക്ക് കോൾസ് ലഭിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ കൃത്യസമയത്ത് തന്നെ എത്താനായിട്ടും നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. കൂടെ ഇനിയിപ്പോൾ നേരെ സൂചനകളിലേക്ക്, നമ്മുടെ ഹൈഡ് ആൻഡ് സീക്കിന്റെ സൂചനകളിലേക്കാണ് നമ്മൾ നേരെ. ഓക്കെ, എനിക്ക് റിനീഷിന്റെ മെസ്സേജ് മനസ്സിലായില്ല, ഞാൻ ഒരു സെക്കൻഡ് എന്താന്ന് വായിച്ച് നോക്കുമായിരുന്നു. നമ്മുടെ സ്മിത മാമിന്റെ വോയിസ് സെയിം ആനിയുടെ ശബ്ദം പോലെ ഉണ്ടെന്ന് എന്നുള്ള കണ്ടുപിടുത്തം റിനീഷ് നടത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ സൂചനകളിലേക്ക്. അപ്പൊ മനസ്സിലായില്ല എന്താ ഉദ്ദേശിച്ചത്.
0: അതെ, റിനീഷ് പറഞ്ഞത് എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് നിസ, അങ്ങനെ നിസ കല്യാണം കഴിക്കാണ്ട്
1: അല്ലേ
0: കൊച്ചു കളി? രാവിലെ ആനീസ് കിച്ചൺ ഉണ്ടായിരുന്നു, സ്മിത മാഡത്തിന്റെ വോയിസ് സെയിം ആനി വോയിസ് എന്ന് പറഞ്ഞിട്ടാണ്. അതാണ്,
1: നമുക്കത് പെട്ടെന്ന് കത്തില്ല. ഓക്കെ, അപ്പൊ എന്തായാലും സൂചനകളിലേക്ക് നമ്മൾ പോവാണ്. ഇത് 98 റിലീസ് ആയ ഒരു സിനിമയാണ്.
0: ഓക്കെ, 98 റിലീസ് ആയ ചിത്രം.
1: ഓക്കെ, ഈ സിനിമയുടെ കഥ എം ടിയുടേതാണ്.
0: ഓക്കെ,
1: എം ടി വാസുദേവൻ നായരുടെ കഥയാണ് ഈ സിനിമയുടേത്. 2 മാത്രമേ ഉള്ളൂ മലയാളത്തിൽ എഴുതുന്ന സമയത്ത്. ഈ സിനിമയുടെ പേര് വള്ളി പുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല.
0: ഓക്കെ,
1: 2 മാത്രമുള്ള
0: സിനിമ,
1: ഒരു സിനിമ പേര്, കഥ എം ടി വാസുദേവൻ നായർ. 98 റിലീസായ ഒരു സിനിമയാണിത്. ഈ സിനിമയുടെ പേരിന് വള്ളി പുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല, 2 മാത്രമേ ഉള്ളൂ.
0: ഏതാണ് സിനിമ?
1: ഓക്കെ, കണ്ടുപിടിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ.
0: 500-00-917.

0: ബേക്കറിയിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റ് ഓയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റ് ഓയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 കത്തറിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രൊമോഷൻ September 10 to 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റ് ഓയിൽ നിന്ന് മാത്രം.
1: You're listening to Radio Suno 91.7.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
2: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി. എൻഹാൻസിംഗ് യുവർ എവരിഡേ ഹോം ഡെലിവറി. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
3: ഇൻ അസോസിയേഷൻ വിത്ത്

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸில் நின்றுள்ள ஓரோ ஜுவல்லரி பீஸுகளும் எத்திக்கலி சோர்ஸ்ட் ஆன. அதோடொப்பம் மலபார் ப்ரோமிஸ் நல்குன கம்ப்ளீட் ட்ரான்ஸ்பரன்சியும்.
1: இன் அசோசியேஷன் வித்
2: கமர்ஷியல் பேங்க், we are saving more turns dreams into reality. கமர்ஷியல் பேங்க்ஸ் 5 மில்லியன் ரியால்ஸ் ட்ரீம், ட்ரீம் பிகர். Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
4: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 കഴിഞ്ഞ് 25 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ എല്ലാവരും വളരെ വളരെ സിമ്പിളായിട്ട് എത്ര സ്പീഡിലാണ് ഉത്തരങ്ങൾ വന്നതെന്നറിയോ, അത്ര സ്പീഡിൽ എല്ലാവർക്കും ഉത്തരങ്ങൾ ഇങ്ങനെ വളരെ പെട്ടെന്ന് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. വളരെ സിമ്പിൾ സൂചനകളായിരുന്നു. 98 റിലീസായ ഒരു സിനിമയാണിത്. കഥ MT വാസുദേവൻ നായരുടേതാണ്. രണ്ട് അക്ഷരം മാത്രമുള്ളൊരു സിനിമയാണ്. മലയാളത്തിൽ എഴുതുന്ന സമയത്ത് വള്ളി പുള്ളി അങ്ങനത്തെ സംഗതികളൊന്നുമില്ലാതെ രണ്ട് വാക്കുകൾ മാത്രമുള്ള, അല്ലെങ്കിൽ രണ്ട് അക്ഷരം മാത്രമുള്ള ഒരു സിനിമാ പേരാണിത്. ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. സക്കീർ, അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഒരു മോർണിംഗ് കോട്ടയ്ക്കാണ്. നല്ല ചിന്തകളും നല്ല പ്രവർത്തികളും കൊണ്ട് വേണം ഓരോ ദിവസവും തുടങ്ങാൻ. നമ്മുടെ ഇന്നത്തെ ചെറിയൊരു പുഞ്ചിരിയോ കാരുണ്യമോ നിറഞ്ഞ പ്രവൃത്തി മറ്റൊരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെളിച്ചമായി മാറിയേക്കാം. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക, മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞിട്ട് ഷക്കീർ അഗ്ലാഡ് അദ്ദേഹത്തിൻ്റെ മെസ്സേജായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അമീൻ ചോദ്യം കേട്ട് കാണും എന്ന് കരുതുന്നു. 98 റിലീസായ സിനിമ കഥ MT വാസുദേവൻ നായർ, രണ്ട് അക്ഷരങ്ങൾ മാത്രമുള്ള ഒരു ചിത്രമാണിത്. ഏതാണ് ഈ ചിത്രം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഹൈഡൻ സിക്കിൻ്റെ സൂചനകളിലൂടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ചേച്ചി സിനിമ മാറിപ്പോയല്ലോ. ഓപ്പോൾ അല്ല, രണ്ടക്ഷരം അല്ലല്ലോ. ഓപ്പോൾ മൂന്നായില്ലേ? ഓപ്പോൾ അല്ല. ഇഫ്തിഹാറുദ്ദീൻ്റെ ഉത്തരം ശരിയല്ലേ? കറക്റ്റാണ് കേട്ടോ, കറക്റ്റാണ്. ഓക്കെ, റൈറ്റ് ആൻസറാണ്, കൊള്ളാം. നെക്സ്റ്റ് അൻസൽ ഹബീബ്, റൈറ്റ് ആൻസറാണ്. സജീറിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. മുർഷി, ഷമീർ, രാഹുൽ, ബിനോയ്, ഹരിത റൈറ്റ് ആൻസർ, നസീം, സന്തോഷ് മാത്യു റൈറ്റ് ആൻസർ, അൻവർ അലി റൈറ്റ് ആൻസർ, ഫരീസാദ് റൈറ്റ് ആൻസർ, അങ്ങനെ എല്ലാവരുടെയും ശരി ഉത്തരം. അമീൻ റൈറ്റ് ആൻസർ. അമീൻ ഇപ്പം കേട്ടതേ ഉള്ളൂ, ഇപ്പം തന്നെ ആൾ ഉത്തരവും നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ മെസ്സേജിൽ അയച്ചിട്ടോ. ഇഫ്തിക്കർ റൈറ്റ് ആൻസറാണ് കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക്. നെക്സ്റ്റ് വിഷ്ണു വിയുടെ ഒരു മെസ്സേജും എത്തിയിട്ടുണ്ട്. നമ്മളുടെ ഇങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് നമ്മൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഷഹബാസ് അമൻ ഖത്തറിലേക്ക് എത്താനായിട്ട് പോകുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇവൻറ്റിന് നിങ്ങൾക്കൊരു പേര് കൊടുക്കാം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള വിശേഷമാണ് വിഷ്ണു അയച്ചത് എന്നാണ് എൻ്റെ ഒരു ഒരു ചിന്ത. ഓക്കെ, അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളിലേക്കും ബാക്കി അപ്ഡേറ്റുകളിലേക്കും ഒക്കെ തന്നെ നമുക്ക് വരാനായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിഗംഭീരമായിട്ടുള്ള മറ്റൊരു അവസരം കൂടി നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് അവസരം, എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ വഴിയേ പറയാം. അതിന് മുൻപായിട്ട് നമ്മൾ അടുത്ത പാട്ട് കേൾക്കുന്നു. തേജ ബായ് ആൻഡ് ഫാമിലി എന്ന സിനിമയിൽ നിന്നും.

0: Malabar Golden Diamonds Morning Safari.
1: Brought to you by Malabar Golden Diamonds, the responsible jeweler. Malabar Gold and Diamonds ൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: In association with
3: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.
5: Just feel like you're home.
6: This is the song from number 30, Madras Radio.

അടിപൊളി പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ടു പോകുന്ന സമയമാണ്. സമയം 9 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആണ്. ഞാൻ പറഞ്ഞു ഒരു സ്പെഷ്യൽ വിശേഷം കൂടി നമ്മൾക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ട് എന്നുള്ള കാര്യം. നമുക്കൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അത്ഭുതത്തോടു കൂടി കാണുന്ന ഒരു ഷോ ആണ് മെന്റലിസ്റ്റ് ആദി, അദ്ദേഹത്തിന്റെ ഷോ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും മെന്റലിസത്തിൽ നമുക്ക് ഒരുപാട് അത്ഭുതങ്ങൾ നൽകിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അപ്പൊ മെന്റലിസ്റ്റ് ആദി നമ്മുടെ ഖത്തറിലേക്ക് വീണ്ടും എത്താനായിട്ട് പോവുകയാണ്. ക്യൂൻ ഇവന്റ്സ് ഇൻ അസോസിയേഷൻ വിത്ത് ക്യൂബ് എന്റർടൈൻമെന്റ്സും ചേർന്നിട്ടാണ് മെന്റലിസ്റ്റ് ആദീസ് ഇൻസോംനിയ ദി ഗോൾഡൻ എഡിഷൻ നമുക്ക് അരികിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത്. കേട്ടോ, ഒക്ടോബർ 2 അതിഗംഭീരമായിട്ടുള്ള ആ ഒരു ഇവന്റ് നടക്കാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ ടിക്കറ്റ് എടുത്ത ആളുകൾ നമ്മൾക്ക് അതിൻ്റെ ഒരു ഫോട്ടോ ഒന്ന് അയച്ചു തരികയാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്നും സെലക്റ്റഡ് ആവുന്ന ആളുകൾക്ക് ആദ്യയുടെ കൂടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സന്തോഷത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഇന്നലെ വൈകുന്നേരവും നമ്മൾ ആ ഒരു കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും മെന്റലിസ്റ്റ് ആദ്യയുടെ ഷോയുടെ ടിക്കറ്റ് എടുത്ത ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടോ ഫോട്ടോയോ നമുക്കൊന്ന് അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും സെലക്ട് ആവുന്ന ആളുകൾക്ക് ആദിയുടെ കൂടെ ഒരു ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരു അവസരം ലഭിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളൊന്ന് നമ്മുടെ 500-00917 എന്ന നമ്പറിലേക്ക് ആ ഒരു ഫോട്ടോസും വിശേഷങ്ങളും അയക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും സെലക്ട് ആകുന്ന ആളുകൾക്ക് ഇങ്ങനെ ഒരു അതിഗംഭീരമായിട്ടുള്ള ഒരു അവസരം വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് വളരെ വളരെ സ്പെഷ്യലായിട്ടൊന്ന് ഓർമ്മപ്പെടുത്തി പോവുകയാണ്. കൂടെ നമ്മളുടെ സൂചനകളിൽ നിന്നും റൈറ്റ് ആൻസർ ഏതാണ്, സിനിമ ഏതാണ് എന്നുള്ളത് നമ്മൾ പറയുന്ന സമയത്ത് എല്ലാവർക്കും വളരെ പെട്ടെന്ന് മനസ്സിലായി. അധികമൊന്നും എന്താ പറയുക, ആലോചിച്ച് പോകാതെ ഉത്തരം എല്ലാവരുടെയും മനസ്സിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ദയ എന്ന് പറയുന്ന സിനിമയാണ് കേട്ടോ. ദയ എന്ന് പറയുന്ന മഞ്ജു വാര്യർ അഭിനയിച്ച സിനിമയായിരുന്നു നമ്മളുടെ ഇന്നത്തെ ശരി ഉത്തരം എന്ന് പറയുന്നത്. കാരണം ഇന്ന് മഞ്ജു വാര്യറുടെ ബർത്ത്ഡേ കൂടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സിനിമയിലേക്ക് ഇന്ന് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മഞ്ജു വാര്യർക്ക് നമ്മളുടെ ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞൊരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ പറയാം. അതോടൊപ്പം ഇന്നത്തെ മാറ്റ്നി മാഷപ്പിൽ നമുക്ക് കുറച്ച് കൂടുതൽ സിനിമാ വിശേഷങ്ങളും അത്തരം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് സവാരി നമുക്ക് പതുക്കെ മൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. സമയം 9 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആണ്. വിഷ്ണുവിൻ്റെ ഒരു മെസ്സേജ്, ഓക്കെ ഓക്കെ, വിഷ്ണു ടിക്കറ്റൊക്കെ സെറ്റാക്കിൻ്റെ ഫോട്ടോ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ മെന്റലിസ്റ്റ് ആദിയുടെ ഇൻസോംനിയ ആ ഒരു ഗോൾഡൻ എഡിഷൻ വരികയാണ്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് എടുത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ ഫോട്ടോസ് ഒന്ന് അയച്ചു തരികയാണെങ്കിൽ അതിൽ നിന്നും സെലക്ട് ആകുന്ന ആളുകൾക്കായിരിക്കും ആദിയുടെ കൂടെ ഒരു ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരു അവസരമുണ്ടാവുക എന്നുള്ള കാര്യം കൂടി വീണ്ടും ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്. ഇന്നത്തെ ദിവസം സെപ്റ്റംബർ 10 തേഴ്സ്ഡേ ആണ്. ഒരു സന്തോഷമുണ്ടല്ലേ ചെറുതായിട്ടൊക്കെ, കാരണം തേഴ്സ്ഡേ ആകുമ്പോൾ നമുക്ക് പണികളൊക്കെ പെട്ടെന്ന് തീർത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെയോ ഒക്കെ ഒന്ന് അടിപൊളിയായിട്ട് ഉള്ളൊരു ടൈം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു അടിപൊളി ഡേയും അടിപൊളി വീക്കെൻഡും ഒക്കെ നിങ്ങൾക്ക് സംഭവിക്കട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് സവാരി ഞാൻ പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി ഹോം ഡെലിവറി വിശേഷങ്ങളുമായിട്ട് സന്ദീപ് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു വണ്ടർഫുൾ വീക്കെൻഡ് വിഷ് ചെയ്യുന്നു. കേട്ട് കൂട്ടുകൂടാം. ഒരു കിടിലം പാട്ടും വരാണ് കേട്ടോ. സായ് അഭയങ്കർ സോങ്ങാണ് നിങ്ങൾക്കരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്.

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM
1: in association with

Good morning. ഇനിയാ കാലി വണക്കം, സുപ്രഭാതം. ഏറ്റവും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീക്കെൻഡ് ഡേയിലോട്ട് കടക്കുന്നതിന് മുന്നേ തലേ ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് ഇച്ചിരി എനർജി കൂടുതലായിരിക്കും. ടു ഓൾ മൈ ലവ്ലി ലിസ്ണേഴ്സ് ഔട്ട് ദേർ, ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ ഇന്നത്തെ ദിവസം, ഇന്നത്തെ ഈവനിങ് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കട്ടെ. പക്ഷേ മോർണിംഗ് എനർജി ഹൈ ആക്കി വെച്ചാൽ മാത്രമേ ആ ഒരു ഈവനിങ് ടൈമിൻ്റെ ബ്യൂട്ടി നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. September 10 വ്യാഴാഴ്ച ദിവസം എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിക്കുകയാണ്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഗതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. ഇത് ഹോം ഡെലിവറിയുടെ ടൈം. I happen to read this. കഴിഞ്ഞ ദിവസം എവിടെയോ വായിച്ചു പോയ ഒരു കാര്യമാണ്. നോ മാറ്റർ വാട്ട് യു ഡു, ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും ദേർ വിൽ ബി സംവൺ ഹു ഇസ് അൺഹാപ്പി. നമ്മൾ അത്രയും പ്രതീക്ഷയോടെ അല്ലെങ്കിൽ അത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുന്ന പല പല കാര്യങ്ങളും ഒക്കെ തന്നെ സക്സസ്ഫുള്ളി എല്ലാവർക്കും ഒക്കെ ഇഷ്ടപ്പെട്ട സന്തോഷമായിട്ട് നമ്മളിങ്ങനെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അത് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഒരു വ്യക്തിയെങ്കിലും കാണും. ഓൾവേസ് ദിസ് ഹാപ്പൻസ്. സോ ദാറ്റ്സ് വാട്ട് ടുഡേ ഇസ് അബൌട്ട്. നമുക്ക് ഏത് ഒരു ഇൻസ്റ്റൻസും ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ ചെയ്ത കാര്യങ്ങൾ നല്ലതായിട്ട് തിരിച്ചു വന്നിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഇച്ചിരി മോശം പറഞ്ഞു, നെഗറ്റീവായിട്ട് പറഞ്ഞു, പേടിക്കേണ്ട ആവശ്യമില്ല, അവിടെ നമ്മൾ തളർന്നു പോകേണ്ട ആവശ്യമില്ല. വൈ? ബിക്കോസ് ദാറ്റ് ഈസ് ലൈക്ക് ദാറ്റ് ആൻഡ് ദ വേൾഡ് ഈസ് മെയ്ഡ് ലൈക്ക് ദാറ്റ്. അത് എപ്പോഴും ഇങ്ങനെ ഈ ഒരു ടൈം ലൈനിൽ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മളോട് ചെയ്യാൻ പറ്റുന്ന ബിഗ്ഗസ്റ്റ് ഫേവർ ഐ വുഡ് സേ, ചിരിക്കുക. ജസ്റ്റ് ലാഫ് യുവർ ലങ്സ് ഔട്ട്. എപ്പോഴും സന്തോഷത്തോടുകൂടി ആ ഒരു സ്മൈൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും ഒരു മൊമെൻറ്റ് ലൈഫിലെ ഓരോ ദിവസവും കണ്ടെത്താനായിട്ട് ശ്രദ്ധിക്കുക. ഫൈൻഡ് എ മൊമെൻറ്റ് ഈച്ച് പെർട്ടിക്കുലർ ഡേ. ഇത് തന്നെയാണ് നമുക്ക് നമ്മളെ എപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്നുള്ളത്. സോ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയും മറികടക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ഇന്നത്തെ ദിവസം ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ദിവസമാണെന്ന് നമുക്ക് പ്രതീക്ഷിച്ച് തന്നെ മുന്നോട്ട് പോവാം. ആ പ്രതീക്ഷകളോടെ സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഞാൻ ജോയിൻ ചെയ്താൽ മാത്രം പോരായിരിക്കുക, ആ മെസ്സേജും കാര്യങ്ങളും ഒക്കെ കിട്ടണമല്ലോ. അപ്പോൾ പെട്ടെന്ന് മോർണിംഗ് വിഷസിങ് പോകുന്നോട്ടെ. മോർണിംഗ് വിഷ് മാത്രമല്ല നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ്, വെഡിങ് ആനിവേഴ്സറി വിഷസ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ഒക്കെ പോകുന്നോട്ടെ. വീക്കെൻഡ് വൈബ് ഓണാക്കാനായിട്ട് ഒരുപാട് അടിപൊളി പാട്ടുകളുമായിട്ട് ദാ ഞാനും കൂടെ ജോയിൻ ചെയ്യുന്നു. ഡ്രൈവർ സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഗതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: happiness frequency.
1: Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ 8 മിനിറ്റും 26 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഗതാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7 FM, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
4: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
5: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം റിമി ടോമി.

once again, welcome back to Radio Sun 91.7 FM Home Delivery Time. Sandeep aanu koode ullathu. Studio clockil samayam 10 mani kazhinja 18 minutum 4 secondum. ഒരു വീക്കെൻഡിലേക്ക് കടക്കുന്ന ദിവസമാണ്. അതിൻ്റെതായിട്ടുള്ള എനർജിയൊക്കെ എനിക്ക് ഇൻബോക്സിലും കാണാനായിട്ട് തുടങ്ങുന്നു. കുറച്ചധികം പേര് തന്നെ ആദ്യമേ എനിക്ക് ഹാപ്പി വീക്കെൻഡൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ. വൈ? ബിക്കോസ് ദാ ഇന്നത്തെ ദിവസം നമുക്ക് ഒരുപാട് സമ്മാനങ്ങളും ഒരുപാട് സർപ്രൈസസും ഒക്കെയാണ് വെയിറ്റ് ചെയ്യുന്നത് എന്ന് ഓർപ്പിക്കുകയാണ്. ഗോകുൽ കൃഷ്ണ, ഗുഡ് മോർണിംഗ് സന്ദീപ് ബ്രോ എന്നുള്ള മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ രാജേഷ് മട്ടക്കൽ ഗുഡ് മോർണിംഗ് വിഷസ് അറിയിക്കുന്നു. നസീം എന്ന അക്കൗണ്ടിൽ നിന്നും നമുക്ക് ഹാപ്പിയായി പോകുന്നു എന്നുള്ള മെസ്സേജ്. ഓക്കെ, എനിക്ക് എങ്ങനെയുണ്ട്, എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ച മെസ്സേജ് ഞാൻ അടിപൊളിയായിട്ട് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെയും ഹാപ്പിയായിട്ട് പോകണു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് ഗോകുൽ കൃഷ്ണ ദി മോർണിംഗ് വിഷസ്, അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ചെറിയ കോട്ടൊക്കെ തന്നിട്ടുണ്ട്. പീസ് ബിഗിൻസ് വിത്ത് എ സ്മൈൽ. ശരിക്കും പീസ് മാത്രമല്ല നമ്മളുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷവും എന്ത് പ്രശ്നങ്ങളും ഒരു ചിരിയിൽ നിന്ന് ഒതുക്കാനായിട്ട് നമുക്ക് സാധിക്കും. വലിയ വലിയ പ്രശ്നങ്ങൾക്ക് ഒരു ചെറിയ ചിരി കൊണ്ട് മാത്രം ഉത്തരം നൽകാൻ പറ്റുന്ന ഒരുപാട് വലിയ പ്രോബ്ലംസൊക്കെ ജീവിതത്തിലുണ്ട്, ചെറിയ പ്രോബ്ലംസ് ജീവിതത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ ചിരി അങ്ങ് ചിരിക്കാൻ പിന്നെ എന്താണ് പ്രയാസം? ഒന്ന് ചിരിച്ചേക്കണം, അത്രേ ഉള്ളൂ. ലൈഫിലെ പല കാര്യങ്ങളും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് സാധിച്ചെടുക്കാനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ എന്നിപ്പോൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പറ്റാത്ത കാര്യമൊന്നുമില്ല, മനുഷ്യന് പറ്റാത്ത എന്താണല്ലേ അല്ലേ. അപ്പോൾ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. രാജേഷ് മട്ടക്കൽ ഗുഡ് മോർണിംഗ് വിഷസ് അറിയിച്ചിട്ടുണ്ട്. അല്ലമീൻ ബ്രോ പതിവ് പോലെ തന്നെ ഗുഡ് മോർണിംഗ് ഡിയർ സന്ദീപ് ബ്രോ, ഹവ് ആർ യു? സുഖമായിട്ടിരിക്കുന്നു അല്ലമീൻ ബ്രോ, അവിടെ എങ്ങനെയാണെന്ന് കരുതുന്നത് കേട്ടോ. ആൻഡ് അജിത് ആൻഡ് വിസ്മയയുടെ 8th വെഡിങ് ആനിവേഴ്സറി ആണ് ആ ഒരു മെസ്സേജ്. വിസ്മയാണ് നമുക്ക് നാട്ടിൽ നിന്ന് അയച്ചേക്കുന്നത്, അജിത്ത് ഖത്തറിലാണുള്ളത്. രണ്ടു പേർക്കും ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു വിഷസ് അറിയിക്കുകയാണ്. ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അങ്ങനെ ദേ നമുക്ക് ഈ ഒരു വിഷസ് എത്തുമ്പോൾ കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് വേറെ ലെവലിൽ തന്നെയാണ്. ഒരു പക്ഷേ അവർ രണ്ടുപേരും ഫിസിക്കലി അടുത്തില്ല എങ്കിൽ പോലും നമുക്ക് മനസ്സുകൊണ്ട് അടുക്കാൻ പറ്റുന്ന ഇതേപോലെ കുഞ്ഞു കുഞ്ഞു വിഷസും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ പറ്റിയാൽ അത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം. ഈ ഒരു കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ. ബട്ട് ദെൻ അത് ലൈഫിൻ്റെ ഒരു മോട്ടീവായിട്ട്, ലൈഫിൻ്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പലരും ശ്രമിക്കുക. അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് ജവാദിൻ്റെ അടുത്താണ്. ജവാദ് പറഞ്ഞിരിക്കുന്നത് എവിടെ ടിക്കറ്റ്സ് ഒക്കെ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഇവൻസിൻ്റെ ടിക്കറ്റും സ്പെഷ്യൽ പ്രൈസും ഒക്കെയുള്ള കോൺടെസ്റ്റ് ഞാൻ വരുന്നതായിരിക്കും, തിരിച്ചെത്തുന്നതായിരിക്കും. ബട്ട് ദെൻ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമുക്ക് ദാ വിഷസ് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടിരിക്കുന്നു. മോർണിംഗ് വിഷസ് അറിയിച്ചുകൊണ്ട് അൻവർ, ഫെയ്സൽ, മഷൂദിൻ്റെ മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ്. വിപിൻ്റെ ഗുഡ് മോർണിംഗ് വിഷ വന്നിട്ടുണ്ട്. അതേപോലെ ദിവ്യ ഗുഡ് മോർണിംഗ് പറയുന്നു. മറ്റൊരു ബർത്ത്ഡേ വിഷയാണ് ഇനി നമുക്ക് വന്നിട്ടുള്ളത്. കിരണാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മെസ്സേജ് ഇങ്ങനെയാണ്, എൻ്റെ പ്രിയ സുഹൃത്ത് ജിഷ്ണുവിൻ്റെ ബർത്ത്ഡേ ആണ്. ജിഷ്ണുവിന് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസവും കൂടി ആശംസിച്ചുകൊണ്ട് കിരണിൻ്റെ മെസ്സേജ് ആൻഡ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ ഒരു അടിപൊളി birthday wishes.

ഓൾറൈറ്റ്. അപ്പൊ ആ ഒരു ബർത്ത്ഡേ വിഷസ് കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ പോകുന്നത് മറ്റൊരു മെസ്സേജ് ഫ്രം സിറാജ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ സിറാജെ, ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? എന്തൊക്കെയുണ്ട് വിശേഷം? നിഹാസ് ദേവ് മോർണിംഗ് വിഷസ് അറിയിക്കുന്നുണ്ട്. തത്ത ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഒരു അടിപൊളി മോർണിംഗ് വിഷസ് ഒരിക്കൽ കൂടി പറയുകയാണ്. ഇന്ന് കുറച്ചേറെ സർപ്രൈസസുകൾ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. എന്താണെന്ന് അറിയാനായിട്ട് വെയിറ്റ് ചെയ്യാ, കേട്ടുകൊണ്ടേരിക്കുക റേഡിയോസ് ഉണ്ട്. 91.7 FM വീക്കെൻഡ് വൈബൊക്കെ ഓണാക്കി സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖദാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. See you.

0: is Radio Suno 91.7 FM
1: Qatar's happiness frequency
2: now available on Apple Podcast
0: and
2: Google Podcast
3: ത്രിലേ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ ഈ വീക്കെൻഡിൽ നെസ്റ്റ് ഓയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ് നെസ്റ്റ് ഓയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം ഈ പ്രമോഷൻ സെപ്റ്റംബർ 10 മുതൽ 13 വരെ മാത്രം വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റ് ഓയിൽ നിന്ന് മാത്രം
2: ഹോം ഡെലിവറി

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: Welcome, welcome once again. Welcome back to Radio Suno 91.7 FM. The home delivery time. Sandeep Anu Kude on the studio clock. The time is 10:32:44. Yet another beautiful ആയിട്ടുള്ള ഒരു വീക്കെൻഡ് വരാൻ പോകുന്നു. ആ വിശേഷങ്ങളിലോട്ടൊക്കെ കടക്കുന്നതിന് മുന്നേ ഇന്നത്തെ ദിവസം ശരിക്കും സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് എല്ലാവരും ഉഷാറായിട്ടിരിക്കുകയാണോ? ഇന്ന് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി ഫുഡൊക്കെ കഴിച്ചോളൂ. വൈ? ബിക്കോസ് ഒരു വീക്കെൻഡിലേക്ക് കൂടി കടക്കുകയാണ്. എക്സ്ട്രാ എനർജിയുടെ ആവശ്യം അധികമായിട്ട് വേണമെന്നുള്ളതുകൊണ്ട് നമ്മൾ ആ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാനായിട്ട് നിൽക്കേണ്ട. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, ഉച്ചയ്ക്ക് ലഞ്ചും ഒന്നും സ്കിപ്പ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യേണ്ട. ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് മാക്സിമം ബ്യൂട്ടിഫുൾ മെമ്മറീസൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാഹചര്യം വൈ ആണ് മിസ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വൈ നമ്മൾ ലൈഫിലേക്ക് കൊണ്ടുവരേണ്ട ഒരാവശ്യമില്ല. ഇന്നത്തെ ദിവസം നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സ്കിപ്പ് ചെയ്ത് നാളത്തെ ദിവസം ഫുള്ള് ഉറങ്ങി ക്ഷീണിതനായിരിക്കുന്ന ഒരു കാര്യം ഒന്ന് ആലോചിക്കി. വേണ്ട വേണ്ട വേണ്ട, നെഗറ്റീവ് പറയേണ്ട ഒരാവശ്യമില്ല. കാരണം ഇവിടെ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അഷ്റഫിൻ്റെ മെസ്സേജ് ഉണ്ട്. അഷ്റഫ് ബ്രോ പറയുന്നത് ഒരു ഗുഡ് മോർണിംഗ് വിഷസ് ആണ്. ഗുഡ് മോർണിംഗ് വിഷസിൻ്റെ കൂടെ തന്നെ നല്ലൊരു വീക്കെൻഡും ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജാണ് അഷ്റഫ് അഗൗര മെസ്സേജ് അയച്ചേക്കുന്നത്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വീക്കെൻഡ് തിരിച്ചും വിഷ് ചെയ്യുന്നു. സിറാജിന്റെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. സിറാജും വലിയൊരു മെസ്സേജാണ് കേട്ടോ അയച്ചേക്കുന്നത്. ഹായ്, ഗുഡ് മോർണിംഗ്, ഹൗ യു? സുഖമായിട്ടിരിക്കുന്നു. ആൻഡ് സിറാജ് ബ്രോ പറയുന്നത്, ബ്രോ ഞാൻ ലാസ്റ്റ് 4 വർഷമായിട്ട് ഖത്തറിലുണ്ട്. ഫസ്റ്റ് ടൈം ഞാൻ പ്ലേ ചെയ്യുന്നത് വേറൊരു ചാനലായിരുന്നു. ആക്സിഡൻ്റലി നിങ്ങളുടെ സ്റ്റേഷൻ പ്ലേ ചെയ്യാനായിട്ട് ഇവിടെ വന്നു. അൺടിൽ നൗ മൈ ഫേവറേറ്റ് ലിസ്റ്റിൽ നിങ്ങളാണുള്ളത്. അയ്യോ, ഒരുപാട് സന്തോഷം കേട്ടോ സിറാജ് ബ്രോ. യു ഹാവ് ലോട്ട്സ് ഓഫ് മ്യൂസിക് കളക്ഷൻസ് ആൻഡ് ഗുഡ് പ്രസൻറ്റേഷൻ. താങ്ക് യു ഫോർ ദ എൻറ്റയർ ടീം. യു ആൻഡ് നിസയ്ക്ക് സ്പെഷ്യൽ താങ്ക് യു കൂടി പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. ഞങ്ങളാണ് താങ്ക്സ് പറയേണ്ടത്. ആൻഡ് ഓൾസോ ഈ ഒരു മൊമെൻറ്റം, ആ ഒരു അപ്രിസിയേഷൻ ഒക്കെ തന്നെ ഞങ്ങൾ മുന്നോട്ടും കൊണ്ടുപോകാനായിട്ടുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റ് കൂടി നമുക്കുണ്ടെന്നുള്ളത് അറിയാം. ആ ഒരു കമ്മിറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും പ്രോമിസ് ചെയ്യാണ് ഞങ്ങൾ കീപ്പ് ചെയ്യുന്നത്. ആ ഒരു പ്രോമിസോട് കൂടി ഒരു ചെറിയ ടാസ്ക് നമ്മുടെ ലിസ്ണേഴ്സിന് വേണ്ടിയിട്ട്. ടാസ്ക് അല്ല കേട്ടോ, എല്ലാവർക്കും അറിയാം ഒക്ടോബർ 2nd ഏറ്റവും അടിപൊളിയായിട്ട് ഒരു ഇവൻറ്റ് നടക്കാൻ പോകുന്നു. മെൻറ്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് എത്തുകയാണ്. സോ അന്നത്തെ ദിവസം ആ ഇവൻറ്റിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ടിക്കറ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് അയക്കാനായിട്ട് മറക്കണ്ട. വൈ? ബിക്കോസ് ആദ്യമായിട്ട് മെൻറ്റലിസ്റ്റ് ആദ്യമായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കുറച്ചധിക നേരം നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാനും സംസാരിക്കാനും ഒരുപാട് നല്ല മൊമെൻറ്റ്സ് ഷെയർ ചെയ്യാനും അതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു മൊമെൻറ്റ് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന ഒരു ടൈമാണ്. സോ ഇഫ് യു ഹാവ് ബുക്ക് ദ ടിക്കറ്റ്, ആ ടിക്കറ്റിൻ്റെ സ്ക്രീൻഷോട്ട് 5000997 അയക്കാനായിട്ട് മറക്കണ്ട. ഒക്ടോബർ 2nd ഇവൻറ്റ് നടക്കുന്നത്. സത്യം ശിവം സുന്ദരം എന്ന സിനിമയിലെ പാട്ടിലേക്ക്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's favorite radio station.
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന, എഗ്സ്,
4: മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
5: എല്ലാവർക്കും നമസ്കാരം, ഇത് സച്ചിൻ വാര്യരാണ്.
6: Radio Suno 91.7.
7: Chennai Beats.
8: Tamil, head of the hour.
9: In the art of Podumakulanda.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: Welcome, welcome once again. Welcome back. Radio Suno 91.7 FM home delivery. That time Sandeep aanu kude ullathu. Studio clockil samayam 10 mani kazhinja 46 minutum 3 secondum. യെസ്, ഈ ഒരു ടൈമിൽ നമുക്കത് ഇവിടെ മെസ്സേജസ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇവൻറ്റ് ഒരു കോൺടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അതിനുള്ള ആൻസറും സജഷനും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ ചോദ്യം എന്താണെന്ന് പോലും ഞാൻ ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ചോദ്യത്തിലേക്ക് തന്നെയാണ് കിടക്കുന്നത്. വിതൗട്ട് ടേക്കിംഗ് എനി വെരീസ് ടൈം, ഇന്ന് ഷെബാസ് അമാൻ ആ ഷോയ്ക്ക് വേണ്ടിയിട്ട് പേര് ആരൊക്കെയാണ് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ആരൊക്കെയാണ് ആദ്യം ആ ആൻസർ പറയാൻ പോകുന്നത്, ഇതൊക്കെ അറിയാൻ ഞാനും വെയിറ്റിംഗ് ആണ്. എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരുപാട് ബ്യൂട്ടിഫുൾ ട്രാക്കുകൾ, ഒരുപാട് വണ്ടർഫുൾ ആയിട്ടുള്ള എന്താണ് സ്കോർസ്, മ്യൂസിക്കിന് ഐ മീൻ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്കോർസ് ഒക്കെ തന്നെ ഷെഹബാസ് അമാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓൺ സ്റ്റേജ് ഏറ്റവും അധികം ഷെഹബാസ് അമാൻ പെർഫോം ചെയ്തിരിക്കുന്നത് ഏത് ജോൺറയിലാണ് എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. സോ ഓൺ സ്റ്റേജ് ഷെഹബാസ് അമാൻ ഏത് ജോൺറയാണ് കൂടുതൽ സെലക്ട് ചെയ്യുന്നത്? ഒരു ടൈപ്പ് ഓഫ് സോങ്സ് ഉണ്ട്, അത് ഏതാണെന്നുള്ളതാണ് അറിയേണ്ടത്. ഞാൻ 4 ഓപ്ഷൻസ് തരാം. കർണാട്ടിക് ക്ലാസിക്കൽസ് ബി സെക്കൻഡ് ഓപ്ഷൻ ആണ്, ഗസൽ, സി ഹിന്ദുസ്ഥാനി ഖയാൽ, ആൻഡ് ഡി ഖവാലി. സോ ഇതിൽ 4 ഏതാണ് ഏറ്റവും കൂടുതൽ ഷെഹബാസ് അമാൻ ആസ് എ സിംഗർ ഓൺ സ്റ്റേജ് അദ്ദേഹം പെർഫോം ചെയ്യുന്ന ആ ഒരു ജോൺറി, വിച്ച് ജോൺറി ഓഫ് മ്യൂസിക് ഷെഹബാസ് അമാൻ സിംഗ്സ് മോസ്റ്റ്ലി ഓൺ സ്റ്റേജ്, ഓർ ഏറ്റവും അധികം വെൽ നോൺ ആയിട്ടുള്ളത് ഈ ജോൺറയാണ്. അപ്പോൾ ഏത് ജോൺറയാണെന്നുള്ളതാണ് അറിയേണ്ടത്. കർണാട്ടിക് ക്ലാസിക്കലാണോ, ഗസലാണോ, ഹിന്ദുസ്ഥാനി ഖയാലാണോ, അതോ ഖവാലിയാണോ? സോ 4 ഓപ്ഷൻസ് ഉണ്ട്. ഈ 4 ഓപ്ഷനിൽ നിന്ന് ഏതാണ് ശരി ഉത്തരം പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. 5000917
2: പാടിയും പറഞ്ഞും ഷെഹബാസ് അമാൻ ഖത്തറിലേക്ക് എത്തുന്നു. ഖത്തർ മലയാളികൾക്കായി യൂണിവൻസ് ഒരുക്കുന്ന ഏറ്റവും പുതിയ സംഗീത വിരുന്ന്. ഇനി ഈ പരിപാടിക്ക് നിങ്ങൾക്ക് പേരിടാം. വാട്സ്ആപ്പ് ചെയ്യൂ 5000917 എന്ന നമ്പറിലേക്ക്. തിരഞ്ഞെടുക്കപ്പെടുന്ന പേര് നിർദ്ദേശിച്ച ആൾക്ക് ഒരു സ്പെഷ്യൽ സമ്മാനവും.
1: ഓക്കേ, അപ്പോൾ എന്തായാലും ആൻസർ പെട്ടെന്ന് പോന്നോട്ടെ. 5000917 ചോദ്യം ഒരിക്കൽ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് എ ബി സി ഡി ഓപ്ഷൻ അങ്ങനെ അയച്ചാലും മതി കേട്ടോ ആൻസർ. സോ ഈ ഒരു ടൈമിൽ നമ്മൾ ആ ചോദ്യത്തിലേക്ക് ഒരിക്കൽ കൂടി കിടക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഷെഹബാസ് അമാൻ ഓൺ സ്റ്റേജ് പെർഫോം ചെയ്യുന്ന ഒരു ജോൺറുണ്ട്, മ്യൂസിക്കിൻ്റെ ആ ഒരു ജോൺറയുണ്ട്. അപ്പോൾ ഏതാണ് ആ ഒരു ജോൺറി? ട്രഡീഷണൽ മ്യൂസിക്കൽ ജോൺറി തന്നെയാണ്. സോ ആദ്യം ഓപ്ഷൻ 1 പറഞ്ഞിട്ടുണ്ടായിരുന്നത് കർണാട്ടിക് ക്ലാസിക്കലാണ്. രണ്ടാമത് പറഞ്ഞിരുന്ന ഓപ്ഷൻ ബി ഗസലാണ്. ഓപ്ഷൻ സി ഹിന്ദുസ്ഥാനി ഖയാലാണ്. ആൻഡ് ഓപ്ഷൻ 4 ഖവാലിയാണ്. ഇതിൽ 4 ഏതാണ് ഏറ്റവും കൂടുതൽ ഷെഹബാസ് അമാൻ ഓൺ സ്റ്റേജ് പെർഫോം ചെയ്യുന്നത്? ഒട്ടുമിക്കവാറും എനിക്ക് തോന്നുന്നു എല്ലാവരും ഷെഹബാസ് അമാൻ്റെ ആ ഒരു ഇവൻ്റ് കണ്ടിട്ടുള്ള എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ 4 ജോൺറീസിൽ നിന്നും ഏത് ജോൺറയാണ് ഷെഹബാസ് അമാൻ ഏറ്റവും കൂടുതൽ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത്? ഓർ ഹീ ഈസ് വെൽ നോൺ ഫോർ? പെട്ടെന്ന് ആൻസേഴ്സ് പോന്നോട്ടെ. 5000917. ആൻഡ് വിന്നേഴ്സിനെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ പേരിടൽ ചടങ്ങിലേക്ക് പോകുന്നതായിരിക്കും. ആസ് ഓഫ് നൗ ദ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക്, നിറം എന്ന സിനിമയിലെ ഗാനം കമ്മിങ് അപ്പ്. സന്ദീപാണ് കൂടെയുള്ളത്. വീക്കെൻഡ് വൈബൊക്കെ ഓണാക്കി കേട്ട് കേട്ട് കൂട്ടുകൂടാണ്.

0: ചാർലി എന്ന സിനിമയിലെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ട്രാക്കാണ് കേട്ടുകൊണ്ടിരുന്നത്. റേഡിയോ സെന്റർ 91.7 FM സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 11 കഴിഞ്ഞ 6:56. സന്ദീപാണ് കൂടെയുള്ളത്. ഈ ഒരു ടൈം ദാ നമുക്ക് ആദ്യത്തെ ലിസ്റ്റ് ഓൾറെഡി റെഡിയാണ്. ആൻസേഴ്സുമായിട്ട് നമ്മുടെ ലിസ്ണേഴ്സ് വരുമ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി പേര് തന്നെ റിസർച്ച് ചെയ്തു. കുറച്ചധികം പേർക്ക് മെലഡി എന്നുള്ള ഓപ്ഷനിലേക്ക് ഓൾമോസ്റ്റ് അദ്ദേഹം പാടിയിട്ടുള്ള പാട്ടുകളൊക്കെ, ഷെബാസ് അമാൻ പാടിയിട്ടുള്ള പാട്ടുകളൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു മെലഡി ടച്ചുള്ള പാട്ടുകൾ തന്നെയാണ്. പക്ഷേ ഇതിൽ മ്യൂസിക്കൽ ജോണേഴ്സിലേക്ക് വരുമ്പോൾ ആ ജോണർ ഏതാണെന്നുള്ളതാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓൺ സ്റ്റേജ് അദ്ദേഹം പെർഫോം ചെയ്യുന്ന ഷീബ ദിനേഷൻ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഗോകുൽ കൃഷ്ണ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് നസീം ആൻസർ പറയുന്നു റൈറ്റ് ആൻസർ തന്നെയാണ്. അല്ലമീൻ ഗെസ് ആണ്, അറിയില്ല പക്ഷേ ഇതാണോ ഉത്തരവെന്ന് ചോദിക്കുന്നുണ്ട്. ബട്ട് ഒരു സെക്കൻഡ് ബ്രോ, യെസ് റൈറ്റ് ആൻസർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രീ സരൺ ആൻസർ പറഞ്ഞിട്ടുണ്ട്. സൂരജ് ആൻസർ പറയുന്നു. ദൃശ്യ റൈറ്റ് ആൻസർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നിഹാസ് അലി ആൻസർ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു നമ്പറിൽ നിന്നും പേരില്ലല്ലോ, റിഗാർഡ്സ് വന്നിട്ട് ബാക്കിയുള്ള മെസ്സേജ് ലോഡിംഗ് ആണ്. സുജിത് ഗോപി റൈറ്റ് ആൻസർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സജിത് ആൻസർ റൈറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ലൂക്ക് റൈറ്റ് ആൻസർ പറയുന്നു. ജിൻഷാദ് പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണ്. വിപിൻ ആൻസർ കറക്റ്റ് ആണ്. മഷൂദ് ജോഹർ അൻവർ പറഞ്ഞിരിക്കുന്ന ഉത്തരവും ശരിയാണ്. ഫൈസൽ റൈറ്റ് ആൻസർ പറയുന്നു. അങ്ങനെ ബാക്ക് ടു ബാക്ക് ദ റൈറ്റ് ആൻസേഴ്സ് ഇങ്ങനെ വരുമ്പോൾ ചോദ്യം അറിയാനായിട്ട് കുറച്ച് പേരെങ്കിലും വെയിറ്റിംഗ് ആയിരിക്കും. ഞാൻ ആ ചോദ്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ.
1: പാടിയും പറഞ്ഞും ഷഹബാസ് അമൻ ഖത്തറിലേക്ക് എത്തുന്നു. ഖത്തർ മലയാളികൾക്കായി ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്ന ഏറ്റവും പുതിയ സംഗീത വിരുന്ന്. ഇനി ഈ പരിപാടിക്ക് നിങ്ങൾക്ക് പേരിടാം. വാട്സ്ആപ്പ് ചെയ്യൂ 5000 എന്ന നമ്പറിലേക്ക്. തിരഞ്ഞെടുക്കപ്പെടുന്ന പേര് നിർദ്ദേശിച്ച ആൾക്ക് ഒരു സ്പെഷ്യൽ സമ്മാനവും.
0: തീർച്ചയായിട്ടും ഇതൊരു സംഗീത വിരുന്നായിരിക്കും എന്നുള്ള കാര്യത്തിന്, വിരുന്ന് മാത്രമല്ല നമുക്ക് നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുപോകാൻ ഒരുപാട് ഒരുപാട് നല്ല മൊമെന്റ്സ് കൂടി സമ്മാനിക്കുന്ന ഈ ഒരു ഇവൻറ്റിൽ, ആ ഇവൻറ്റിന് നമുക്ക് പേരിടാൻ സാധിക്കുക. ആ ഒരു വലിയ LED സ്ക്രീനിൽ നമ്മളിട്ട പേര് കാണുക എന്ന് പറയുന്നത് ശരിക്കും ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ഗൂസ് ബംസ് വരുന്ന മൊമെൻറ്റാണ്. അപ്പോൾ ആ ഒരു മൊമെൻറ്റ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഇഫ് അറ്റ് ഓൾ നമ്മൾ അത്ര ലക്കി ആണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ പേര്, നമ്മളിടുന്ന പേര് ആ ഒരു ഷഹബാസ് അമാൻ ഷോയ്ക്ക് അവിടെ ഉണ്ടാവും. And on that ഗ്യാരണ്ടി നമ്മൾ പോകുന്നത് ചോദ്യത്തിലേക്ക്. ഇന്ന് ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്. ഒരുപാട് ജോണേഴ്സിൽ അദ്ദേഹം പാടിയിട്ടുണ്ട്, ഒരുപാട് പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓൺ സ്റ്റേജ് ഏറ്റവും അധികം അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഈ ഒരു ജോണറയിൽ പെർഫോം ചെയ്യുമ്പോഴാണ്. എക്സെപ്ഷണലി വെൽ നോൺ ആണ് ഓൺ സ്റ്റേജ് ഈ ഒരു ജോണറയിൽ അദ്ദേഹം പെർഫോം ചെയ്യുമ്പോൾ. അപ്പോൾ ഏതാണ് ആ കാറ്റഗറി എന്നുള്ളതാണ് പറയേണ്ടത്. മ്യൂസിക്കൽ കാറ്റഗറിയിൽ 4 ഡിഫറെൻ്റ് കാറ്റഗറീസ് ആണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. വെരി ഫസ്റ്റ് കാറ്റഗറി കർണാട്ടിക് മ്യൂസിക് ക്ലാസിക്കൽസ് ആദ്യത്തെ ഓപ്ഷൻ, രണ്ടാമത്തെ ഓപ്ഷൻ ബി ഗസൽ, ഓപ്ഷൻ സി

എത്തുന്നതായിരിക്കും റൈറ്റ് ആഫ്റ്റർ ദിസ് ബ്യൂട്ടിഫുൾ സോങ്, തേൻമാവിൻ കൊമ്പത്ത് എന്ന സിനിമയിലെ പാട്ടിലേക്ക്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി, കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 11 മണി കഴിഞ്ഞ 15 മിനിറ്റും 14 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: ആക്ഷൻ
4: മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
3: ഹൊറർ,
5: തനിക്ക് പോകാൻ അനുവാദമില്ല.
0: ഓ ഡ്രാമ,
6: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
2: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മുതൽ.
7: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
8: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodappam Malabar Promise nalkuna complete transparency.
9: Hi, naan Selim Kodathu.
10: You're listening to

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: Welcome, welcome once again. Welcome back to Radio Suno 91.7 FM Home Delivery. Data. I am Sandeep Anakhoodi, all of the studio clock. It's time for 11:48. വണ്ടർഫുള്ളി പ്ലേയിങ് ശരിക്കും വീക്കെൻഡ് ആയപ്പോൾ കുറേ പേരൊക്കെ ഇങ്ങനെ മടി പിടിച്ച് മെസ്സേജ് അയക്കാതെ ഇരിക്കുമോ എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ പ്രതീക്ഷകൾക്ക് അതീതമായി എല്ലാ മെസ്സേജും ഇങ്ങനെ റൈറ്റ് ആയിട്ട് ഇൻബോക്സിൽ നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റൈറ്റ് ആൻസർ ആണോ അല്ലയോ എന്ന് അറിയാനായിട്ട് കുറേ പേർ വെയിറ്റിംഗ്. ആ ഒരു വെയിറ്റിങ്ങിന് ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പോവുകയാണ്.
0: പാടിയും പറഞ്ഞും ഷഹബാസ് അമൻ ഖത്തറിലേക്ക് എത്തുന്നു. ഖത്തർ മലയാളികൾക്കായി ക്യൂനിവൻസ് ഒരുക്കുന്ന ഏറ്റവും പുതിയ സംഗീത വിരുന്ന്. ഇനി ഈ പരിപാടിക്ക് നിങ്ങൾക്ക് പേരിടാം. വാട്സ്ആപ്പ് ചെയ്യൂ 5000917 എന്ന നമ്പറിലേക്ക്. തിരഞ്ഞെടുക്കപ്പെടുന്ന പേര് നിർദ്ദേശിച്ച ആൾക്ക് ഒരു സ്പെഷ്യൽ സമ്മാനവും.
1: ആ സ്പെഷ്യൽ സമ്മാനത്തിന് വേണ്ടിയിട്ടുള്ള മത്സരം മാത്രമല്ല, ഒരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ള മത്സരവും കൂടിയാണ്. സോ രണ്ടാമത്തെ ലിസ്റ്റിലേക്ക് നമുക്ക് റൈറ്റ് ആൻസേഴ്സ്, അതിന് മുന്നേ ചോദ്യം ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. കാരണം ആരെങ്കിലും കേൾക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ അവസരം നമ്മൾ പാഴാക്കണ്ടല്ലോ. സോ അപ്പോൾ അതുകൊണ്ട് ചോദ്യത്തിലേക്ക് ആദ്യം നമുക്ക് കിടക്കാം. ഞാൻ ഇന്ന് ചോദിച്ചിരുന്ന ചോദ്യം ഇതാണ്, ഷഹബാസ് അമൻ ഓൺ സ്റ്റേജ് പെർഫോം ചെയ്യുന്ന ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്ന ഒരു ജോൺറെ, ഒരു കാറ്റഗറി ഓഫ് മ്യൂസിക് ഉണ്ട്. അപ്പോൾ ഏതാണ് ആ കാറ്റഗറി എന്നുള്ളതാണ് അറിയേണ്ടത്. നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു: കർണാട്ടിക് ക്ലാസിക്കൽസ്, ഗസൽസ്, ഹിന്ദുസ്ഥാനി ഖയാൽ ആൻഡ് ഖവാലി. ഈ നാല് ഓപ്ഷൻസിൽ നിന്നും, ഈ നാല് കാറ്റഗറീസിൽ നിന്നും ഏതാണ് ഷഹബാസ് അമൻ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത്, ഓൺ സ്റ്റേജ് പെർഫോമൻസ് വെൽ നോൺ ആയിട്ടുള്ളത്, എക്സെപ്ഷണലി അദ്ദേഹത്തിൻ്റെ ഈ ഒരു ജോണർ ഓഫ് മ്യൂസിക് കേട്ടങ്ങിരുന്നു പോവും ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്. സോ ഏതാണ് ആ ഒരു ജോണറി അഥവാ കാറ്റഗറി ഓഫ് മ്യൂസിക്? കർണാട്ടിക് ക്ലാസിക്കൽസ് ആണോ, ഗസലാണോ, ഹിന്ദുസ്ഥാനി ഖയാലാണോ, അതോ ഖവാലിയാണോ? ഏതാണെന്നുള്ളത് പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ, അധിക സമയമില്ല. ഞാൻ ദി ആൻസേഴ്സ് ഇങ്ങനെ പറഞ്ഞ സെക്കൻഡ് ലിസ്റ്റ് വായിക്കാൻ പോവുകയാണ്. മുർഷി റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. മുർഷീദ് ക്ലാസിക് ഫുഡ്സ് എന്ന അക്കൗണ്ടിൽ നിന്നും ഉത്തരം വന്നിട്ടുണ്ട്. അലമീൻ ഓൾറെഡി ഉത്തരം റൈറ്റ് ആയിട്ട് പറഞ്ഞതാണ്. ജസീർ ഹുസൈൻ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാജേഷ് മട്ടക്കൽ ആൻസർ റൈറ്റ് ആണ് പറഞ്ഞിട്ടുണ്ട്. ഷീബ ദിനീഷൻ റൈറ്റ് ആൻസർ, നസീം ആൻസർ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഗോകുൽ റൈറ്റ് ആൻസർ പറയുന്നു. വിപിൻ പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണ്. സഞ്ജീർ, സിജോ വർഗീസ് ആൻഡ് ഓൾസോ നിസാം ആൻസർ പറഞ്ഞിട്ടുണ്ട്. ശരി ഉത്തരം ജിൻസി റൈറ്റ് ആൻസർ. ജോഷി പറഞ്ഞിരിക്കുന്നതും ശരി ഉത്തരമാണ്. ഹംറാസ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ജിൻഷാദ് റൈറ്റ് ആൻസർ. അലീഷ പറഞ്ഞിരിക്കുന്ന ഉത്തരവും ശരിയാണ്. അങ്ങനെ ദേ ബാക്ക് ടു ബാക്ക് റൈറ്റ് ആൻസേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഡൗട്ട് ഒന്നും വേണ്ട. ഷഹബാസ് അമൻ ഏറ്റവും അധികം സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത് ഗസൽസ് ആണ്. സോ കുറേ പേർക്ക് ഖവാലി ആയിട്ടൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഗസൽസ് തന്നെയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്നതും. ആൻഡ് ഹീ ഈസ് വെൽ നോൺ ഫോർ ദിസ് ജോൺറി, ദിസ് കാറ്റഗറി ഓഫ് മ്യൂസിക്. റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും തന്നെ പതിവ് പോലെ ആ ഒരു കൺഗ്രാജുലേഷൻസോട് കൂടി സ്റ്റാർട്ട് ആവുകയാണ് ഷഹബാസ് അമൻ ഷോയുടെ നെയിം. ആ കോൺടെസ്റ്റിലേക്ക് നിങ്ങൾക്ക് നെയിം സജഷൻസ് നൽകാവുന്ന സമയത്തിലേക്ക്.
0: പാടിയും പറഞ്ഞും ഷഹബാസ് അമൻ ഖത്തറിലേക്ക് എത്തുന്നു. ഖത്തർ മലയാളികൾക്കായി ക്യൂനിവൻസ് ഒരുക്കുന്ന ഏറ്റവും പുതിയ സംഗീത വിരുന്ന്. ഇനി ഈ പരിപാടിക്ക് നിങ്ങൾക്ക് പേരിടാം. വാട്സ്ആപ്പ് ചെയ്യൂ 5000917 എന്ന നമ്പറിലേക്ക്. തിരഞ്ഞെടുക്കപ്പെടുന്ന പേര് നിർദ്ദേശിച്ച ആൾക്ക് ഒരു സ്പെഷ്യൽ സമ്മാനവും.
1: ഇന്നത്തെ ചോദ്യം ഉത്തരവൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ചാൻസസ് തീരുന്നില്ല. എല്ലാ ഷോയും കേൾക്കുക. അതുമാത്രമല്ല, നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് വിട്ടുപോകേണ്ട. വൈ ബിക്കോസ് ഇൻസ്റ്റഗ്രാമിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊരു കോൺടെസ്റ്റ് ആയിട്ട്, ഒരു പോസ്റ്റർ കോൺടെസ്റ്റ് ആയിട്ട് അവിടെ റണ്ണിംഗ് ആണ്. സോ ആ പോസ്റ്ററിൻ്റെ താഴെ പോയി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. എന്താണ് പേരെന്ന് നിങ്ങൾ നൽകുന്ന, സജസ്റ്റ് ചെയ്യുന്ന ആ ഒരു പേരെന്താണെന്നുള്ളത്. സോ വെയിറ്റിംഗ് ആണ്. 5000917 ഇത് ബേസ് ചെയ്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാനായിട്ട് മറക്കണ്ട. ഞാനൊപ്പം ഉണ്ട് ഒത്തിരി ഒത്തിരി നല്ല പാട്ടുകൾ തന്നുകൊണ്ട്. ഇന്നത്തെ വീക്കെൻഡ് വൈബ് ഓൺ ആക്കി അടുത്ത പാട്ടിലേക്ക്. സന്ദീപാണ് കൂടെയുള്ളത്. ഉൻ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: വചനങ്ങളിലൂടെ.
1: നിങ്ങൾ വെവ്വേറെയല്ല, കൂടിയിരുന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത്. നിസ്സംശയം ബർക്കത്ത് സംഘത്തിന്റെ കൂടെയാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹറുമാങ്ങിനുള്ള സമയം.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
1: You are listening to Radio Suno 91.7.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: Welcome, welcome once again, welcome back. Radio Sunu 91.7 FM home delivery time. Sandeep Aan koode ullathu. Studio clockil samayam 11 mani kazhinju 40 minutum 50 secondum. ലൈഫിലെ ചില തീരുമാനങ്ങളൊക്കെ എടുത്ത് നമ്മൾ റിഗ്രറ്റ് ചെയ്യുന്ന ടൈമിലേക്ക് അല്ലെങ്കിൽ ആ റിഗ്രറ്റ് ചെയ്യുന്ന പോയിന്റിലേക്കൊക്കെ പോകാൻ നമ്മൾ ചാൻസ് കൊടുക്കണോ? ഇതൊരു വലിയ ചോദ്യമല്ലേ? എന്തായാലും ആ ഒരു ചോദ്യത്തിന് നമ്മുടെ അത്രയും വലിയൊരു ഡിസിഷൻ, ലൈഫിലൊരു ജീവിത പങ്കാളിയെ കണ്ടെത്തുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. ഒരുപാട് കമ്മിറ്റ്മെൻസും ഒരുപാട് കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ ലൈക്സ് ഡിസ്ലൈക്സ് ഒക്കെ തന്നെ ഒരാളുടെ അടുത്ത് പറയുക എന്നുള്ളത് അത്രയും ഓപ്പണായിട്ട് നമുക്ക് ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്ത് പറയാനായിട്ട് പറ്റുമായിരിക്കും. ചിലപ്പോൾ വീട്ടിൽ ഫാമിലി അത്രയും ക്ലോസ് ആയിട്ടുള്ളവരുടെ അടുത്തൊക്കെ തന്നെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുമായിരിക്കും. എന്തായാലും ഈ ഒരു പോയിന്റിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്കൊരു മടി വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ഞാൻ എങ്ങനെ പറയും ഒരാളോട്? അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങൾ പറയുമ്പോൾ അവരെന്നെ കളിയാക്കാനുള്ള ചാൻസ് ഉണ്ടോ? ഈ ചിന്തകളൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്കൊരു ഫ്രണ്ടിനെ പോലെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് IM4Marry.com ടീം ദാ ഖത്തറിലെത്തിയിരിക്കുകയാണ്. ഇനി ഒരു ദിവസവും കൂടെ വെയിറ്റ് ചെയ്താൽ മതി. നാളെ ഐബിസ് ദോഹയിൽ വെച്ച് വൈകുന്നേരം 4 മണി മുതൽ രാത്രി 9 മണി വരെ എക്സിക്യൂട്ടീവ് ആയിട്ട് തന്നെ വളരെ പ്രൊഫഷണലായിട്ട് എന്നാൽ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ആ ടീം ദാ എത്തുമ്പോൾ ഒരുപാട് ഒരുപാട് പ്രതീക്ഷകൾക്ക് ആരംഭമാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷകൾ തുടങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസിഷനിലേക്കും തീരുമാനങ്ങളിലേക്കും ഒക്കെ നമ്മൾ എത്തിക്കാനായിട്ടാണ് ഈ ടീം എത്തിയിരിക്കുന്നത്.
0: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4Marry ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ September 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4Marry ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4Marry, find your happily ever after at M4Marry.com.
1: Researching on many things, എല്ലാ കാര്യത്തിലും നമ്മൾ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് അറിയാമെന്നുള്ള ഒരു കാര്യം നമുക്ക് അത്രയും വിശ്വാസമുള്ള ഒരാൾ പറഞ്ഞാണെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കാറുണ്ട്, പല എക്സ്പേർട്ട് അഡ്വൈസും എടുക്കാറുണ്ട്. അങ്ങനെ ഒരു എക്സ്പേർട്ട് അഡ്വൈസ് ആയിട്ട് കണ്ടാൽ മാത്രം മതി നമുക്ക് പോയി അവരുമായിട്ട് സംസാരിച്ച് എത്രത്തോളമാണ് ജലപ്പ് ചെയ്യാൻ പറ്റുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ആ ഒരു മാച്ച് മേക്കിംഗ് എങ്ങനെയാണ്, അവരുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സർവീസ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഐബിസ് ദോഹയിലേക്ക് പോകാനായിട്ട് മറക്കണ്ട. നാളെ വൈകുന്നേരമാണ് ഇവൻറ്റ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു ഇവൻറ്റിലേക്ക് വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ട് തന്നെ അവർ കാര്യങ്ങളൊക്കെ നമ്മളുടെ അരികിലേക്ക് എത്തിക്കും. ടു ഓൾ ദ ബാച്ചിലേഴ്സ് ഔട്ട് ദെയർ, this is an amazing opportunity. അതുകൊണ്ട് തന്നെ മിസ് ഔട്ട് ചെയ്യാനായിട്ട് നിൽക്കണ്ടാട്ടോ.
0: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4Marry ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ September 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4Marry ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4Marry, find your happily ever after at M4Marry.com.
1: And of course, ഈ ഒരു കാര്യം മാത്രമല്ല, ഒരു ചെറിയ ഡിന്നർ പ്ലാൻസ് കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു M4Marry.com വഴിയാണ് നിങ്ങൾ കല്യാണം കഴിച്ചത്. ഇത് കല്യാണം കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. സോ അപ്പോൾ കല്യാണം കഴിഞ്ഞത് M4Marry.com വഴിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും M4Marry.com വഴി കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഡിന്നറിന് ഓപ്ഷൻ ഉണ്ട്. ആ ഡിന്നറിൽ ഏറ്റവും മനോഹരമായിട്ട് തന്നെ നമ്മുടെ എക്സ്പീരിയൻസ് ത്രൂ M4Marry.com ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് മാത്രമല്ല, ഒരുപാട് ഒരുപാട് രീതിയിൽ നമുക്ക് സന്തോഷം ലൈഫിലേക്ക് ഒരു കറക്റ്റായിട്ടുള്ള ജീവിത പങ്കാളിയെ കൊണ്ടുവന്ന ഒരു ടീം കൂടിയാണ്. സോ അവരുടെ കൂടെ ഒരു ഡിന്നർ കൂടി നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇഫ് അറ്റ് ഓൾ യു ഹാവ് ഗോട്ട് മാരിഡ് ത്രൂ M4Marry.com തീർച്ചയായിട്ടും മെസ്സേജ് അയക്കാനായിട്ട് മറക്കണ്ട. M4Marry എന്ന 5000917 ആ ഒരു ഇൻഫർമേഷൻ കൂടി പറഞ്ഞുകൊണ്ട് മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക് സന്ദീപാണ് കൂടെയുള്ളത്. ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: 7FM
1: கேட்டு கேட்டு கூட்டு கூடாம்.
0: This is home delivery only on Radio Sunoh 91.7 FM.
2: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
3: ജീവിതത്തിലെ ചില വ്യക്തികളെ കാണാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചിരിക്കും. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ മൊമെന്റ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, അവരുമായിട്ടുള്ള കോൺവെർസേഷൻസ് നമ്മുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റിവിറ്റി കൊണ്ടുവരുന്നു എന്നൊക്കെ തോന്നുന്ന ഒത്തിരി ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അത്തരത്തിലൊരു വ്യക്തി ഇതാ ഖത്തറിലേക്ക് എത്തുകയാണ്. ഒക്ടോബർ 2nd മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് പേഴ്സണലി സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ എങ്ങനെയുണ്ടാവും? എന്തായാലും ആ ഒരു അവസരം ഒരുക്കുകയാണ് നമുക്ക്. ഈ അവസരത്തിലേക്ക് ഒരു ചെറിയ ക്രൈറ്റീരിയ, അതായത് നിങ്ങൾ ഈ ഇവൻറ്റിൻ്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് സ്ക്രീൻഷോട്ടായിട്ട് അയക്കാം, അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് അയക്കാനായിട്ട് മറക്കണ്ട. 5000 9171 ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ലിസ്ണേഴ്സ് ആദ്യ ഷോയ്ക്ക് വേണ്ടിയിട്ട് ടിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്, ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങളുടെ ടിക്കറ്റ് അല്ലെങ്കിൽ ടിക്കറ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഫോൺ വഴി എടുത്ത് ഒന്ന് 5000 9171 സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം പേഴ്സണലി മീറ്റ് ചെയ്യാനുള്ള, അതായത് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റിന് മീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഉള്ളത്. തീർച്ചയായിട്ടും ആ ഒരു അവസരം പാഴാക്കേണ്ട. നമുക്കൊരു ഇവൻറ്റിൽ ഒരുപാട് വലിയ വേദിയിൽ ഒരുപാട് ആൾക്കാരൊക്കെ ആയിട്ടിരിക്കുമ്പോൾ പേഴ്സണൽ കാര്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എസ്പെഷ്യലി ഹീസ് എ മെന്റലിസ്റ്റ്, അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും. അങ്ങനെ അറിയാനായിട്ട് ആഗ്രഹവും അതിയായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഏറ്റവും അടിപൊളിയായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. അപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ, ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മോർണിംഗ് നിങ്ങളെ കാത്തിരിക്കുന്നു. എന്നാണ്, എന്താ, എപ്പോഴാണ് എന്നൊക്കെ ഉള്ളത് അറിയാനുള്ള ആകാംക്ഷ ഉണ്ടായിരിക്കും. ബട്ട് ദെൻ യെസ്, വെയിറ്റ് ചെയ്യുക കുറച്ചുകൂടി നേരം. ആൻഡ് ഇപ്പോൾ പോസിബിളി നിങ്ങൾക്ക് ആ സ്ക്രീൻഷോട്ട്സ് നമ്മുടെ വാട്സപ്പ് നമ്പറായ 5000 9171 സെൻഡ് ചെയ്യാം. ആ ഒരു അപ്ഡേറ്റോട് കൂടി മറ്റൊരു മനോഹരമായിട്ടുള്ള ട്രാക്ക് കമ്മിങ് അപ്പ് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. സന്ദീപാണ് കൂടിയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 12 മണി കഴിഞ്ഞ 8:47. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്തർസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 എഫ് എം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: ഹായ് ജെമിനി, ഒരു കാര്യം ചോദിക്കട്ടെ?
5: തീർച്ചയായും, ചോദിച്ചോളൂ.
4: അതെ, എന്റെ കല്യാണം പ്രേരിക്കും നടക്കുക.
5: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
4: സെപ്റ്റംബർ 11?
5: അതെ, സെപ്റ്റംബർ 11 M4 മാരിടൈം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
6: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ അറ്റ് M4mari.com. ഖത്തറിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റ് ഓയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റ് ഓയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രമോഷൻ സെപ്റ്റംബർ 10 മുതൽ 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റ് ഓയിൽ നിന്ന് മാത്രം.
7: പ്രിയമുള്ളവരെ, വയലാർ ശരചന്ദ്രവർമ്മയാണ് ഞാൻ.
8: You're listening to
7: 91.7 റേഡിയോ സുനോ 91.7.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa. Nesto, all that you need.
1: Welcome, welcome once again. Welcome back to Radio Suno 91.7 FM Home Delivery to Time. Sandeepana Koodi, all of the studio clock. Il samayam 12 mani kazhinja 14 minutum 37 secondum. അങ്ങനെ ഒരുപാട് ടാസ്കുകൾക്ക് ശേഷം ഇന്ന് ഒരു ചെറിയ ഹെൽത്ത് അപ്ഡേറ്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ബട്ട് ദെൻ ആ ഒരു ഹെൽത്ത് അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരും വെള്ളമൊക്കെ കുടിച്ച് ഉഷാറായിട്ട് ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന പ്രതീക്ഷയിലാണ്. ഉറക്കം ലൈഫിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലൈഫിലെ ഏറ്റവും വലിയ കോംപ്രമൈസ് നമ്മൾ ചെയ്യുന്ന ഒരു പക്ഷേ ഉറങ്ങാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ കറക്റ്റ് ടൈം ഒരു 8 മണിക്കൂറെങ്കിലും നമ്മുടെ ബോഡിക്ക് നമ്മുടെ ഏജ് അനുസരിച്ച് ഉറങ്ങാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് നമ്മൾ ഷോയിലിടയ്ക്ക് പറയുന്ന കാര്യമാണ്. എങ്കിൽ പോലും ഇതിൽ കോംപ്രമൈസ് വയ്ക്കാൻ സാധ്യതയുള്ള കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. കുട്ടികൾ, അതേപോലെ തന്നെ ഇച്ചിരി യൂത്ത് ആയിട്ടുള്ള യൂത്തന്മാരൊക്കെ തന്നെ ഏറ്റവും അധികം ടൈം കോംപ്രമൈസ് ചെയ്യുന്നത് ഉറക്കത്തിലായിരിക്കും. പക്ഷേ അവരുടെ ഏജ്, ഹെൽത്ത്, അതേപോലെ തന്നെ ഹെൽത്തിൻ്റെ സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് ഒരു പക്ഷേ ഒരു ടൈം അഡ്ജസ്റ്റ്മെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവുന്നതിൽ കുഴപ്പമില്ല എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഏജ് കഴിഞ്ഞ് നമ്മുടെ ബോഡിക്ക് അതിയായിട്ടുള്ള റെസ്റ്റ്, അതായത് ഓഫീസ് വർക്ക് കാര്യങ്ങൾ, സ്ട്രെസ്സൊക്കെ തന്നെ നമുക്ക് അധികമായിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്: ഉറക്കത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ആൻഡ് ഓൾസോ രാത്രി സമയത്ത് അധികം വെള്ളം കുടിക്കാണ്ടിരിക്കുക. നമ്മുടെ ഉറക്കത്തിന് ഡിസ്റ്റർബ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് ബേസിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം രാവിലെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയത്ത്, അതായത് ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള സമയത്ത് വെള്ളം കുടിക്കുക. രാത്രി

സമയങ്ങളിൽ മാക്സിമം വെള്ളം കുടിക്കുന്നത് അങ്ങനെ ഒഴിവാക്കാനാണ് എക്സ്പേർട്സ് പറയുന്നത്. ആ ഒരു അപ്ഡേറ്റ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, നമുക്ക് വീട് റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ കൂടി സംസാരിക്കാനുണ്ട്. ഐ ബി ബാക്ക് വെരി സൂൺ ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. വീക്കെൻഡ് വൈബ് ഒക്കെ ഓണാണ് എങ്കിൽ പോലും ചില സമയത്ത് ചില പാട്ടുകൾ കേൾക്കാനായിട്ട് ഒരാഗ്രഹം തോന്നൂലേ. ഋതം എന്ന മൂവിയിലെ ഗാനത്തിലേക്കാണ് കടക്കുന്നത്. ഉണ്ണി മേനോൻ ആലപിച്ചിരിക്കുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ട്രാക്ക്.

0: happiness frequency. Now, available on Vodafone Shuf app. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് കതർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. Relax and recharge with 917 evening. Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
4: Joy Alukas 917 evenings
5: presented by Joy Alukas, world's favorite jeweler.
6: Powered by
7: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
8: And
9: Marza Hypermarket, be fresh, be you. Visit your nearest store today.
10: Home delivery.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ. ഒരു ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും. ഒരിക്കൽ കൂടി പറയുമ്പോൾ ദേ ആഫ്റ്റർനൂൺ ടൈമിലേക്ക് കിടക്കുകയാണ്. ലഞ്ച് പ്ലാൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ കേട്ടോ. ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് പുറത്ത് പോയി ലഞ്ച് കഴിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരിക്കാം. വൈ ബിക്കോസ് ഇന്ന് നമ്മൾ ആ ഒരു വീക്കെൻഡിലേക്ക് കിടക്കുന്ന ദിവസവും കൂടിയാണ്. വ്യാഴാഴ്ചകൾ പൊതുവേ അങ്ങനെയാണ്, നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഫുഡ് കൊണ്ടുവരാൻ മടിക്കുന്ന ഒരു ദിവസവും കൂടിയായിരിക്കും. എന്തായാലും വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ടു റേഡിയോ സുനോ 91.7 FM. ഈ ഒരു ടൈമിൽ നമ്മൾ ഹോം റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം, കുറച്ച് മുന്നേ ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നേരെ നമ്മളൊന്ന് ഷോർട്ട് കട്ട് എടുത്ത് പോകുന്നത് വീട്ടിലേക്കാണ്. വീട്ടിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറേയേറെ കാര്യമുണ്ട്, ബിക്കോസ് സീസൺ മാറാൻ പോവുകയാണ്. സോ ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാനുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വിൻ്റർ സീസൺ, അധികം ഒന്നും കാത്തിരിക്കേണ്ട. എങ്കിലും ഇപ്പോഴത്തെ ക്ലൈമറ്റൊക്കെ മാറി വരുന്നു. ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ ആഴ്ചകളിലും ഒക്കെ ആയിട്ട് ഫീൽ ചെയ്ത് അത്ര വലിയ എക്സസീവ് ആയിട്ടുള്ള ഹീറ്റും കാര്യങ്ങളും ഒന്നുമില്ല. ഹ്യൂമിഡിറ്റി കഴിഞ്ഞ ദിവസം എനിക്ക് പേഴ്സണലി ഇച്ചിരി കൂടുതലായിട്ട് തോന്നി. ബട്ട് ദെൻ ഓഫ് കോഴ്സ് ഈ പറഞ്ഞ പോലെ ദിവസങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തന്നെ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുന്നു. ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒഫീഷ്യൽ റിപ്പോർട്ട്സും കാര്യങ്ങളും ഒക്കെ തന്നെ ഖത്തർ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് അറിയിക്കുമ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു വിൻ്റർ സീസണിലേക്ക് കടക്കാനുള്ള സമയമാവുകയാണ്. പുറത്തേക്കൊക്കെ രാത്രി സമയം ഇനി നമ്മൾ ഇറങ്ങാൻ പോകുന്നു, രാവിലെ സമയം ഇറങ്ങാൻ പോകുന്നു. ഒരുപാട് പ്ലാൻസ്, കാര്യങ്ങൾ, ഇവൻറ്റ്സ് ഒക്കെ തന്നെ വരുമ്പോൾ നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം, ഇനി നമ്മളുടെ ബെഡ് ലിനൻസും അതേപോലെ തന്നെ വിൻഡോ കർട്ടൻസ് ഒക്കെ മാറ്റേണ്ട ഒരു സമയമാണ്. ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള കോട്ടൺ റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളും ലിനൻ റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ അതൊക്കെ മാറ്റി കുറച്ച് കട്ടി കൂടിയ നമ്മുടെ ബ്ലാങ്കറ്റ്സും അതേപോലെ തന്നെ ക്വിൽസ് ഒക്കെ എടുത്ത് പുറത്ത് വെക്കേണ്ട സമയമായിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീനാക്കി ഒന്ന് എന്താണ് ബ്യൂട്ടിഫുൾ ആക്കി വെച്ച് നമുക്ക് ഇൻറ്റീരിയർ ഒക്കെ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഭംഗിയാക്കാൻ വേണ്ടി മാത്രമല്ല, പക്ഷെ നമ്മുടെ പേഴ്സണൽ കംഫർട്ടിനും ഇതൊക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു പേഴ്സണൽ കംഫർട്ട് നമ്മളിലേക്ക് ഒരുപാട് പോസിറ്റിവിറ്റി കൊണ്ടുവരും. നമുക്ക് കംഫർട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ ആ ഒരു ഹാപ്പിനെസ് നമ്മുടെ വർക്ക് പ്ലേസിലും നമ്മുടെ ഫാമിലിയുടെ അടുത്തും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഒക്കെ കാണിക്കും. എല്ലാ രീതിയിലും കണക്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു ചെറിയ കാര്യം വിട്ടുപോകേണ്ട, സംഭവങ്ങളൊക്കെ ഒന്ന് ഉഷാറാക്കി വെച്ച് വീട്ടിലെ ഏറ്റവും മനോഹരമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പോട്ടെ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ആ മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക് കടക്കുകയാണ്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM.

0: 91.7 FM.
1: Qatar's favorite radio station.
2: വരുന്നു ഈ വീക്കെൻഡിലെ ഏറ്റവും വലിയ സർപ്രൈസ്. സെപ്റ്റംബർ 10, 11, 12 തീയതികളിൽ മർസ ഹൈപ്പർ മാർക്കറ്റിൽ വമ്പൻ ഓഫർ കാർണിവൽ.
3: ഗ്രോസറി, ഫ്രഷ് വെജിറ്റബിൾസ്, ഇലക്ട്രോണിക്സ് തുടങ്ങി നിങ്ങളുടെ പ്രിയപ്പെട്ട ബ്രാഞ്ചുകൾക്കെല്ലാം സ്വപ്നം കാണാൻ കഴിയാത്ത വിലക്കുറവ്. ഈ ഓഫറുകൾ മർസയുടെ എല്ലാ ബ്രാഞ്ചുകളിലും ലഭ്യം. സ്റ്റോക്ക് തീരും മുൻപേ വേഗം പോതുള്ളൂ. മർസ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa. Nesto, all that you need.
1: വെൽക്കം വെൽക്കം വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഇത് ഹോം ഡെലിവറിയുടെ ടൈം സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 12 മണി കഴിഞ്ഞ 42 മിനിറ്റും 35 സെക്കൻഡും. ഇന്നത്തെ ദിവസം എനിക്ക് ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായി വരുന്നു. വീക്കെൻഡിലേക്കാണ് കടക്കുന്നത്. ബട്ട് ദെൻ ഓഫ് കോഴ്സ് നമുക്ക് സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായിട്ട് മാറ്റണി മാഷബിൽ ഞാൻ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പം എന്തായാലും ദാ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നു, ഏത് സമയത്താണ് ഇനി വിൻറ്റർ വരാൻ പോകുന്നത്, നമ്മുടെ നഖിയിലൊക്കെ എപ്പോൾ വരും ബ്രോ, എപ്പോൾ വരും പറ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. വരും വരും, വെയിറ്റ് ചെയ്യുക. ആ ഒരു വിൻറ്റർ ടൈം നമ്മൾ ഇപ്പം തന്നെ ഒന്ന് എന്താണ് കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചാൽ ഒരുപാട് പ്ലാനിങ്സിന് ഉത്തരവും അതേപോലെ തന്നെ നമ്മുടെ ഫാമിലിയൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന സമയമാണ് കേട്ടോ. സോ ഇഫ് അറ്റ് ഓൾ നമ്മുടെ ഫാമിലി വീട്ടുകാരെയൊക്കെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ കസിൻസ് അതുമല്ല ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു ടൈം കൂടിയാണ്. ഒരുപാട് എൻജോയ്മെൻസും ഒരുപാട് ഇവൻസും ഒക്കെ വരാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ ഇവൻസ് ഒന്നും മിസ് ഔട്ട് ആക്കണ്ട, ടിക്കറ്റ്സ് ഒന്നും എടുക്കാനായിട്ട് മറന്നു പോകണ്ട. നമുക്ക് ഒരുപാട് ബഡ്ജറ്റ് പ്ലാനിങ് കൂടി നടത്താനുണ്ട് ആ ഒരു വകയിൽ, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ബഡ്ജറ്റ് പ്ലാനിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നാളെ അല്ലല്ലോ, മറ്റന്നാൾ ഓഫ് കോഴ്സ്. അപ്പോൾ തിരിച്ചെത്തുന്ന ആ ഒരു ദിവസം ബഡ്ജറ്റ് പ്ലാനിങ് ആയിട്ടായിരിക്കും ഞാൻ എത്തുന്നത്. ഈ ഒരു ടൈമിൽ നമ്മൾ ബഡ്ജറ്റ് പ്ലാനിങ്ങും നമ്മുടെ ആരോഗ്യവും എല്ലാം തന്നെ പ്ലാൻ ചെയ്ത് പോകണം, എങ്കിൽ മാത്രമേ നമുക്ക് ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ഒരു അപ്ഡേറ്റ് പറഞ്ഞുകൊണ്ട് ചെറുതായിട്ടല്ല വലുതായിട്ട് തന്നെ എല്ലാവർക്കും ഒരു അടിപൊളി ഹാപ്പി വീക്കെൻഡ് സന്ദീപാണ് കൂടെ ഉണ്ടായിരുന്നത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. See you soon.

0: ഇന്ത്യയിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റ് ഓയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റ് ഓയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രമോഷൻ September 10 to 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റ് ഓയിൽ നിന്ന് മാത്രം.
1: Home delivery.

0: കത്തറിന്റെ മന്തി പാരഡൈസ് റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മക്ബി, മക്ഫൂൺ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.

Radio Suno 91.7 FM, Qatar's favorite radio station. ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റോയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റോയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രമോഷൻ സെപ്റ്റംബർ 10 മുതൽ 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ്.

0: നമസ്കാരം, ഞാൻ കുഞ്ചാക്കോ ബോബൻ.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: വരുന്നു ഈ വീക്കെൻഡിലെ ഏറ്റവും വലിയ സർപ്രൈസ്. സെപ്റ്റംബർ 10, 11, 12 തീയതികളിൽ മർസ ഹൈപ്പർ മാർക്കറ്റിൽ വമ്പൻ ഓഫർ കാർണിവൽ.
3: ഗ്രോസറി, ഫ്രഷ് വെജിറ്റബിൾസ്, ഇലക്ട്രോണിക്സ് തുടങ്ങി നിങ്ങളുടെ പ്രിയപ്പെട്ട ബ്രാഞ്ചുകൾക്കെല്ലാം സ്വപ്നം കാണാൻ കഴിയാത്ത വിലക്കുറവ്. ഈ ഓഫറുകൾ മർസയുടെ എല്ലാ ബ്രാഞ്ചുകളിലും ലഭ്യം. സ്റ്റോക്ക് തീരും മുൻപേ വേഗം പോതുള്ളൂ. മർസ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station. പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: ഖത്തറിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റ് ഓയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റ് ഓയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രമോഷൻ സെപ്റ്റംബർ 10 മുതൽ 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ്.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
2: ഗുഡ് ആഫ്റ്റർനൂൺ മാറ്റിനി മാഷബിൾ സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായി അഷ്ടമിന്റെ സെയിം ദാ ജോയിൻ ചെയ്യുന്ന സമയമാണിപ്പോൾ. ഈ ഒരു ടൈമിൽ തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് പറയാനുള്ളത് നിസ, ദൃശ്യം
3: അതെ,
2: ആ ഒരു ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത് വലുതാണ്
3: തീർച്ചയായിട്ടും.
2: എല്ലാ ലാംഗ്വേജസിലേക്കും എത്തി ഓരോ പാർട്ട് ഇറങ്ങുമ്പോഴും നമ്മൾ ഭയങ്കര ഈഗർലി വെയിറ്റിംഗ് ആയിട്ട് നിൽക്കുന്ന പോലെ തന്നെ പല സ്റ്റേറ്റിലുള്ളവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതിന്റെ ഒരു റീമേക്ക് എത്താനായിട്ട് അല്ലെ, പാപനാസം അല്ലെങ്കിൽ ദൃശ്യം എന്നുള്ള രീതിയിൽ തന്നെ മറ്റ് ഭാഷകളിലും. എന്തായാലും നമുക്ക് ഈ ഒരു ദൃശ്യം 3 ഇറങ്ങിയ സമയത്ത് അന്ന് വന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു ദാറ്റ് ജിത്തു ജോസഫ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്, മലയാളം ഇറങ്ങിയതിന് ശേഷം കുറച്ച് സമയത്തിന് ശേഷം മാത്രമേ ഹിന്ദി എടുക്കാൻ പാടുള്ളൂ എന്നുള്ളത്. എന്തായാലും ഇപ്പോ ഹിന്ദി വേർഷൻ ഇറങ്ങാൻ പോകുന്നു,
3: അതും കുറച്ചധികം വ്യത്യാസങ്ങളോടുകൂടി ആയിരിക്കും ഹിന്ദി വേർഷൻ വരിക. നമ്മുടെ മലയാളം വേർഷൻ പോലെ അല്ല, ഒരുപാട് വ്യത്യാസങ്ങൾ ഹിന്ദിയിലുണ്ട്. കഴിഞ്ഞ ദിവസം ഇവന്റിലാണെങ്കിൽ പോലും ലാലേട്ടൻ ഇത് കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു
2: വിലയിരുത്തണം
3: കാണണം എന്നുള്ളൊരു ആഗ്രഹം തന്നെ അക്ഷയ് കുമാർ പറഞ്ഞിട്ടുണ്ട്.
2: അക്ഷയ് കുമാർ അല്ല, അജയ് ദേവ്ഗൺ.
3: അജയ് ദേവ്ഗൺ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അവരുടെ ഇടക്കിടക്ക് തെറ്റിപ്പോകും.
2: അതെ, ഈ ദൃശ്യം ഈ പറഞ്ഞ പോലെ അജയ് ദേവ്ഗൺ അതിഗംഭീരമായിട്ടാണ് തുടക്കം മുതലേ കൊണ്ടുവന്നത്. ആൻഡ് ഇതിൽ ഏറ്റവും വലിയൊരു രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാളത്തിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് മീന ലാലിടൻ കോമ്പിനേഷനാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേന്നുണ്ടെങ്കിൽ, ഹിന്ദിയിൽ എത്തിയപ്പോഴേക്കും നേരെ തിരിച്ച്, അതായത് ആശ ശരത്തിന്റെ ക്യാരക്ടർ അവിടെ ചെയ്യുന്നത് തബു ആണ്.
3: അതെ,
2: അതുകൊണ്ട് തന്നെ അജയ് ദേവ്ഗൺ തബു എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് ആൾക്കാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവിടുത്തെ ആ ഒരു ദൃശ്യം 3 ദ കൺക്ലൂഷൻ എന്നാണ് വരുന്നത്. ചിലപ്പോൾ അവര് ദൃശ്യം 3 കൊണ്ട് തന്നെ നിർത്തുമോന്ന് അറിയില്ല.
3: അതെ, നോക്കാം നമുക്ക് എന്താണ് എന്നുള്ളത്. മലയാളത്തിൽ നിന്ന് എന്ത് വ്യത്യാസം അവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതറിയാൻ നല്ലൊരു കൗതുകമുണ്ട്.
2: എനിക്കൊരു കൗതുകമുണ്ട്, ഞാൻ അതിന്റെ ഒരു ഇത് കണ്ടപ്പോഴും ടീസർ പോലെ ട്രെയിലർ പോലെ അവർ ഇറക്കിയല്ലോ, അത് കണ്ടപ്പോഴും എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. ഒരു രീതിയിൽ അതൊരു ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയാൻ പറ്റില്ല, കറക്റ്റ് ആയിട്ട് ചേഞ്ചസ് വരുത്തി സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ അഭിഷേക് പത്തക് ആണ് റൈറ്റ് ചെയ്തിരിക്കുന്നതും ഡിറക്റ്റ് ചെയ്തിരിക്കുന്നതും. അപ്പൊ അതിൻ്റെതായിട്ടുള്ള എല്ലാ വ്യത്യാസങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടറിയാം, ഈ വരുന്ന ഒക്ടോബറിലാണെന്ന് തോന്നുന്നു, ഒക്ടോബർ 2 തോന്നുന്നു റിലീസ്. അപ്പൊ ആ ഒരു ദിവസം ഈ പറഞ്ഞ പോലെ അതിഗംഭീരമായിട്ട് ദൃശ്യം 3 ദ കൺക്ലൂഷൻ ഇറങ്ങുകയാണ്.
3: ഓക്കെ, ബോളിവുഡിലാണ് അതെത്താനായിട്ട് പോകുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെയാകും അവരുടെ ഒരു കൺക്ലൂഷൻ എന്നുള്ളത്.
2: അതെ,
3: ഏതായാലും നമുക്ക് കാത്തിരിക്കാം.

0: सुनो 91.7 FM Qatar's favorite radio station.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: ഖത്തറിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റോയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റോയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രമോഷൻ സെപ്റ്റംബർ 10 മുതൽ 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റോയിൽ.

0: Radio Suno 91.7 FM, Qatar's favorite radio station. പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: വരുന്നു ഈ വീക്കെൻഡിലെ ഏറ്റവും വലിയ സർപ്രൈസ്. സെപ്റ്റംബർ 10, 11, 12 തീയതികളിൽ മർസ ഹൈപ്പർ മാർക്കറ്റിൽ വമ്പൻ ഓഫർ കാർണിവൽ.
2: ഗ്രോസറി, ഫ്രഷ് വെജിറ്റബിൾസ്, ഇലക്ട്രോണിക്സ് തുടങ്ങി നിങ്ങളുടെ പ്രിയപ്പെട്ട ബ്രാഞ്ചുകൾക്കെല്ലാം സ്വപ്നം കാണാൻ കഴിയാത്ത വിലക്കുറവ്. ഈ ഓഫറുകൾ മർസയുടെ എല്ലാ ബ്രാഞ്ചുകളിലും ലഭ്യം. സ്റ്റോക്ക് തീരും മുൻപേ വേഗം പോതുള്ളൂ. മർസ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
3: Hi, this is Navya Nair.
4: You're listening to
3: Radio Suno. Radio Suno, Kate to Kate.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
3: ചില സമയത്ത് ചില പടങ്ങൾ കാണുന്ന സമയത്തുണ്ടല്ലോ, നമുക്ക് എന്തോ അതിന്റെ ആ ഒരു പിന്നണിയിൽ പ്രവർത്തിച്ചവരൊക്കെ തന്നെ നമ്മളുടെയൊക്കെ ഇൻഡസ്ട്രിയിൽ നിന്നും പോയതല്ലേ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു നല്ല ഫീലിംഗ് വരാറുണ്ട്.
4: തീർച്ചയായിട്ടും ഒരു അഭിമാനം, ഒരു സന്തോഷമൊക്കെ തോന്നാറുണ്ട്. ജിത്തു മാധവൻ എന്ന് പറയുമ്പം ആവേശം, എന്താണല്ലേ ആവേശം, രോമാഞ്ചം, ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. ജിത്തു മാധവൻ ഡയറക്ട് ചെയ്യുന്ന തമിഴ് മൂവി, അതും സൂര്യ നായകനായിട്ടുള്ള മൂവി.
3: ഇനി നായികയായിട്ടെത്തുന്നതോ നസ്രിയ, അതിനകത്ത് തന്നെ മറ്റൊരു വേഷത്തിൽ എത്തുന്നത് നസ്ലിൻ. അതുകൊണ്ട്
4: കഴിഞ്ഞിട്ടില്ല. മ്യൂസിക് ഡയറക്ടർ സുഷിൻ ശ്യാമ,
3: സുഷിന്റെ ആദ്യത്തെ തമിഴ് പടമാണ്.
4: അതെ, എഡിറ്റ് ഈ പറഞ്ഞ പോലെ തന്നെ അജ്മൽ സാബു. അങ്ങനെ മൊത്തത്തിൽ ഒരു മലയാളം ക്രൂനെയാണ് കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ടീസർ വന്നിട്ടുണ്ട്, സീന്റെ ടൈറ്റിൽ ടീസർ ആണ്, അതിനെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞു വരുന്നത്.
3: അപ്പൊ എന്തായാലും സൂര്യ 47 എന്നുള്ള ടൈറ്റിലിൽ തുടങ്ങി ഇപ്പൊ ആ സീനിലേക്ക് എത്തി നിൽക്കുകയാണ്. സത്യത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സീൻ മോനെ എന്ന് പറയുന്നത് അതേ അവസ്ഥയാണ്. നല്ല രസമായിട്ട് ഈ പറഞ്ഞൊരു ഒരു അടിപൊളിയായിട്ടുള്ള ഒരു DSP എന്നുള്ളൊരു കഥാപാത്രത്തിൽ എത്തുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഫുൾ ആക്ഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ സൂര്യനെ നമുക്ക് കാണാൻ പറ്റുക. എനിക്ക് പേര് ഭയങ്കര ഇഷ്ടപ്പെട്ടു, DSP ഇൻബരാജ്.
4: ഇൻബരാജ്
3: നല്ല പേര്,
4: നല്ല പേര്,
3: അതാണ് ക്യാരക്ടറിന്റെ പേര്.
4: നവംബറിലായിരിക്കും സിനിമ റിലീസ് ആവാനായിട്ട് പോകുന്ന. ദിവാലി സ്പെഷ്യൽ ആയിട്ട് നവംബർ 6th തിയേറ്ററുകളെ ഇളക്കി മറിക്കാൻ. എനിക്ക് തമിഴ്നാട്ടിലും കേരളത്തിലും ഒരുപോലെ തകർക്കാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും കരുതുന്നു.
3: പിന്നെ ഈ പറഞ്ഞ പോലെ ജ്യോതിക സൂര്യ പ്രൊഡക്ഷൻ കൂടിയാണ്, അവർ നല്ല സിനിമകൾക്ക് ഇപ്പം പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇതും അതിഗംഭീരമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിഷ് ചെയ്തുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മള് ഹിന്ദി കഴിഞ്ഞു, തമിഴ് കഴിഞ്ഞു, എനിക്കൊരു തെലുങ്ക് വിശേഷം പറയാനുണ്ട്.
4: ഓക്കെ, വെയിറ്റ് ചെയ്തോളൂ.

0: kisses.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store.
3: Adi, ende birthday celebration enda chelavende.
4: Samsamindu mandi mandi.
5: Uff. ആകെ സെഡാണ് മോനെ.
6: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം. സംസം മന്തി, ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ് ബി, മദ് ഫോൺ, മദ് ഗൂത്ത്.
2: This is Radio Suno
1: 91.7 FM,
2: Qatar's favorite radio station.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: ഹായ്, ഞാൻ ഫിലിം ഡയറക്ടർ സജി സുരേന്ദ്രൻ. ഖത്തറിന്റെ ഏറ്റവും ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ബോളിവുഡും കോളിവുഡും എല്ലാം കഴിഞ്ഞ് നേരെ ഇനി ഏത് വുഡിലേക്കാണ്? ടോളിവുഡിലേക്കാണ് നമ്മൾ പോകുന്നത്.
1: യെസ്, തെലുഗു പടത്തിലെ ഒരു ഒരു വിശേഷം തന്നെ പറയാമെന്ന് വിചാരിച്ചു. നമുക്കറിയാം ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാർ കപ്പിളാണ് ഇപ്പോ വിജയ് ദേവരകൊണ്ട ആൻഡ് രശ്മിക എന്ന് പറയുന്നത്. അവരുടെ കല്യാണ സമയത്ത് ഈ ഒരു സിനിമയുടെ ചെറിയൊരു അവരുടെ ലുക്ക് മാത്രം വെച്ചുകൊണ്ടും അവരുടെ ഒരു പാട്ടും ഇറക്കിയാണ് ഈ രണബലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ലാംഗ്വേജസിലുള്ള ആൾക്കാരിലേക്കും എത്തിയത്. ആൻഡ് ഈ ഒരു സിനിമയും ഈ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ലാംഗ്വേജസിലും ചെയ്യുന്ന ഒരു പാൻ ഇന്ത്യൻ മൂവി കൂടിയാണ്. ബിക്കോസ് അതൊരു പീരിയോഡിക് സിനിമയാണ്, ഒരു 1860s ആ ഒരു സമയമാണ് തോന്നി, 1860s ആണോ 30s ആണോ എനിക്ക് കറക്റ്റ് അറിയില്ല, പക്ഷെ
0: അത്രയും
1: ഒരു സമയത്തെ സ്റ്റോറിയാണ്. ബ്രിട്ടീഷ് റൂളിന്റെ സമയത്ത് ഉണ്ടായിരുന്ന സ്റ്റോറിയാണ് ഇതിൽ കൂടുതൽ പറയുന്നത്. പക്ഷേ അതിന്റെ ഒരു ഒരു ഡെപ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു ടീസർ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. ആക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ വൺ ആക്ഷൻ ആണ്. റണബലി എന്ന് പറയുന്ന ഒരു ഒരാളുണ്ടായിരുന്നു, അത് ആ സ്റ്റോറി ഒക്കെ തന്നെ ഓൾമോസ്റ്റ് റിയൽ തന്നെയാണ്, അതിൽ നിന്നും ഇൻസ്പയർഡ് ആക്കിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതെ 1876 to 78 കേട്ടോ, ആ ഒരു സമയത്തുള്ള ഒരുപാട് പേരുടെ ജീവിതത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു സ്ഥലത്തെ ഇത് കഥയാണ് പറയുന്നത്. മദ്രാസ് പ്രസിഡൻസി എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നില്ലേ, അതേപോലെ ആ ഒരു ഭാഗത്തെ കഥയാണ് പറയുന്നത്. അങ്ങനെ ഈ ഒരു റണബലിയുടെ ടീസർ ഇറങ്ങിയിരിക്കുകയാണ്. ഞാനിപ്പോ തെലുഗു ടീസർ കണ്ടു, എനിക്ക് തോന്നുന്നു ഇനി അടുത്ത ലാംഗ്വേജസിലൊക്കെ തന്നെ അതിന്റെ ടീസേഴ്സ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും. 16th ഈ ഒരു സിനിമയുടെ ഒരു ഒരു തിയേറ്റേഴ്സിലേക്ക് എത്തുന്നത് എന്നുള്ളൊരു അനൗൺസ്മെന്റും കൂടി എത്തിയിരിക്കുകയാണ് കേട്ടോ.
0: എന്തായാലും വിജയ് ദേവർകൊണ്ട രശ്മിക മന്ദാന ഫാൻസിന് സെലിബ്രേറ്റ് ചെയ്യാനുള്ളത് ഒരു സിനിമ തന്നെയായിരിക്കും.
1: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും മൈത്രി മൂവി മേക്കേഴ്സ് ആണ് ഇത് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇതില് അതിഗംഭീരമായിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, അത് ദ മമ്മി എന്ന് പറയുന്ന ഇതില് ഭയങ്കര വെൽ നോൺ ആയിട്ടുള്ള ഒരു റോള് ചെയ്തിട്ടുള്ള ഒരാളാണ് ഇതില് വില്ലനായിട്ട് എത്തുന്നത് കേട്ടോ. അപ്പോ ആളാണ് ഈ ഒരു സിനിമയിൽ, ആക്ച്വലി ആൾ ഇംഗ്ലീഷുകാരനാണ്, ആളാണ് ഇതില് വില്ലൻ കഥാപാത്രം ചെയ്യുന്നത്.
0: ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടും.

0: വചനങ്ങളിലൂടെ. നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയപ്പെടുമ്പോൾ നൽകുന്ന ദാനമാണ് ദാനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery. ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Brought to you by
4: Safari, world-class shopping experience, Doha, Qatar,
2: and
5: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
6: മാറ്റിനി മാഷ വിശേഷങ്ങൾ കേട്ടുപോകുന്ന സമയത്ത് ഇന്ന് നമുക്ക് പ്രിയപ്പെട്ട ഒരു താരത്തിന്റെ ബർത്ത്ഡേ ആണ്.
7: അപ്പൊ പിന്നെ എങ്ങനെ അത് പറയാതിരിക്കും?
6: ഉറപ്പായിട്ടും.
7: അതെ, നമ്മളുടെ ഒക്കെ തന്നെ പ്രിയപ്പെട്ട മഞ്ജു വാര്യറിന്റെ ബർത്ത്ഡേ ആണിന്ന്. അപ്പോ നമ്മുടെ സ്വന്തം മഞ്ജു ചേച്ചിക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് ആളുടെ കഥാപാത്രങ്ങളിലൂടെ നമുക്കൊന്ന് പോയിട്ട്
6: ഓക്കെ. അതിനു മുമ്പ് ഒരു ചെറിയ ചോദ്യം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മഞ്ജു വാര്യർ കഥാപാത്രം ഏതാണ്? ഒരുപാട് കഥാപാത്രങ്ങൾ മനസ്സിലേക്ക് ഇപ്പൊ പോയി വന്നു പോകുന്നുണ്ടാകും. മഞ്ജു വാര്യർ എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിയെന്നുള്ള ഇങ്ങനെ സ്റ്റോറി ഇങ്ങനെ വായിച്ചു പോകുന്ന സമയത്ത് സല്ലാപം സിനിമയില് മഞ്ജു വാര്യരെ നായികയായിട്ട് തിരഞ്ഞെടുത്ത ആ ഒരു കഥ ഒരിക്കല് പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടുള്ള സിദ്ധു പനക്കിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതായത് ഈ സല്ലാപത്തിലെ രാധ എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് ആദ്യം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആനീനെ ആയിരുന്നു അത്ര.
7: അപ്പൊ
6: ആനീനെ നായികയാക്കാം എന്നുള്ളൊരു ചിന്തയിലായിരുന്നു. പിന്നെ ലോഹിദാസ് അവർക്ക് തോന്നി ആനി അല്ലാതെ വേറെ ആരെങ്കിലും നോക്കിയാലോ എന്നുള്ളൊരു ചിന്തയിലേക്ക് അവരങ്ങനെ പോകുന്ന സമയത്ത് ഒരു ഒരു മാസികയുടെ കവർ പേജ് ആയിട്ട് മഞ്ജു വാര്യരുടെ മുഖം കാണുകയാണ് ലോഹിദാസ്. അങ്ങനെ കണ്ട സമയത്ത് ലോഹിദാസ് ഇതെന്റെ സിനിമയിലെ കഥാപാത്രങ്ങളൊക്കെ പോലെ ഇരിക്കുന്ന ഒരാളാണല്ലോ എന്നുള്ള ചിന്തയിൽ നിന്നാണ് പിന്നെ ഇവരെ മഞ്ജു വാര്യരെ കണക്ട് ചെയ്തിട്ട് സല്ലാപത്തിലേക്ക് മഞ്ജു

0: ഇന്ത്യയിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റ് ഓയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റ് ഓയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രൊമോഷൻ September 10 to 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റ് ഓയിൽ നിന്ന് മാത്രം.
1: ഹായ് ജെമിനി, ഒരു കാര്യം ചോദിക്കട്ടെ?
2: തീർച്ചയായും, ചോദിച്ചോളൂ.
1: അതെ, എന്റെ കല്യാണം പ്രേരിക്കുന്നു നടക്കുക.
2: നിങ്ങളുടെ കല്യാണം?

0: നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
1: സെപ്റ്റംബർ 11?
0: അതെ, സെപ്റ്റംബർ 11 M4 മാരിടൈം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
2: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ അറ്റ് M4Marry.com.
3: Hi, this is Arya.
4: You are listening to Radio Suno.
3: Radio Suno. Get to

0: മഞ്ജു വാര്യർ സിനിമകളുടെ വിശേഷങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ കൂടി നമ്മളോട് ജോയിൻ ചെയ്യുന്നുണ്ട് അഷ്ടമി.
1: അതെ, ഞാൻ കുറച്ച് മുൻപ് ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞു നിർത്തിയല്ലോ, ഈ പുഴയും കടന്ന്. ആ സിനിമയെ കുറിച്ച് പറഞ്ഞപ്പോഴേക്കും അതിൽ ഒരു ക്യാരക്ടർ ആവാനായിട്ട് ഉള്ള ഒരു സന്തോഷത്തിൽ അല്ലെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെന്റിൽ വന്നിരിക്കുകയാണ് അപ്പുണ്ണി.
2: സംഭവം അത് കേട്ട് കഴിഞ്ഞപ്പോ ആ സിനിമയിലെ മുത്തശ്ശി
0: കഥാപാത്രം
2: ലക്ഷ്മി കൃഷ്ണമൂർത്തി എന്നാണെന്ന് തോന്നുന്നു എനിക്ക് പേര്, ലക്ഷ്മി കൃഷ്ണമൂർത്തി എന്നുള്ളതാണ് പേരെന്നുള്ളതാണ് എന്റെ വിശ്വാസം. അപ്പോ അത് അന്ന് നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ യൂത്ത് ഫെസ്റ്റിവലിന് മിമിക്രി ചെയ്യാനൊക്കെ ആയിട്ട്
0: സ്റ്റേജിൽ
2: അപ്പൊ ഈ ശബ്ദം ഞാൻ ശ്രമിച്ചിട്ടുണ്ട്.
0: പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇപ്പൊ
1: കേൾക്കണം,
0: ഭയങ്കര ആഗ്രഹം.
1: ഞങ്ങൾ അങ്ങനെ മാർക്കൊന്നുമില്ല,
0: ഡയലോഗ് ഒന്നും കുഴപ്പമില്ല. ആ ഒരു മോഡുലേഷൻ
3: സുകുമാരന്റെ നീ ഇനി ഇങ്ങോട്ട് വരണ്ടാട്ടോ, മൂന്നാല് പെൺകുട്ടികളെ താമസിക്കണ്ടാ.
1: എന്നിട്ട് ഫസ്റ്റ് കിട്ടിയോ?
0: ഇതുപോലെ ഇനി വേറെ അടുത്തെന്തെങ്കിലും
2: ഒന്നല്ലേ
1: സിനിമയിലെ കഥാപാത്രങ്ങളല്ലേ
2: താങ്കൾ എപ്പോഴെങ്കിലൊക്കെ തരാം.
0: അപ്പൊ എന്നാലും മഞ്ജു വാര്യർ കഥാപാത്രങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു ഒരു ഫേവറേറ്റ്
2: കണ്ണെഴുതിപ്പൊട്ടും,
0: കണ്ണെഴുതിപ്പൊട്ടെന്നിട്ടില്ല ഭദ്ര തന്നെയാണ്.
2: അതിനപ്പുറത്തേക്ക് മഞ്ജു വാര്യറിനെ ഞാൻ അങ്ങനെ അതാണ്
0: ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള
2: കഥ. കന്മദം,
0: കന്മദം
2: എനിക്ക് മഞ്ജു വാര്യറിനെ കുറച്ച്
0: റഫായിട്ടുള്ള പത്രം സിനിമ എനിക്ക് ഇഷ്ടമാണ്. അടിപൊളി അല്ലെ, ദീപിക നമ്പ്യാർ ആണെന്ന് തോന്നുന്നു.
2: മോഡുലേഷൻ ആ ടൈപ്പ്
1: ദേവിക ശേഖർ അല്ലേ? ദേവിക ശേഖർ,
2: ശേഖർ മുരളി,
0: മുരളിയാണ് ഫാദർ
2: ആയിട്ട്. അതെ
0: അതെ,
2: ഗംഭീരാണ്.
1: പിന്നെ ആറാം തമ്പുരാനില് അതൊരു ഉണ്ണിമായ, അതൊരു എപ്പോഴും എഴുതി വെക്കാൻ പറ്റുന്നൊരു ക്യാരക്ടർ.
0: എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് മഞ്ജുവാരുടെ കഥാപാത്രങ്ങളുടെ പേരുകൾ എന്താണെന്നറിയില്ല, പെട്ടെന്ന് മനസ്സിലേക്ക് വരും.
2: അതാണ്
0: ഇങ്ങനെ ഈ പേരുകളൊക്കെ മനസ്സിൽ, ഉണ്ണിമായ ഈ പേരുകളൊക്കെ മനസ്സിലേക്ക് വരുന്ന ഒരു താരം കൂടിയാണ് മഞ്ജുവാര്യർ. മഞ്ജുവാര്യരുടെ ഏത് മൂവിയിലെ പാട്ട് അടുത്തത് പ്ലേ ചെയ്യണം?
1: അതാണ് ഞാൻ ആലോചിച്ചത്. മഞ്ജുവാര്യറിന്റെ ഈ പറഞ്ഞ പോലെ 90s പാട്ടുകൾ വേണം, 2000s പാട്ടുകൾ വേണം. ഏത് പാട്ട് വേണം?
2: ഒരു മഞ്ഞക്കിളി
0: കന്മദം പറഞ്ഞ സ്ഥിതിക്ക്
1: അത് കടന്നോട്ടെ.
0: കന്മദത്തിലെ
1: ഓക്കെ, കന്മദത്തിലെ പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: सुनो 91.7 FM Qatar's favorite radio station.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽ ബക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal vyajam vare, vaigittu 5 mani mudal. 917
3: Joy Alukas 917 evenings
4: presented by Joy Alukas, world's favorite jeweler.
5: Powered by
6: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thodangi authentic Arabic cuisine de ruchi ariyam. Call 4001707
7: and
8: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
9: This is Matine Masha. Only on
10: Radio Suno 91.7 FM. Matine Masha.
11: Brought to you by
12: Safari, world class shopping experience, Doha, Qatar.
11: And
13: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
14: തമിഴ് ഫ്രഷ് സോങ് ഓഫ് ദി ആർ.

0: വെൽക്കം ബാക്ക്. അങ്ങനെ മഞ്ജു വാര്യർ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ആളുടെ കഥാപാത്രങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റിനിയും ബാഷപ്പിൽ അഷ്ടമിയുണ്ട്, നിസയുണ്ട്, അപ്പുണ്ണിയുണ്ട്. അപ്പൊ അപ്പുണ്ണിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ചില കഥാപാത്രങ്ങളാണ് കുറച്ചു മുമ്പ് പറഞ്ഞത്. എത്രയാണെങ്കിലും 1999 ആ ഒരു അഭിനയ ജീവിതം നിർത്തിയിട്ട് വീണ്ടും 2014 ഹൗ ഓൾഡ് ആർ യുയിലൂടെയാണ് തിരിച്ചു വരുന്നത്. പക്ഷെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ കിടക്കുന്ന 90s
1: മഞ്ജു വാര്യർ.
2: ഹൗ ഓൾഡ് ആർ യുയിലെ ക്യാരക്ടറിന്റെ പേര് ഓർമ്മയുണ്ടോ?
0: സുജാത.
2: നിരുപമ രാജീവ്.
1: രാജീവ്.
2: ഓക്കെ, അതുപോലെ മറ്റ് സിനിമകൾ ഏതൊക്കെയാണ് മനസ്സിലേക്ക് വരുന്ന സിനിമകൾ?
0: പിന്നെ എനിക്ക് മറ്റേ ഇത് ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസമുള്ള അഡ്വക്കേറ്റ്.
2: അതെ അതെ. അതുപോലെ തന്നെ വേട്ട, വേട്ട എന്നുള്ള മൂവി ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. വേട്ടയിലെ ക്യാരക്ടറും പിന്നെ അതിനകത്തൊരു പാട്ടും ഉണ്ട്, അതും കുറച്ച് ഡിഫറെന്റ് ആയിട്ടില്ല.
0: ആരും മറക്കരുത് പ്രിയദർശിനി രാംദാസിനെ.
1: അതിനുശേഷം ഞാൻ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ
0: പ്രിയദർശിനി.
2: പ്രിയദർശിനി എന്നുള്ള
1: നീ പറഞ്ഞ പോലെ ഹൗ ഓൾഡ് ആർ യു കാണുന്നത് തന്നെ മഞ്ജു വാര്യറുടെ ഒരു
2: തിരിച്ചുവരവ് എന്നുള്ള രീതിയിലാണ്
1: അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു.
0: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. അങ്ങനെ കുറച്ചധികം സിനിമകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ടുള്ള പടങ്ങൾ എന്ന് പറയുന്നത്.
2: അതുപോലെ തന്നെ തമിഴിലും ആളൊരു നല്ല സാന്നിധ്യമായിട്ട് വേട്ടയൻ മൂവിയിൽ ആള് തകർപ്പനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞ പോലെ മലയാളവും തമിഴും ഒക്കെ
0: പാട്ടോർമ്മയുണ്ട്,
2: പാട്ടൊക്കെ അറിയാട്ടോ.
0: അതെ
2: അതെ. അങ്ങനെ എന്തായാലും മഞ്ജു വാര്യർ എന്ന പ്രിയപ്പെട്ട താരത്തിന്റെ സിനിമാ ജീവിതം വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകട്ടെ. ഇനിയും നല്ല നല്ല കഥാപാത്രങ്ങൾ നമുക്ക് നൽകട്ടെ.
0: അതിനോടൊപ്പം തന്നെ ആളുടെ അടുത്ത ഒരു ഹിന്ദി സിനിമ ഇപ്പൊ ഫിലിമിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നിരവധി മലയാളം സിനിമകളും അതിനോടൊപ്പം തമിഴും ഒക്കെ വരാനായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2026 ഇനി വരാനുള്ള ബാക്കി ഹാഫിലും അതുപോലെ 2027 ഒരുപാട് പടങ്ങളാണ് മഞ്ജു വാര്യർ ഓൺ ലിസ്റ്റ്.
2: ഹിന്ദി മൂവിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് അല്ലെ. ഒരിക്കൽ കൂടി നമുക്ക് മഞ്ജു വാര്യർ വളരെ സ്നേഹത്തോട് ഒരുമിച്ച് വിഷയം
0: ഒരു ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് ഇനി പറയാനുള്ള പോലെ തോന്നുന്നില്ല.
2: അതെ അതെ. അപ്പൊ എന്തായാലും ഞങ്ങള് അടുത്ത ദിവസം വീണ്ടും വരാം കേട്ടോ.
0: അതെ.

good evening, good evening, listeners. Radio Suno 91.7 FM il Matinee Mashup in the Time. Cinema ലോകത്തെ വിശേഷവുമായി സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ചിത്രങ്ങളുടെ രണ്ട് ടീസർ ലോഞ്ചും ഒരു ടൈറ്റിൽ ലോഞ്ചിന്റെ വിശേഷവും എനിക്ക് പറയാനുണ്ട്. അത് മാത്രമല്ല, മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തിയ ഒരു നടി, ശരിക്കും മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തുന്ന നടിമാരെ നമുക്ക് ഒരുപാട് ഒരുപാട് നൊസ്റ്റാൾജിയ, ഒരുപാട് ഓർമ്മകൾ, ഒരുപാട് നല്ല സിനിമകൾ, കഥാപാത്രങ്ങളൊക്കെ സമ്മാനിച്ചിട്ടുള്ളവർ തന്നെയാണ്. എപ്പിക് സ്റ്റുഡിയോസ്, ബീക്കൺ മീഡിയ, ട്രൈപോഡ് മോഷൻ പിക്ചേഴ്സിന്റെ ബാനറിൽ ഇറങ്ങുന്ന ചിത്രം, ഏറ്റവും പുതിയ മലയാള ചിത്രമായ ഒരു കൊറിയൻ കൺഫ്യൂഷൻ എന്ന ചിത്രത്തിലാണ് മലയാളികളുടെ സ്വന്തം മേനക തിരിച്ചെത്തുന്നത്. സിനിമയുടെ ചിത്രീകരണം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. വളരെ ശ്രദ്ധേയമായ കഥാപാത്രവുമായിട്ടാണ് മേനക ചിത്രത്തിൽ എത്തുന്നത് എന്നുള്ളൊരു ഇൻഫർമേഷൻ കൂടിയുണ്ട്. അത് മാത്രമല്ല, മലയാളി താരത്തിന് പുറമെ കൊറിയൻ താരമായ ആമി ജുങ്ങും ചിത്രത്തിൽ പ്രധാന വേഷം അവതരിപ്പിക്കുന്നു. ഒരു കൊറിയൻ കൺഫ്യൂഷൻ ചിത്രത്തിന്റെ വിശേഷങ്ങൾ ഇനി കുറേ അറിയാനുണ്ട്. അവശേഷങ്ങൾക്കായിട്ട് വി വിൽ ഹാവ് ടു വെയിറ്റ്. അപ്പോ ഇപ്പോ നമ്മൾ ചെറുതായിട്ടൊരു പാട്ടിലേക്കൊക്കെ പോയി എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു വണ്ടർഫുൾ ഈവനിംഗ് ടൈം വിഷ് ചെയ്യുകയാണ്. വൈബിക സിനിമ സിനിമാ ലോകത്തെ വിശേഷങ്ങൾ, ലേറ്റസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള മൂവികളുടെ വിശേഷങ്ങളാണ് പറയാനുള്ളത്. വെയിറ്റ് ചെയ്യുക, കേട്ടുകൊണ്ടേയിരിക്കുക. യു ഹാവ് ട്യൂൺ ഇൻ ടു കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. മാറ്റിനി മാഷപ്പിൽ സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: ഹായ് ജെമിനി, ഒരു കാര്യം ചോദിക്കട്ടെ?
4: തീർച്ചയായും, ചോദിച്ചോളൂ.
3: അതെ, എന്റെ കല്യാണ പ്രേരിക്ക നടക്കുക.
4: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
3: സെപ്റ്റംബർ 11?
4: അതെ, സെപ്റ്റംബർ 11 M4 മാരിറ്റ് ടീം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
5: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ അറ്റ് M4mari.com.
6: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അഫ്സൽ.
7: യു ആർ ലിസണിംഗ് ടു
6: റേഡിയോ 91.7.

0: on 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
3: Welcome back to Radio Sono 91.7 FM with the Matinee Mashup in Rhyme. Cinema ലോകത്തെ വിശേഷങ്ങളുമായി സന്ധിയുമാണ് കൂടെയുള്ളത്. തമിഴ്നടൻ സൂര്യയെ നായകനാക്കി മലയാളി സംവിധായകൻ ജിത്തു മാധവൻ ഒരുക്കുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ടീസറാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ആ ചിത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക്, സീൻ എന്ന പേരിലാണ് ചിത്രം പുറത്തിറങ്ങുന്നത്. വളരെ നാളുകൾക്ക് ശേഷമാണ് സൂര്യ വീണ്ടും ഒരു പോലീസ് വേഷവുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത്. ആവേശം എന്ന സിനിമയ്ക്ക് ശേഷം ജിത്തു മാധവൻ ഒരുക്കുന്ന ചിത്രമാണ് എന്ന പ്രത്യേകതയും സീൻ എന്ന സിനിമയ്ക്കുണ്ട്. സൂര്യയ്ക്ക് പുറമേ മലയാളി താരമായ നസ്ലിനും നിർണായക വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ നായികയായി എത്തുന്നത് നസ്രിയ നാസമാണ്. ഡി എസ് പി ഇൻബരാജ് എന്ന കഥാപാത്രത്തെയാണ് സൂര്യ അവതരിപ്പിക്കുന്നത്. മാസ് ആക്ഷൻ സീൻസും കോമഡി സീൻസും ഉള്ള ഈ ഒരു ചിത്രം വളരെ സ്റ്റൈലിഷ് ആയിട്ടാണ് ഒരുക്കിയിരിക്കുന്നത് എന്ന സൂചന ടൈറ്റിൽ ടീസറിൽ നിന്നും നമുക്ക് ലഭ്യമാവുന്നുണ്ട്. 1 മിനിറ്റും 20 സെക്കൻഡും ദൈർഘ്യമുള്ള ടൈറ്റിൽ ടീസർ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിനിമയെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ട് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി സീൻ എന്ന സിനിമയുടെ ടൈറ്റിൽ ടീസർ. ഈ വർഷം നവംബർ 6 ദിവാലി റിലീസായിട്ടാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ പണികളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. വമ്പൻ ബഡ്ജറ്റിൽ 1 ക്യാൻവാസിൽ ഒരുങ്ങുന്ന ചിത്രമായതുകൊണ്ട് തന്നെ പ്രതീക്ഷകൾ ആർ ഓൾവേസ് ഹൈ. ഇനി ഇത് മാത്രമല്ല, ചിത്രത്തിൽ സംഗീതം ഒരുക്കിയിരിക്കുന്നത് സുഷിൻ ശ്യാമാണ്. സുഷിൻ ശ്യാം ആദ്യമായി തമിഴിൽ സംഗീത സംവിധാനം നിർവഹിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും സീൻ എന്ന സിനിമയ്ക്കുണ്ട്. അത്തരത്തിൽ നോക്കുമ്പോൾ രോമാഞ്ചം, ആവേശം എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ ജിത്തു മാധവൻ ആദ്യമായി ഒരുക്കുന്ന തമിഴ് ചിത്രം കൂടിയാണ് സീൻ. ജോൺ വിജയ്, ആനന്ദ് രാജ്, ലാൽ, രാജ്പ്രിയൻ എന്നിവരും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു. ചിത്രത്തെ പറ്റിയിട്ടുള്ള കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് എല്ലാവരും വെയിറ്റിംഗ് ആണെന്ന് അറിയാം. എന്തായാലും ദിവാലി വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ചിത്രം കാണാനായിട്ട്. വലിയൊരു എക്സ്പെക്ടേഷൻ ഇപ്പൊ തന്നെ സിനിമയെ പറ്റിയിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ കുറച്ചുകൂടി എക്സ്പെക്ടേഷൻസ് ഹൈ ആകാനായിട്ട് ആ ടൈറ്റിൽ ടീസർ കാണാത്തവര് യൂട്യൂബിൽ നിന്നും ടൈറ്റിൽ ടീസർ കാണാനായിട്ട് വിട്ടുപോകണ്ട എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായി ഓൺ മാറ്റിനി മാഷപ്പ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: വരുന്നു ഈ വീക്കെൻഡിലെ ഏറ്റവും വലിയ സർപ്രൈസ്. സെപ്റ്റംബർ 10, 11, 12 തീയതികളിൽ മർസ ഹൈപ്പർ മാർക്കറ്റിൽ വമ്പൻ ഓഫർ കാർണിവൽ.
3: ഗ്രോസറി, ഫ്രഷ് വെജിറ്റബിൾസ്, ഇലക്ട്രോണിക്സ് തുടങ്ങി നിങ്ങളുടെ പ്രിയപ്പെട്ട ബ്രാഞ്ചുകൾക്കെല്ലാം സ്വപ്നം കാണാൻ കഴിയാത്ത വിലക്കുറവ്. ഈ ഓഫറുകൾ മർസയുടെ എല്ലാ ബ്രാഞ്ചുകളിലും ലഭ്യം. സ്റ്റോക്ക് തീരും മുൻപേ വേഗം പോതുള്ളൂ. മർസ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar Promise nalguna complete transparency.
3: Once again, welcome back to Radio Suno 91.7 FM. Matinee Mashup in the time. Cinema logathe visheshangalumayi Sandeepaanu koodi ullathu on your favorite FM station. ഈ ടൈമിൽ നമ്മൾ പോകുന്ന മറ്റൊരു പുതിയ ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക് തന്നെയാണ്. വിജയ് ദേവർകൊണ്ട നായകനാകുന്ന പാൻ ഇന്ത്യൻ ഹിസ്റ്റോറിക് പീരിയഡ് ആക്ഷൻ ബിഗ് ബഡ്ജറ്റ് ഡ്രാമ രണബലിയുടെ ടീസറാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. പ്രേക്ഷകരിലൊക്കെ തന്നെ ആകാംക്ഷയും രോമാഞ്ചവും നിറയ്ക്കുന്ന രീതിയിൽ തന്നെയാണ്. ഇതുവരെ കാണാത്ത അതിശക്തവും ഇന്റൻസുമായിട്ടുള്ള ലുക്കിലാണ് വിജയ് ദേവർകൊണ്ട ടീസറിൽ എത്തുന്നത്. ഹ്യൂജ് മേക്ക് ഓവർ എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒക്ടോബർ 16 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ചിത്രം എത്തും എന്നുള്ള ഇൻഫർമേഷൻ കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. 1876 മുതൽ 1878 കാലഘട്ടത്തെയാണ് ചിത്രത്തിൽ പോർട്രേ ചെയ്തിരിക്കുന്നത്. 2 മിനിറ്റും 33 സെക്കൻഡും നീണ്ടു നിൽക്കുന്ന ചിത്രത്തിന്റെ ടീസർ യൂട്യൂബിൽ ഓൾറെഡി അവൈലബിൾ ആണ്. രണബലി എന്ന ടീസർ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കാണുക. ബിക്കോസ് അമേസിംഗ് ആയിട്ടുള്ള ഒരു മേക്ക് ഓവറിലാണ് വിജയ് ദേവർകൊണ്ട നമുക്കരികിലേക്ക് എത്താൻ പോകുന്നത്. ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് നിവിൻ യെർനേനിയാണ്. സഹനിർമ്മാണം അനുരാഗ്. ഗീതാ ഗോവിന്ദം, ഡിയർ കോംറേഡ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വിജയ് ദേവർകൊണ്ടയും രശ്മിക മന്ദാനയും ഒന്നിക്കുന്ന മൂന്നാമത്തെ ചിത്രവും കൂടിയാണ് എന്ന പ്രത്യേകത കൂടി രണബലി എന്ന ചിത്രത്തിനുണ്ട്. മൈത്രി മൂവി മേക്കേഴ്സിന്റെ ബാനറിൽ ടി സീരീസ് ആണ് ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. യെറ്റ് അനദർ ബിഗ് ബഡ്ജറ്റ് ചിത്രം ഈ വരുന്ന ഒക്ടോബർ 16 നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കുറച്ച് സമയം കൂടി കൂടുതൽ വിശേഷങ്ങൾ അറിയുമ്പോൾ നിങ്ങളുടെ അരികിലേക്ക് ആ വിശേഷവുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. ഇപ്പതാ എനിക്ക് ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായി വരുന്നു. വൈ? ബിക്കോസ് വീക്കെൻഡ് ഇസ് ഓൺ. അപ്പൊ എല്ലാവർക്കും തന്നെ ഒരു അടിപൊളി വീക്കെൻഡ്. വീക്കെൻഡ് സിനിമകൾ കാണുക. സിനിമകൾ കണ്ടിട്ട് നമ്മൾ തിരിച്ചെത്തുന്ന ദിവസം ഒരുപാട് സിനിമാ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്, ഡിസ്കഷനിലേക്ക് കൊണ്ടുവരാനായിട്ടുണ്ട്. സോ വിഷിംഗ് ഓൾ മൈ ലവ്ലി ലിസണേഴ്സ് ആസ് ഓഫ് നൗ ഒരു അടിപൊളി വീക്കെൻഡ്. ഹാപ്പി വീക്കെൻഡ് വൺസ് അഗൈൻ. സന്ദീപാണ് കൂടെ ഉണ്ടായിരുന്നത്. മാറ്റിനി മാഷപ്പിൽ ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: നമസ്കാരം, ഞാൻ ഇന്ദ്രജിത് സുകുമാരൻ.
4: യു ആർ ലിസ്ണിംഗ് ടു
3: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: This is only on
1: Radio Suno 91.7 FM.
5: Brought to you by
6: Safari, world-class shopping experience, Doha, Qatar,
5: and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudengi, authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today. Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: സമയം 5 മണി കഴിഞ്ഞ് 3 മിനിറ്റ് കത്തിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM അഷ്ടമിയാണ് കൂടിയുള്ളത്. ഷെടാ, നിങ്ങളോട് ഇപ്പം ഞാൻ എന്താ ഈ ടൈം പറഞ്ഞിട്ട് നേരെ കറക്റ്റ് അല്ലെങ്കിൽ നോക്കാൻ വെറുതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എത്രയ്ക്ക് വാച്ചും അല്ലെങ്കിൽ ക്ലോക്ക് ഉണ്ടെങ്കിലും ഫോണൊന്നും നോക്കില്ല. അതുപോലെ ഫോൺ നോക്കിയതാണേ, കുറേ നേരമായിട്ട് ഇവിടെ സൈഡിൽ ചാർജിന് വേണ്ടി കുത്തിയിട്ടേക്കായിരുന്നു. എന്നിട്ടുണ്ടല്ലോ ചാർജ് കയറിയിട്ടില്ല. ഞാൻ നോക്കിയപ്പോൾ ഇതെന്താ ചാർജ് കയറാത്ത, പിന്നെ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് ചാർജ് കുത്തിയിട്ട് മാത്രം പോരല്ലോ, സ്വിച്ച് കൂടെ ഓൺ ചെയ്യണ്ടേ. ഇതേപോലെ പല ആൾക്കാർക്കും പല സമയത്തും മണ്ടത്തരങ്ങൾ പറ്റിയിട്ടുണ്ടാവും. എന്തായാലും അതേപോലെ മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുള്ള അതല്ല ഈ പറഞ്ഞ ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ വീക്കെൻഡാണ്. അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് ഈ ഒരു സമയത്ത് അതിഗംഭീരമായി നിങ്ങളുടെ വീക്കെൻഡ് ആഘോഷിക്കാനായിട്ട് എല്ലാം ഒരുക്കി സെറ്റായി പോകുന്ന ആൾക്കാരുണ്ടാവും. വീട്ടിൽ പോയി ഒന്ന് കിടന്ന് ഉറങ്ങാൻ തോന്നുന്നവരുണ്ടാവും. എനിക്ക് ശരിക്കും സത്യം പറഞ്ഞാൽ അങ്ങനെ കേട്ടോ തോന്നുന്നത്, സത്യസന്ധമായി പറയട്ടെ. പക്ഷെ എന്ത് ചെയ്യാനാ, ജോലി കഴിഞ്ഞിട്ടല്ലേ പോകാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞൊന്ന് പോയി റെസ്റ്റ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങും കേട്ടോ. വീക്കെൻഡ് അടിച്ചു വിളിക്കാന്നൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ബോഡിക്ക് കൊടുക്കേണ്ട റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി. അതിനിടയിൽ കുറച്ചധികം ദാ ഗുഡ് ഈവനിങ് മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്. രവിശങ്കർ, ഗുഡ് ഈവനിങ്, എന്നാണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നോ? അപ്പം നിങ്ങളുടെ ഈവനിങ് എവിടെയാണ്, എന്താണ് ചെയ്യുന്നത്, എവിടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ഐ മീൻ എങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എവിടെ നിന്നാണ് ചായ കുടിക്കുന്നത്, വേഗം ഒരു ഫോട്ടോ അയച്ചേ. ഇന്ന് ഞാൻ നല്ലൊരു കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് വന്നത്. ഞാൻ MRI-ൽ നിന്ന് അടിപൊളി കാപ്പിയൊക്കെ കുടിച്ചു. ഇവിടെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ അപ്പുണ്ണിയുടെ വക സ്പോൺസർഷിപ്പിൽ ഞങ്ങൾ എല്ലാവർക്കും പഴംപുരിയൊക്കെ മേടിച്ചുകൊണ്ട് കൊടുത്തു. എല്ലാവരും ഹാപ്പി. പിന്നെ അല്ല, നമ്മൾ മാത്രം അങ്ങനെ ഹാപ്പി ആയി പോരല്ലോ, എല്ലാവരും ഹാപ്പി ആവണം, അപ്പോഴേ നമുക്കും ഒരു ഹാപ്പിനെസ് വരുള്ളൂ. എന്തായാലും നിങ്ങളിപ്പോഴും പഴംപൊരിയും ചായയും കഴിച്ച് ഇവിടെ പഴംപൊരിയും ചായയും കഴിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ കുറച്ച് പറഞ്ഞില്ലേ ചില സമയത്ത് ഇങ്ങനെയാ വീക്കെൻഡ് നമുക്ക് ആകെ മൊത്തം ഉറക്കപ്പിച്ചിൽ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ മൊത്തം കൈതു പോയിപ്പോവും. ഹാ, എന്തായാലും ഇതാരായത്, ആരാണിത്, ഹു ഈസ് ദിസ്? അറബിക്കിലാണ് പേര്, അതുകൊണ്ട് തന്നെ എനിക്ക് പേര് പറയാൻ പറ്റുന്നില്ല. പ്ലീസ് ഡു ലെറ്റ് മീ നോ വാട്ട് ഈസ് യുവർ നെയിം. എനിക്ക് അഡ്വാൻസ്ഡ് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്, ഇറ്റ് മീൻസ് എ ലോട്ട്. അപ്പോൾ ഇത്തവണത്തെ എൻ്റെ ആദ്യത്തെ ബർത്ത്ഡേ വിഷ് ഈ അറബിക്കിൽ പേരെഴുതി അയച്ചിരിക്കുന്ന ആളിൽ നിന്ന് തന്നെയാണ്. താങ്ക് യു, താങ്ക് യു സോ മച്ച് ഫോർ യു വിഷ് കേട്ടോ. ആ, September 10 ഉള്ളൂ. ഓഹ്, ഇപ്പോൾ ഓരോ വർഷവും ബർത്ത്ഡേ ആകുമ്പോൾ വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ലെന്നേ, പ്രായം കൂടിക്കൂടി വരല്ലേ എന്നുള്ളൊരു ഒരു ഒരു മൈൻഡിലൊരു തോട്ടാണ്. എനിവേ, ആ ഒരു വിഷ് ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് പോവാണ്. അപ്പോൾ എവിടെ നിന്നാണ് ചായ കുടിക്കുന്നതെന്നൊക്കെ ഒരു ഒരു ഫോട്ടോ അയച്ചു തരൂ, അല്ലെങ്കിൽ ഇപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എവിടെയാണെന്ന് ഒരു ഫോട്ടോ അയച്ചു തരൂ. 5000-917 ലേക്ക് അയക്കി. ഞാൻ പറയാം നിങ്ങൾ എവിടെ നിന്ന് ചായ കുടിക്കുന്നു എന്ന്. ആ, ചായക്കട നമുക്കിന്ന് സ്പോട്ട് ചെയ്യാം.

0: This is Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Spotify and Ghana.
1: വരുന്നു ഈ വീക്കെൻഡിലെ ഏറ്റവും വലിയ സർപ്രൈസ്. സെപ്റ്റംബർ 10, 11, 12 തീയതികളിൽ മർസ ഹൈപ്പർ മാർക്കറ്റിൽ വമ്പൻ ഓഫർ കാർണിവൽ.
2: ഗ്രോസറി, ഫ്രഷ് വെജിറ്റബിൾസ്, ഇലക്ട്രോണിക്സ് തുടങ്ങി നിങ്ങളുടെ പ്രിയപ്പെട്ട ബ്രാഞ്ചുകൾക്കെല്ലാം സ്വപ്നം കാണാൻ കഴിയാത്ത വിലക്കുറവ്. ഈ ഓഫറുകൾ മർസയുടെ എല്ലാ ബ്രാഞ്ചുകളിലും ലഭ്യം. സ്റ്റോക്ക് തീരും മുൻപേ വേഗം പോതുള്ളൂ. മർസ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
2: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
3: നമസ്കാരം,
4: ഞാൻ ജോണിയാണ്.
3: റേഡിയോ സുനോ 91.7 കേട്ട് കൂട്ടുകൂടാ.

സിഡി മ്യൂസിക്കിൽ നിന്നും സൂപ്പർ ആയിട്ടുള്ള ഒരു പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയം. വെൽക്കം ബാക്ക്, അഷ്ടമിയാണ് കൂടെയുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു സമയം സിമ്പിൾ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ ഫോട്ടോ അയച്ചു തന്നിരിക്കുകയാണ്. ഷെടാ, എനിക്കിതൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ, ഞാനിവിടെ കഷ്ടപ്പെട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഓക്കെ, നെസ്റ്റോ, അതായത് നമ്മുടെ ഇവിടെയാണുള്ളത് അല്ലേ, പാസ്പോർട്ട് റൗണ്ട് പോയിട്ട് അവിടെയാണിപ്പോൾ നസീം ഉള്ളത്. ശരി, ഓക്കെ, ഫൈൻ, അത് എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. നസീം തന്നെയല്ലേ പേര്, ആണെന്നാണ് എൻ്റെ വിശ്വാസം. ആൻഡ് അതിനോടൊപ്പം തന്നെ അടുത്ത ഐ ആം എസ് കെ എന്ന് പറഞ്ഞ മെസ്സേജ്, ഓ എസ് കെൻ്റെ വക പറഞ്ഞിരിക്കുന്ന ആ ഒരു വിഷസ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു കേട്ടോ. അടുത്തത് രവിശങ്കർ സൂപ്പർവ് എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആൻഡ് ഷമീറിൻ്റെ വക മെസ്സേജ് ഉണ്ടായിരുന്നു. ഷമീർ ടീറ്റൻറ്റിൽ ഇരുന്ന് നല്ല ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് ടീറ്റൻ്റ്, ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. അടുത്ത സുജീവൻ്റെ മെസ്സേജ് ഉണ്ടല്ലോ, സുജീവൻ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇതേതോ ഒരു ഫുർജാനാണ്. എൻ്റെ ഒരു ഗസ് ശരിയാണെങ്കിൽ ഇത് തുമാവയിലുള്ള ഫുർജാനാണെന്നാണ് എൻ്റെ വിശ്വാസം അല്ലേ. എനിക്ക് ആ ദൂരെ 46 ഒക്കെ കാണാൻ പറ്റും. സുജീവേട്ടാ, ശരിയാണോ? ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറയൂ, എനിക്കൊരു മാർക്ക് ഇടൂ പ്ലീസ്. അടുത്ത ശബരി, ശബരിയുടെ മെസ്സേജ്, ശബരി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കോർണിഷിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ വെസ്റ്റ് ബേത്താറായി എന്ന് വേണമെങ്കിൽ പറയാം. സുലൈമാൻ്റെ മെസ്സേജാണ്, സുലൈമാൻ ഇപ്പോൾ പാസ്പോർട്ട് റൗണ്ട് ബോട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. അടുത്ത ഫോട്ടോ അയച്ചു തന്നിരിക്കുകയാണ്. ആൻഡ് യെസ്, ഞാൻ പറഞ്ഞ ശരിയാണെന്ന് നസീമ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുത്ത ഷഹബാസിൻ്റെ വക ഒരു ഫോട്ടോ വന്നിരിക്കുകയാണ്. ഓ ഷഹബാസ്, ഇത് ഷഹബാസാണോ? 80s ഒരു സൂപ്പർ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടല്ലോ വൈഫിൻ്റെ കൂടെ. എന്തായാലും അടുത്ത ഷഹബാസ് അയച്ചിരിക്കുന്നത്, എൻ്റെ മോനെ, എനിക്ക് കണ്ണ് കാണാൻ മേലാത്തോണ്ടാണോ എന്നറിയില്ല, എനിക്കറിയാവുന്ന സ്ഥലം പോലെ ഉണ്ട്, പക്ഷേ ഇത് കുറച്ചിങ്ങനെ സൂം ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് എനിക്കിങ്ങനെ തോന്നുന്നത്. പക്ഷെ എനിക്കങ്ങോട്ട് കിട്ടുന്നില്ല, സൂം ചെയ്യൽ നടക്കുന്നില്ല ഇതിനകത്ത്, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് കുറച്ചുകൂടി വേറെ എന്തെങ്കിലും ഒന്ന് അയക്കൂന്നേ, ഇത് ഇങ്ങനെ സൂം ചെയ്തിട്ട് കിട്ടാത്തതുകൊണ്ടാണ്. ഓക്കെ, അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്ന ആരാണ്? മുഹമ്മദ് റഫീഖ്. ഓക്കെ, മുഹമ്മദ് റഫീഖ് അയച്ചിരിക്കുന്നത് എഗെയിൻ, ഇവരൊക്കെ ഇങ്ങനെ ഭയങ്കര ലോങ് ആയിട്ടുള്ള ഫോട്ടോ അയക്കുന്നത്, ഇതൊക്കെ കിട്ടാൻ തന്നെ പാടാന്നേ. ഇതെൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ റഫീഖ്, യു ആർ ഓൾമോസ്റ്റ് നിയർ ബൈ മിഡ്മാക്.

റൗണ്ട് ബോട്ട് ആണോ? ആണ്, ഉറപ്പായിട്ടുമാണ്. പണ്ടത്തെ നമ്മുടെ കാലിക്കറ്റ് നോട്ട്ബുക്കൊക്കെ സൈഡിലായിട്ട് വരും. ആ അതന്നെ അതന്നെ അതന്നെ അതന്നെ സ്ഥലം. ആ അതൊക്കെ കഴിയുമ്പോൾ പാസ് ചെയ്ത് പോയി. ആ അപ്പം ഞാൻ പറഞ്ഞ ശരിയാണ്, കറക്റ്റാണ്. അടുത്ത ശ്യാംലാൽ, ശ്യാംലാലിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ശ്യാംലാൽ ഇപ്പോൾ ഉള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സൺസെറ്റ് കണ്ടിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഫോട്ടോ അടിപൊളിയായിട്ടോ ശ്യാമേ. സുലൈമാൻ സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമായിട്ടിരിക്കുന്നു സുലൈമാനെ, അടിപൊളിയായിട്ട് പോകുന്നു കേട്ടോ. ലൈസൽ മാഞ്ഞാലി, ലൈസൽക്കാ എന്നാ ഉണ്ട് വിശേഷം? ഇതെവിടെയാണ് ലൈസൽക്കാ? ലോഞ്ചലസ് അരീന. ഇതേതോ ഒരു സ്റ്റേഡിയത്തിൻ്റെ അടുത്താണല്ലോ എൻ്റെ മോനെ. ഇത് വല്ലാത്ത പണിയായിപ്പോയല്ലോ. ഇതെവിടെയായിട്ടാണ്? നമ്മുടെ ആസ്പെയറിൻ്റെ ഭാഗമാണോ? ആണെന്ന് തോന്നുന്നു. ഷഹബാസ് അടുത്ത ഫോട്ടോ അയച്ചു തന്നിരിക്കുകയാണ്. ഓക്കെ. ഓ ഇത് ഇത് ഇത് ടീ ടൈമാണ്. കുറച്ച് കൊഞ്ചം അധികമായ എന്താ പറയുക, കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇരിക്കും ഷഹബാസ്. താങ്കൾ എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഏത് സ്ഥലം, കാരണം ഒരുപാട് ടീ ടൈം ഉണ്ടല്ലോ. ഓക്കെ അടുത്ത്. അയ്യോ എന്താ സംഭവം രാഹുലേ? ഒന്നുകൊണ്ടും പേടിക്കേണ്ട, സംഭവം ഒന്നുമില്ല. ഞാൻ വെറുതെ ഒന്ന് ചായ കുടിച്ചോണ്ടിരിക്കുകയാണോ? എവിടെയാണ്, എന്താണ്, വീക്കെൻഡ് ആയിട്ട് പുറത്തിറങ്ങിയിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരുപാട് പേര് ഇവിടെ ഫോട്ടോ അയച്ചു തന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെവിടെയാണ് നിൽക്കുന്നതെന്ന് അവർ തന്നെ പറയാതെ ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അത്രേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ ഈ വീക്കെൻഡ് ആകുമ്പോൾ ഇങ്ങനത്തെ ചില കലാപരിപാടികളൊക്കെ ഇവിടെ ഉണ്ട്, അതാണ് സംഭവം. എന്തായാലും അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇതാരാണ്? ആസിഫ് അസീസ് ആണല്ലേ. ആസിഫെ, നല്ല ഫോട്ടോ, നല്ല സൺസെറ്റ്, നല്ല രസമുണ്ട്, സൂര്യനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് എവിടെയാണെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ ഇങ്ങനെ ചിന്തിക്കുന്നു, പക്ഷെ കിട്ടുന്നില്ല അങ്ങോട്ടേക്ക്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഫോട്ടോ അയക്കൂ കേട്ടോ. അടുത്ത ജിൻസി വിപിൻ, ജിൻസി വിപിൻ ഇപ്പോൾ ഉള്ളത് ഇത് അൽസദാണോ നെജ്മ ഏരിയ അല്ല, ഇത് അൽസദാണോ നെജ്മയാണോ എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്. എനിവേ ഒരു ട്രാഫിക്കിൽ പെട്ട് കിടക്കുന്നു. അടുത്ത മുഹമ്മദ് റഫീഖ്, അടുത്ത ഇങ്ങനെ ഫോട്ടോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്ന റഫീഖെ, റഫീഖ് ഇപ്പം ഏകദേശം എക്സ്പ്രസ് റോഡിലൂടെ നേരെ വക്രയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം എനിക്ക് നല്ലപോലെ മനസ്സിലായി കേട്ടോ. അടുത്ത ഹസ്ലറിൻ്റെ മെസ്സേജാണ്. ഹസ്ലർ ഇപ്പോൾ വീണ്ടും ഏതോ ഒരു സിഗ്നലിൽ കിടക്കുന്നു. അയ്യോ മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. സോ തൊട്ടടുത്തുള്ള വണ്ടികളൊക്കെ കണ്ടിട്ട് എനിക്ക് മനസ്സിലാവും. ഓ അൽനാസറിലാണോ? ഓക്കെ ഓക്കെ. അപ്പോൾ ഷഹബാസിൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ള ഫോട്ടോ അയക്കേണ്ടേ എനിക്ക്? തൊട്ടപ്പുറത്തെ ഫാമിലി അല്ലേ, അത് കണ്ടാലല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ. അടുത്ത ലൈസലിൻ്റെ അടുത്ത ഫോട്ടോ വന്നിരിക്കുകയാണ്. ഇത് അൽ ഷക്കബ് ആണല്ലേ. ആ സോറി, ഞാൻ അങ്ങോട്ടേക്കൊക്കെ അധികം വരാറില്ലാത്തതുകൊണ്ട് അധികം അറിയില്ല ലൈസൽക്ക്, അതാണ് സംഭവം കേട്ടോ. ഇതെവിടെയെന്ന് പറയാമോ? ഇത് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം, ഒരു മിനിറ്റ്. ഇത് ആക്ച്വലി നമ്മുടെ ദുഹയിലാണ്. ദുഹയിലെ ഇന്റർസെക്ഷൻ, അതെ, ആ ഒരു പാലത്തിന്റെ താഴെ നിന്ന് താങ്കൾ എടുത്ത് അയച്ചിരിക്കുന്ന ഫോട്ടോയാണ്. ആണോ അല്ലയോ സുലൈമാൻ? എനിക്ക് തെറ്റൂല, അതാണെന്ന് എനിക്ക് ഉറപ്പാണ്. ഇനിയിപ്പോൾ തെറ്റിച്ച് പറഞ്ഞാലും ശരി, തന്നെ അവിടെ തന്നെയാണ്, ഉറപ്പായിട്ട് അവിടെ തന്നെയാണ്. എനിവേ നമ്മുടെ ഇന്നത്തെ ഗസ്സിംഗ് ഒക്കെ തീർക്കട്ടെ. എൻ്റെ മോനി 100% എന്ന് കണ്ടോ, അതാണ്, ആ പാലം കണ്ടിട്ട് എനിക്ക് മനസ്സിലായി, അവിടെയാണ് കാര്യം. ബെൻസിയാണ് പ്ലേ, അടിപൊളി സോങ്. ബെൻസിക്ക് വേണ്ടിയിട്ട് ബുജ്ജി സോങ് വെച്ചേരട്ടെ. ഈ സോങ് മതിയോ? ബുജ്ജി പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്.

അതോ ഈ പാട്ട് വേണോ? ഇത് രണ്ട് ഓപ്ഷൻ തരാണ് കേട്ടോ. ബെൻസ് ബെൻസി ഇപ്പൊ പറഞ്ഞ ഏത് വേണേലും വെച്ചിരുന്ന ഞാൻ. വേഗം തന്നെ മെസ്സേജ് അയക്കൂ. ഇത് ബെൻസിയോടുള്ള ചോദ്യമാണ് കേട്ടോ. ഇനി അടുത്ത അനീഷ് ജോർജ് നമ്മുടെ അബുഅമറിലെ സഫാരിയുടെ മുന്നിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ രാഹുൽ റമദ സിഗ്നലിലെ ആ ഒരു ട്രാഫിക്കിൽ പെട്ട് കിടക്കുന്നു. ശബരി അയച്ചിരിക്കുന്നത് ഏതോ ബീച്ചിലാണ്. എന്റെ പോന്നടാ, ഇത് വെസ്റ്റ് ബേയിലെ ബീച്ചാ പറ്റാന്ന് തോന്നുന്നല്ലോ. ഓ, ബീച്ചിലൊക്കെ പോവാണല്ലേ വീക്കെൻഡ് ആയിട്ട്. അടിപൊളി അൽസത് സിഗ്നൽ ആണ് എന്ന്. ഓക്കെ ഫൈൻ. സജിതയുടെ മെസ്സേജ് ഉണ്ട്. സജിത എവിടെയാണ്? സജിത എം കെ കണ്ടിട്ട് താങ്കൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഇത് മറ്റേ ഇവിടെയാണോ, മമ്മൂറ ആ ഒരു ഭാഗമാണോ ആണെന്ന് തോന്നുന്നു. എനിക്ക് വലിയ ഐഡിയ കിട്ടുന്നില്ല. ഓക്കെ, അസീസിന്റെ ഒക്കെ എല്ലാവരുടെയും ഫോട്ടോ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. മതി നമുക്ക് ഇതോടുകൂടി ഇവിടെ നിർത്തും. ഓക്കെ, എൻ്റെ പൊന്ന അസീസ് കാ, ഇത് ഭയങ്കര ടഫാണ് കേട്ടോ. ഇത് നമ്മുടെ ഇവിടെയല്ലേ, ഇവിടെ ഞാൻ പോയിട്ടുണ്ടല്ലോ. ഇത് നമ്മുടെ തുർക്കിഷ് ഹോസ്പിറ്റലിൻ്റെ ആ ഒരു ഭാഗമാണോ എനിക്കറിയില്ല, ആണോ എന്നൊരു ഡൗട്ട് കേട്ടോ. ജംഷീറിൻ്റെ മെസ്സേജ് ഉണ്ട്. ജംഷീർ ഇപ്പോൾ ഉള്ളത് ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണെന്ന് തോന്നുന്നു. നമ്മുടെ ഐക്യയുടെ ഭാഗമാണോ, ഐക്യയുടെ ഭാഗമാണെന്ന് തോന്നുന്നു. ഐക്യയുടെ ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ അയ്യോ, സ്ഥലത്തിന്റെ പേര് പറഞ്ഞാലും മർക്കിയല്ല, ഐക്യാണിത്. ഐക്യയുടെ ഭാഗം തന്നെയാണ്. എന്റെ പൊന്നെ, ഇത് ഇപ്പോഴും തീരൂല കേട്ടോ, ഇപ്പോഴൊന്നും തീരൂല. അത്രയ്ക്ക് മെസ്സേജ് വന്നോണ്ടിരിക്കുക. ഞാനൊരു തമാശക്ക് തുടങ്ങിയപ്പോ എല്ലാരും അതങ്ങ് സീരിയസ് ആക്കി. ശരി, ഞാനൊരു പാട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം, അതായിരിക്കും നല്ലത്. ഇതിപ്പോഴൊന്നും തീരൂല, അത്രയധികം മെസ്സേജസാ വന്ന് കിടക്കണേ. അയ്യോ, ഒരു ലൊക്കേഷൻ പറയാൻ പെടുന്ന പാട് എനിക്കേ അറിയുള്ളൂ. ഞാനതൊക്കെ ഓർത്ത് വെച്ച് പറഞ്ഞ് എനിക്ക് വയ്യ. അപ്പോഴേക്ക് ഒരു ഒരു വീക്കെൻഡ് കിട്ടിക്കഴിഞ്ഞാൽ ഒരാൾക്കൊരു പണി കൊടുക്കാന്ന് പറഞ്ഞാൽ എന്ത് രസമല്ലേ. ഞാൻ സാധാരണ പണി തരാറില്ല, എനിക്കിട്ടുള്ള പണി തന്നിട്ട് ഇരുന്ന് ഫോട്ടോ അയക്കുകയാണ് എല്ലാവരും. കൊള്ളാം, എനിക്ക് അവരൊരു ഇത് ഇഷ്ടപ്പെട്ടു.

0: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
1: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
0: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്,
2: മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
3: ഹായ് ജെമിനി, ഒരു കാര്യം ചോദിക്കട്ടെ?
4: തീർച്ചയായും, ചോദിച്ചോളൂ.
3: അതെ, എന്റെ കല്യാണം എപ്പോഴേക്ക് നടക്കുക?
4: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
3: സെപ്റ്റംബർ 11?
4: അതെ, സെപ്റ്റംബർ 11 M4 Marry Team ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
5: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 Marry ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 Marry Team നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 Marry, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ അറ്റ് M4Marry.com.
6: 917 evenings.

0: ഈ ഒരു പാട്ട് ഒരാൾ കുറച്ച് മുൻപൊന്ന് വെച്ചു തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എബിൻ ലൂയിസ് ആയിരുന്നു. അപ്പൊ എബിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. ഒപ്പം തന്നെ വെൽക്കം ബാക്ക് അഷ്ടമിയാണ് കൂടെയുള്ളത്. കുറച്ചധികം ആൾക്കാര് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നതിന് ഞാൻ റിപ്ലൈ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. എനിവേ, ആനന്ദ് ശ്രീകുമാറിന്റെ മെസ്സേജ് അയച്ചു, അത് കുറച്ച് കൺഫ്യൂസിംഗ് ആയിരുന്നു. ഞാൻ തിരിച്ച് മെസ്സേജ് അയച്ച് കൊടുത്തിട്ടുണ്ട്. എവിടെയാന്ന് അറിയില്ല. ഹ്യൂമൻ ഗൂഗിൾ മാപ്പ് ആർ ജി അഷ്ടമി പിന്നല്ല എന്നെ ഇവിടെ പൊട്ടിക്കാൻ വേണ്ടിട്ടെ, എങ്ങനെയെങ്കിലും എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇവിടെ മെനക്കെട്ട് പണിയെടുത്തോണ്ടിരിക്കുകയാണ്. ആ ഒരു ഇതിൽ ഹസ്ലർ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ആൾക്ക്. ഞാൻ തിരിച്ച് മൻസൂറ എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അടുത്തത് ജിൻസി വിപിൻ അയക്കുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്, എനിക്കത് അങ്ങോട്ട് കിട്ടുന്നില്ല. അടുത്തത് നമുക്ക് അയച്ചിട്ടുള്ളത് എസ് സി എസിൽ നിന്നായിരുന്നു. ഇതെവിടെയാന്ന് പറയാമോന്ന്, അത് ഹോളിഡേ വില്ല കറക്റ്റാണെന്ന് എനിക്ക് റിപ്ലൈ വന്നിട്ടുണ്ട്. ഓ, നിങ്ങൾ പുലി തന്നെ. പിന്നെ ഇന്ന് ഞാൻ ഭയങ്കര ഫോമില്ല. ഇന്ന് ഞാൻ ഗൂഗിൾ മാപ്പ് എൻ്റെ ഓൺ ചെയ്ത് വെച്ചേക്ക്. അങ്ങനെയല്ല കേട്ടോ, വെറുതെ പറഞ്ഞാണേ. ഞാൻ തന്നെ ഇങ്ങനെ ഫോട്ടോ നോക്കണു പറയണു. ആൻറ്റോൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. ആൻറ്റോ അയച്ചു തന്നിരിക്കുന്നത് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മദീനത്ത് ഖലീഫ സൗത്ത് ആണ്. നോർത്ത് ആണോ സൗത്ത് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിലും സൗത്ത് ആണെന്നാണ് എൻ്റെ വിശ്വാസം. ബിന്നുമ്രാനിൽ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ആരാണിത്, അസീസിൻ്റെ മെസ്സേജാണ്. അതെവിടെയാണ് നയിക്കണേ, ഞാൻ ഇതുവരെയും പോയിട്ടില്ല ആ ഭാഗത്തേക്ക്. അതുപോലെ കുറച്ച് മുൻപ് മെസ്സേജുകൾ അല്ലെങ്കിൽ ഓണെയറിൽ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് പറഞ്ഞ മെസ്സേജുകൾ വരുന്നു. സവാദിൻ്റെ അടുത്തൊരു മെസ്സേജ്, എൻ്റെ പൊന്ന് സവാദ് ഇത് മനസ്സിലാവേണ്ടി ഇത് എവിടെയാന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. എന്തെങ്കിലും കുറച്ച് കാണിച്ചാലല്ലേ, വെറും റോഡ് മാത്രം അയച്ചാൽ ഞാൻ എങ്ങനെ പറയാനാ. സുലൈമാൻ ചോദിക്കുകയാണ് ഇത് എ ഐ ആണോ എന്ന്. ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. എ ഐക്ക് പോലും ഇത്രയും പെട്ടെന്നൊരു സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, അടുത്തത് നമ്മുടെ ബാറ്റ്മാൻ, നല്ല പേരാണല്ലോ. ബാറ്റ്മാൻ അയച്ചിരിക്കുന്ന റിലീജിയസ് കോംപ്ലക്സിൻ്റെ ഭാഗത്ത് നിന്നൊരു ഫോട്ടോയാണ്. അടുത്ത് ചായ കുടിക്കാനായിട്ട് എന്നെ വിളിച്ച നമ്മുടെ എസ് കെക്ക് താങ്ക് യു സോ മച്ച്. ഒരുപാട് കടികൾ എന്തിന് കല്ലുമ്മക്കായി ഉൾപ്പെടെ എനിക്ക് അയച്ചു തന്നിരിക്കുകയാണ്. അതിനിടയിൽ ഷൈജു എന്നെ ഒന്ന് കൊടുക്കാൻ നോക്കി. സംഭവം ഷൈജു ഇവിടുത്തെ ഒന്നുമല്ല, അങ്ങ് അൽക്കോറിലൊരു ഫോട്ടോ അയച്ചു തന്നിരിക്കുകയായിരുന്നു. ഒരു റൗണ്ട് ബോട്ടിലെ ഫോട്ടോ ആണ്. ആ റൗണ്ട് ബോട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അൽക്കോർ അല്ലെങ്കിൽ മിസ് ചെയ്ത് എവിടെയാണെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ എവിടെയോ ലോങ് യാത്ര പോയപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോ എവിടെയോ എപ്പോഴോ കണ്ടൊരു ഓർമ്മ എനിക്ക്. ആ റൗണ്ട് ബോട്ട് നമ്മൾ അധികം പോകുന്നില്ലല്ലോ അങ്ങോട്ടേക്ക്, അതുകൊണ്ടാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് ശരിയാണ്. സൂപ്പർ സോങ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാജേഷ് ഏട്ടൻ്റെ മെസ്സേജ് ഉണ്ട്. രാജേഷ് ഏട്ടൻ ഇപ്പോൾ ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെസ്റ്റ് ബേയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ക്യു എൽ എമ്മിൻ്റെയൊക്കെ മുന്നിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ സീസറിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. സീസർ അയച്ചിരിക്കുന്ന തുമാമ ഭാഗത്ത് നിന്നുള്ളൊരു ഫോട്ടോയാണ്. സുരേഷ് ഏട്ടൻ്റെ മെസ്സേജ് അൽക്കോറിൽ നിന്നുള്ള, അത് കണ്ടോ, അത് തന്നെ ഒന്ന് പെടുത്താൻ നോക്കിയതാ. സുരേഷ് ഏട്ടാ കണ്ടോ, ഞാൻ പറഞ്ഞ ശരിയല്ലേ, അൽക്കോറിൽ ഞാൻ അധികം വരില്ലെങ്കിലും നമുക്ക് റൗണ്ട് ബോട്ടൊക്കെ കണ്ടാൽ മനസ്സിലാവും കേട്ടോ. കിരൺ ബാബു മെസ്സേജ് അയച്ചിരിക്കുന്ന വോൾ സിഗ്നലിൽ നിന്നും. ഓക്കെ, സൂപ്പർ. കമലിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നല്ലോ, പേര് പറയണ്ട, അടിപൊളി ഒരു ഫോട്ടോ ഉണ്ട്. ഓക്കെ, അടുത്തത് ഹായ്, ഗുഡ് ഈവനിങ്. സൂപ്പർ ചായ ആണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്കൊരു ഫോട്ടോ അയച്ചു തരൂ, അയച്ചിട്ട് ഇത് എവിടെ നിന്നാണെന്ന് പറയൂ. ഐ മീൻ എവിടെ നിന്നാണെന്ന് പറയാം, എനിക്ക് ഫോട്ടോ അയച്ചു തായോ കേട്ടോ. ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് മറ്റേ ഉമ്മൽസരീം ഭാഗത്ത് എവിടെയാണെന്നാണ്. വാവ്, സൂപ്പർ സോങ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അടുത്ത് നമ്മുടെ സിറാജിൻ്റെ മെസ്സേജാണ്. സിറാജ് ഇപ്പോൾ ഉള്ളത്, സിറാജ് ഇപ്പോൾ നമ്മുടെ ഇവിടെ സ്പോട്ട് സിഗ്നലിൽ, അതെ അവിടെ തന്നെയാണ്, എനിക്ക് ഉറപ്പാണ്. അതുപോലെ അടുത്ത മെസ്സേജ് ഷെഫീഖിൻ്റെയാണ്. ഷെഫീഖ് നല്ല ചായ, കണ്ടാൽ തന്നെ അറിയാം നല്ല ചായ എന്ന്. പക്ഷെ ഇത് എവിടെയാണ് ബാക്ക്ഗ്രൗണ്ട് എന്ന് ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. കാരണം അത് ബ്ലറായിട്ടാണുള്ളത്, എനിക്കത് കാണാൻ പറ്റുന്നില്ല കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ ഇതോടുകൂടി നിർത്തുകയാണ്. ഇനി ആരും എനിക്ക് മെസ്സേജ് അയക്കരുത് പ്ലീസ്. ഞാൻ ദയവു ചെയ്ത് പറയുന്നു, എൻ്റെ പൊന്ന് അസ്ലം ഭായ്, അസ്ലം ബംഗലത്ത്, എൻ്റെ അസ്ലം കാ, ഞാൻ എപ്പോഴും പോകുന്ന സ്ഥലം, എപ്പോഴും ഉണ്ടാവുന്ന ഒരു സ്ഥലം. നിങ്ങൾ എനിക്ക് ഈ ഫോട്ടോ അയച്ചെന്നിട്ട് എവിടെയാണെന്നൊന്നും പറയാൻ പറയരുത് കേട്ടോ. ഭയങ്കര സിമ്പിളായിപ്പോയി. ഇത് നമ്മുടെ ദോശ സ്ട്രീറ്റിൻ്റെ മുന്നിൽ, അതായത് അയൻഖാലിദിലെ ഫുഡ് സ്ട്രീറ്റ്, അവിടെ മിക്കപ്പോഴും എന്നെ കാണാൻ പറ്റും. അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് സനീഷ് പോളാണ്. സനീഷ് അയച്ചിരിക്കുന്ന ഈ ഒരു ഒരു ഒരു സ്ഥലം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ദോഹ മോളിൻ്റെയൊക്കെ അടുത്തായിട്ടാണോ താങ്കളുള്ളത് ആണെന്ന് തോന്നുന്നു. ഇത് സഭയുടെ ഒരു ഭാഗം എവിടെയോ ആണ്. ലോയൽറ്റി ലോജിസ്റ്റിക്കിൽ നിന്നും എനിക്കൊരു ഫോട്ടോ വന്നിരിക്കുകയാണ്. മക്സ്പോട്ട്, ഈ മക്സ്പോട്ട് ഞാൻ എവിടെയോ കണ്ടിരുന്നല്ലോ കുറച്ച് ദിവസം മുമ്പ്. ഇതെവിടെയായിരുന്നു, അയ്യോ എനിക്ക് എവിടെയാണ് സ്ഥലം കിട്ടുന്നില്ലല്ലോ മോനെ. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ആ സ്ഥലം കിട്ടുന്നില്ല. പക്ഷെ എനിക്ക് ഓർമ്മയിലുണ്ട് ഞാൻ എവിടെയോ ഡ്രൈവ് ചെയ്ത് പോയപ്പോൾ കണ്ടത്. അടുത്ത ഒരു തമിഴ് സോങ് പ്ലേ ചെയ്യുമോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചു. പക്ഷേ ഇത് ഏത് പാട്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒന്നുകൂടി ഒരു ഡീറ്റെയിൽസ് അയച്ചാൽ ഞാൻ ഇപ്പോൾ പ്ലേ ചെയ്യും കേട്ടോ. കേട്ടോണ്ടിരിക്കുന്നത് 917 ഈവനിങ്സ് ആണ്.
1: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
2: പവർഡ് ബൈ
3: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് ക്വിസീന്റെ രുചി അറിയാം. കോൾ 4000 1707
1: ആൻഡ്
4: മർസ ഹൈപ്പർ മാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
0: അങ്ങനെ എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ ഗസ് ചെയ്ത് ചെറുതായിട്ട് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കാണ്. അനന്തു അവസാനം ഗ്രാൻഡ് മോളിന്റെ മുന്നിൽ നിന്ന് തന്നെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇനിയും തീരുന്നില്ല കേട്ടോ, കുറെ പേര് അയക്കുന്നുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. സവാദിന്റെ ഒക്കെ മെസ്സേജ് ഞാൻ കണ്ടു കേട്ടോ, ഓക്കെ, എല്ലാവരുടെയും മെസ്സേജസ് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സംസാരം മാത്രം നിങ്ങളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാനൊന്ന് വൈൻഡപ്പ് ചെയ്യാണ്. എന്റെ പൊന്നടാ, സുദീപിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, മുന്തസയിൽ നിന്നാണ്. ഓക്കെ ഓക്കെ, മുന്തസയിലാണ് അല്ലേ, അതാണ് ഞാൻ എവിടെയോ കണ്ട് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു മക്സ്പോട്ട്. ഓക്കെ, ബാക്കി എല്ലാവരുടെയും മെസ്സേജിനൊക്കെ തന്നെ ഞാൻ റിപ്ലൈ പേഴ്സണലി തരുന്നതായിരിക്കും. ഇപ്പം എന്തായാലും തൽക്കാലം നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീക്കെൻഡ് ആണ്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയമായിരിക്കും. കുറച്ചും എനിക്ക് ഒരാൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, അശ്രമി എങ്ങനെയാണ് ഇത് പറയുന്നത് എന്നുള്ളത്. സംഭവം വളരെ സിമ്പിളാണ്. ഈ വണ്ടി ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്, വെനവർ യു ആർ ലൈക്ക് ഡ്രൈവിംഗ്, ജസ്റ്റ് പുറത്തേക്കുള്ള സ്ഥലങ്ങളൊക്കെ കാണുക, എവിടെയാണെന്നുണ്ടെങ്കിലും അവിടെയൊക്കെ ഏതൊക്കെ കടകളാണ് ഉള്ളതെന്ന് ജസ്റ്റ് നോക്കി വെക്കുക. ഈ മാപ്പിൽ മാത്രം എപ്പോഴും ഡിപ്പെൻഡ് ചെയ്ത് പോകരുത്. വൈ? ബിക്കോസ് നമുക്ക് എവിടെയാണ് എന്താണ് ഏത് കട എവിടെയുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും ഡ്രൈവ് ചെയ്യാനായിട്ട്. മാത്രമല്ല പറഞ്ഞു കൊടുക്കാൻ എളുപ്പമായിരിക്കും, വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് കുറച്ചും കൂടെ സിമ്പിളാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും നോട്ട് ചെയ്യും, ലൈക്ക് എന്ത് വഴി പോയാലും ഞാൻ അവിടെ ഏതെങ്കിലും ഒരു കടകളും കാര്യങ്ങളും ഒക്കെ തന്നെ എപ്പോഴും എൻ്റെ മൈൻഡിൽ ഞാനിങ്ങനെ ഫോട്ടോഗ്രാഫിക് മെമ്മറി എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് വയ്ക്കും, ഏത് സ്ഥലം എവിടെ എങ്ങനെയെന്ന്. എനിക്ക് ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിൻ്റെ പോർഷൻ കണ്ടാൽ ഓക്കെ അതിവിടെയാണ് എന്നറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഐ ആം ഓൾസോ ലൈക്ക് എൻകറേജിങ് യു പീപ്പിൾ വൈൽ ഡ്രൈവിംഗ് ആണെങ്കിലും. ഇപ്പോൾ ഒരു സിഗ്നലിൽ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ സിഗ്നലിന് ചുറ്റും എവിടെയൊക്കെ എന്തൊക്കെയുണ്ട് എന്നൊന്ന് നോക്കി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഭയങ്കരമായിട്ടൊന്ന് ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നത്. സോ ഡൂ ദാറ്റ് ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് യു അ ലോട്ട്, ഐ ആം ടെല്ലിങ് യു. ഞാൻ AI ഒന്നും വച്ചിട്ടൊന്നും അല്ല കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ സ്വന്തം മെമ്മറിയിൽ നിന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിനിടയിൽ ചെറിയൊരു അപ്ഡേറ്റും കൂടി തരാനുണ്ട്, അതായത് ഗോൾഡ് റേറ്റിൻ്റെ അപ്ഡേറ്റ് ആണ്. ആ അത് പറഞ്ഞപ്പോഴാണ്, സ്കൈ ജ്വല്ലറിയുടെ ഗോൾഡ് റേറ്റിൻ്റെ അപ്ഡേറ്റ് ആണ്. പെട്ടെന്ന് ഇപ്പോൾ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇരിക്കുന്ന ആൾക്കാർ, സ്കൈ ജ്വല്ലറി എവിടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഒന്ന് വേഗം മെസ്സേജ് അയച്ചേ 5000997 ഒരു സ്ഥലം ആദ്യം മുതലുള്ള ഷോപ്പാണ് ഒരു സ്ഥലം. രണ്ടാമത്തെ സ്ഥലം ഇപ്പൊ ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നതിൽ തന്നെ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റും.
5: Today's Go Rate Update brought to you by Sky Jewelry. Sky Jewelry now open at Safari Mall Abu Hamoor.
0: അപ്പൊ ഗോൾഡ് റേറ്റിന് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ആ 24 ക്യാരറ്റ് ഗോൾഡ് 530 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 488.50 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 463 കത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 399.50 കത്തറിയാൽ. അപ്പൊ അതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള ആൻസർ മെസ്സേജ് അയച്ചേ. ആരെങ്കിലും ഒരാൾ മെസ്സേജ് അയച്ചില്ലെങ്കിൽ ശരിയാവില്ല, പെട്ടെന്ന് മെസ്സേജ് അയച്ചോ. ഈ പറഞ്ഞ അബൂഹമൂർ അല്ലാണ്ട് വേറെ എവിടെയാണുള്ളതെന്നുള്ളത് കറക്റ്റ് ആയിട്ടൊന്ന് പറയൂ. അപ്പോഴേക്കും രാജേഷ് ഏട്ടൻ ഒരു മെസ്സേജ് ഉണ്ട്, ഇതൊന്ന് പറയാവോ എന്ന് വെച്ചിട്ട്. രാജേഷ് ഏട്ടാ, ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ്, കുറച്ചും കൂടി സിമ്പിളായിട്ട് വേറെ ഇപ്പുറത്തെ സൈഡിൽ വേറെ എവിടെയെങ്കിലും ഒരു ക്ലൂ തരൂ എന്നാ ഞാൻ പറയാൻ ശ്രമിക്കാം കേട്ടോ. അപ്പൊ നേരെ പോകുന്ന ഒരു സുനോ ബോളിവുഡിലേക്ക്, കേട്ടോണ്ടിരിക്കുക അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.

0: വചനങ്ങളിലൂടെ. പൂവാടിയിലെ പുഷ്പങ്ങളാണ് കുരുന്നുകൾ, അവരോട് കരുണ കാണിക്കുക.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റ് ഓയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റ് ഓയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 കത്തറിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രൊമോഷൻ September 10 to 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റ് ഓയിൽ നിന്ന് മാത്രം.
0: Evenings.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 6 മണി കഴിഞ്ഞ് 12 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സെറോ 91.1 FM-ൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. എന്തായാലും ഈ ഒരു സമയം ഒരുപാട് പേരുടെ മെസ്സേജസിനൊക്കെ ഇങ്ങനെ റിപ്ലൈ കൊടുക്കാൻ പറ്റിയതും അതിനോടൊപ്പം തന്നെ ഒരുപാട് പേരുടെ ഇഷ്ടമുള്ള ഗാനങ്ങൾ വെച്ചു കൊടുക്കാൻ എനിക്ക് ഒരു ചാൻസ് കിട്ടിയതിലും എനിക്കും സന്തോഷം. നിങ്ങളുടെ ഈ ഒരു വീക്കെൻഡ് കുറച്ചും കൂടി ഹാപ്പി ആക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇതാ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുകയാണ്, താങ്ക് യു, യു മെയ്ഡ് മൈ ഡേ എന്ന്. അതൊക്കെ കാണുമ്പോഴാന്നേ വല്ലാത്തൊരു ഫീല് വരുന്നത്. എന്തായാലും ഈ ഒരു ഈവനിങ് സമയത്തുണ്ടല്ലോ, എനിക്ക് നിങ്ങളോടൊരു വലിയ ചോദ്യമാണ് ചോദിക്കാനുള്ളത്. അതായത് ഞാനൊരു ഒരു ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ഒരു പ്രയോഗം അല്ലെങ്കിൽ ഇത് ഈ ഇങ്ങനൊരു വാക്ക് ഞാൻ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് വിളിച്ച് പറയാം 444-444-917-ലേക്ക്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ മെസ്സേജ് ആയിട്ട് അയക്കാം 500-00-917-ലേക്ക് കേട്ടോ. അപ്പോൾ ബേസിക്കലി സംഭവം ഇങ്ങനെയാണ്, ഒരു ഒരു പുതിയ വാക്കാണ് ഫുഡ് ഡിവോഴ്സ്. ഓക്കെ, ഫുഡ് ഡിവോഴ്സ്. അപ്പോൾ ഈ ഫുഡ് ഡിവോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളെ സംബന്ധിച്ച് ഫുഡ് ഡിവോഴ്സ് എന്താണ്, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഫുഡ് ഡിവോഴ്സ് എന്ന് പറയുന്നത്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കാം എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്, അത് മെസ്സേജ് അയച്ചോ. 500-00-917-ലേക്ക് വേഗം മെസ്സേജ് അയക്കണേ. വിളിച്ച് പറയാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ വിളിച്ചും പറയാൻ കുഴപ്പമില്ല, 444-444-917-ലേക്ക്. പക്ഷേ മെസ്സേജ് അയക്കാൻ ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിളിക്കാൻ പറ്റില്ലായിരിക്കാം, അപ്പോൾ മെസ്സേജ് അയക്കാം, കുഴപ്പമില്ല. സോ ഫുഡ് ഡിവോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഫുഡ് ഡിവോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്,

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: ഹായ് ജെമിനി, ഒരു കാര്യം ചോദിക്കട്ടെ?
2: തീർച്ചയായും, ചോദിച്ചോളൂ.
1: അതെ, എന്റെ കല്യാണം പ്രേരിക്കാൻ നടക്കുക.
2: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
1: സെപ്റ്റംബർ 11?
2: അതെ, സെപ്റ്റംബർ 11 M4 മാരിടൈം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
3: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ at m4mari.com. ഖത്തറിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റോയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റോയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തറിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ. ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രമോഷൻ സെപ്റ്റംബർ 10 മുതൽ 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റോയിൽ നിന്ന് മാത്രം.
4: ഹായ്, നമസ്കാരം, ഞാൻ മനോജ് വിജയൻ.
5: ദിഗംബരൻ
6: തിരനുറയും ചുരുൾ മുടിയിൽ.
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7 FM.

ഭയങ്കര ക്ലാസിക്കൽ സോങ് ഒക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയമായിരിക്കും. എന്തായാലും വെൽക്കം ബാക്ക്. സമയം 6 മണി കഴിഞ്ഞ് 24 മിനിറ്റ്. ഞാനൊരു കാര്യം ചോദിച്ചു, എന്റെ മോനെ എന്തൊക്കെ ആൻസേഴ്സ് ഇവിടെ വരുന്നതെന്ന് അറിയോ? എന്തായാലും ഇവിടെ 917 ഈവനിങ്സിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഫുഡ് ഡിവോഴ്സിനെ കുറിച്ചിട്ടാണ്. അതെ, യു ഹേർഡ് ഇറ്റ് റൈറ്റ്, ഫുഡ് ഡിവോഴ്സ്. അപ്പോ ഇവിടെ ഹെർബേർട്ടിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, ഐ തിങ്ക് ഇറ്റ്സ് എ ഡയറ്റ് എന്നാണ് ആള് പറയുന്നത്. ഡയറ്റ് ആവാം അല്ലേ, ഞാനിപ്പോൾ പറയുന്നില്ല, ഒന്നും കൂടെ ആലോചിച്ച് നോക്കിയിട്ട് മെസ്സേജ് അയക്കൂ കേട്ടോ. ഷിജോ പറയുന്നതും ഡയറ്റ് ആണെന്നാണ്. ഓക്കെ, ഇനി രാജേഷ് ഏട്ടൻ പറയുന്നത് ദാറ്റ്സ് എ പ്ലേസ് വാസ് ഫേമസ് ഫോർ എ ഹോട്ടൽ നെയിമോ? ഓക്കെ, താങ്കൾ ഇപ്പോഴും ഞാൻ 5 മണിയിൽ പറഞ്ഞുകൊണ്ടിരുന്ന സംസാരിച്ചുകൊണ്ടിരുന്ന ടോപ്പിക്കിൽ സ്റ്റക്കാണെന്ന് തോന്നുന്നല്ലോ രാജേഷ് ഏട്ടാ. നിങ്ങൾ എന്നെ ആകെ മൊത്തത്തിൽ കൺഫ്യൂഷനിലേക്ക് എത്തിക്കും. 5 മണിക്ക് ചോദിച്ചതിന് 6:30 വന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാൻ റിപ്ലൈ പറഞ്ഞപ്പോഴത്തേക്കും എന്നെയും കൂടി ഫുൾ ആകെ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആക്കും. എനിവേ, അടുത്ത സജീറിൻ്റെ മെസ്സേജാണ് പറയുന്നത്. ഓക്കെ, ശരി, കറക്റ്റാണ്. ഓക്കെ, ഞാൻ പെട്ടെന്നൊന്ന് വായിച്ചു നോക്കിയതാണ്, പക്ഷെ നിങ്ങൾ കേൾക്കാൻ പാടില്ലല്ലോ. എന്തായാലും ഫുഡ് ഡിവോഴ്സ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് സജീവ് കറക്റ്റായി പറഞ്ഞിട്ടുണ്ട്. അടുത്ത് ബാക്കി എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ശരിയാണ് കേട്ടോ. ഓ, കപ്പിൾസ് ഒരുമിച്ച് കുക്ക് ചെയ്യുക എന്നിട്ട് കഴിക്കുക. ആരിഫേ, ഭയങ്കരമായി പോയല്ലോ. ഫുഡ് ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ അതല്ല, ഒന്നുകൂടെ പോയി തപ്പിയിട്ട് ആലോചിച്ചിട്ട് ആൻസർ അയക്കുക. ഓക്കെ, അടുത്ത സുരേഷേട്ടൻ്റെ മെസ്സേജാണ്. നമ്മുടെ ചില ഭക്ഷണങ്ങൾ നമ്മുടെ മെനുവിൽ നിന്നും എടുത്ത് മാറ്റുന്നതിനാണ് ഫുഡ് ഡിവോഴ്സ് എന്ന് അല്ലേ? അതായത് നമുക്ക് ഇഷ്ടമില്ലാത്ത സാധനം വേണ്ടാന്ന് പറയുന്നു, അല്ലെങ്കിൽ മാറ്റുക, എനിക്ക് എൻ്റെ മെനുവിൽ വേണ്ട. ഓ, മെനു ഒക്കെ തയ്യാറാക്കാറുണ്ടല്ലേ. ഞാൻ ഡെയിലി മെനു ഒന്നും തയ്യാറാക്കാറില്ല. എന്നാലും സുരേഷ് ദാ, നൈസ് ട്രൈ. എന്നാലും കുറച്ചുകൂടി ഒന്ന് മാറ്റി ചിന്തിച്ച് കഴിഞ്ഞാൽ ആൻസറിലേക്ക് എത്തുവേ. അടുത്ത നവാസ് ബാവയുടെ മെസ്സേജ് ഉണ്ട്. ആ പാട്ടിൻ്റെ നല്ല മുകളിൽ ഡ്രൈവിങ്ങിലായിരുന്നു. ആഹാ, അപ്പോൾ കുറച്ച് മുൻപ് ഈ പറഞ്ഞ പോലെ സിന്ദൂര തിലകവുമായി അല്ലേ? ആ പാട്ട് 4:14 ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ ആ പാട്ട് കേട്ടോ. ഇനി ഞാൻ ആ പാട്ട് റിപ്പീറ്റ് ഇടാൻ പറ്റില്ലല്ലോ. വേണമെങ്കിൽ അതുപോലെ ചേട്ടൻ ചോദിക്കണ വേറൊരു പാട്ട് ഞാൻ വെച്ചുതരാം. അതുകൊണ്ട് ഏത് പാട്ടാണോ വേണ്ടത് അത് പറയൂ കേട്ടോ. ഇനി അടുത്തത് മെസ്സേജ് വന്നിരിക്കുന്നത്, ഓക്കെ, ഇതൊരു ഫുഡ് ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ഓക്കെ, പക്ഷേ അത് ആ സംഭവം വരെ ഉള്ളത് തെറ്റാണെങ്കിലും ബാക്കി അയച്ചിരിക്കുന്നത് ഓൾമോസ്റ്റ് ശരിയാണ്. ഓക്കെ, ബാക്കി അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത് ശരിയാണെങ്കിലും ആൻസർ പറഞ്ഞത് തെറ്റിപ്പോയെന്നേ ഉള്ളൂ. ജെബ്സാലുവയുടെ മെസ്സേജാണ്. നീതി മോഹൻ്റെ മെസ്സേജ് ഉണ്ട്. നീതി മോഹൻ പറഞ്ഞിരിക്കുന്നതും ശരിയാണ്, ഇൻ എ സെൻസ് ഇതും ശരിയാണ് കേട്ടോ. അപ്പോൾ ഫുഡ് ഡിവോഴ്സ് എന്താണെന്നാണ് നമ്മളിങ്ങനെ സംസാരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചിട്ട് ഞാൻ എന്താണെന്ന് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. എൻ്റെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്നതായിരിക്കും, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ കുറച്ച് പേരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിവേ, ഈ ഒരു നല്ല ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഇത് പ്രത്യേകിച്ചും ഒരു വീക്കെൻഡ് ആണല്ലോ. നല്ല നല്ല പാട്ടുകളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും പാട്ട് വേണമെങ്കിൽ ഉറപ്പായിട്ടും മെസ്സേജ് അയക്കുക 5000917-ലേക്ക്. ദുൽഖറും ടിനി ചോമും പാടിയ പാട്ട്, സിനിമ മംഗ്ലീഷ്. ഇനി പാട്ടോ ഇംഗ്ലീഷ് മംഗ്ലീഷ്? ഞാൻ പറയുന്നത് ഇംഗ്ലീഷാണോ മംഗ്ലീഷാണോ? മംഗ്ലീഷ് അല്ലേ. ഞാൻ ഓൾമോസ്റ്റ് മംഗ്ലീഷിലാണ് സംസാരിക്കാറുള്ളത്. എന്തായാലും നിങ്ങൾ ഈ പാട്ട് എൻജോയ് ചെയ്തോളൂ. വീക്കെൻഡ് അല്ലേ, ഒരുമിച്ച് എൻജോയ് ചെയ്യാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Vodafone Shuf app.
3: ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
4: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
5: ആകെ സെഡാണ് മോനെ.
6: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന് പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
4: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

0: ഈ ഒരു പാട്ട് കുറച്ചു മുൻപ് നമ്മുടെ നവാസ് ഭായാണ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. നവാസ് കാക്ക് ഈ ഒരു പാട്ട് വേണമേ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരുന്നു. ഈ പറഞ്ഞ പോലെ ആള് കുറച്ചു മുൻപ് ഇങ്ങനെ കുറച്ച് ഓൾഡ് സോങ് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ പുതിയ പാട്ടുകൾ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയുമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ പാട്ട് പറഞ്ഞത്. എന്തായാലും ഈ പാട്ട് കേട്ട് എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡ്രൈവിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം എന്തായാലും തൽക്കാലം നമുക്ക് കുറച്ച് മുൻപ് പറഞ്ഞതിൻ്റെ ബാക്കി അർത്ഥം പറയാം. ഞാനിപ്പോൾ ഇത്രയും നേരം ഫുഡ് ഡിവോഴ്സിനെ കുറിച്ചിട്ടാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഈ ഫുഡ് ഡിവോഴ്സ് എന്താണെന്ന് ഒരുപാട് പേരിങ്ങനെ പറയുന്നതിൽ ഇപ്പോൾ ലാസ്റ്റ് റിയാസ് അയച്ചൊരു മെസ്സേജ് ഉണ്ട്, ഭക്ഷണം കഴിക്കുന്നതിൽ നിന്നും മാറി നിൽക്കുക അല്ലെങ്കിൽ ചില ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കുക, ഇതൊക്കെയാണ് ഫുഡ് ഡിവോഴ്സിൻ്റെ അർത്ഥങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരാൾ ദാ ഇവിടെ വിളിച്ച് അർത്ഥം പറയാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ആരാണെന്ന് നോക്കാം.
1: ഹലോ, ഗുഡ് ഈവനിംഗ്.
0: ഗുഡ് ഈവനിംഗ്. അയ്യോ, സുഖമായിട്ടിരിക്കുന്നു. ഇത് ആരാണ്?
1: ലിജോ.
0: ലിജോ പറയൂ, എവിടെയാണ്? ഇപ്പോ എങ്ങോട്ട് പോയിക്കോണ്ട്?
1: ചായ കുടിച്ചു. വൈഫിനെ കൂട്ടാൻ വേണ്ടി വൈഫിന്റെ ജോലി സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു.
0: കൂടെ ആരുണ്ടപ്പോ?
1: മകനുണ്ട്. മകൻ.
0: ഞാൻ ഈ പറഞ്ഞ വാക്ക് എന്തായിരിക്കും? ഫുഡ് ഡിവോഴ്സ്.
1: അതിനെ കുറിച്ച് എനിക്ക് തോന്നുന്ന ഒരു ഡയറ്റ് അല്ലെങ്കിൽ ഷുഗർ കട്ട് പോലെ എന്തെങ്കിലും ആയിരിക്കും. ലൈക്ക് നമുക്ക് പ്രിയപ്പെട്ട ഫുഡിനെ നമ്മൾ കുറച്ച് നാളത്തേക്ക് ഉപേക്ഷിക്കുക അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്നതിനായിരിക്കും ഡിവോഴ്സ് എന്നുള്ള പുതിയ വാക്ക് ഉപയോഗിക്കുന്നത്.
0: ഓക്കെ, നല്ലൊരു നല്ലൊരു ഇതായിരുന്നു, എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ലിജോയ്ക്ക് ചായയാണോ കോഫിയാണോ ഇഷ്ടം?
1: കോഫിയാണ് കൂടുതൽ ഇഷ്ടം, ചായയും കുടിക്കും.
0: ഓക്കെ, വൈഫിനോ?
1: വൈഫിന് ചായ.
0: നല്ല ചിക്കൻ ബിരിയാണി കഴിക്കാനാണോ ഇഷ്ടം? നല്ല ചോറും സാമ്പാറും കഴിക്കാനാണോ ഇഷ്ടം?
1: എനിക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചോറ് കഴിക്കാനാണ് കൂടുതൽ താല്പര്യം, ചിക്കൻ ബിരിയാണി. ചായയും കോഫിയും തമ്മിലാണ് തർക്കമുള്ളത്, വേറെ എല്ലാം ഓൾമോസ്റ്റ് നോർമലാണെന്നാണ് എനിക്ക്
0: തോന്നുന്നത്. അല്ലേ, അടിപൊളി. അങ്ങനെ സംഭവിക്കുന്നത് തന്നെ വളരെ വളരെ റെയറാണ്. അതെ, എന്തോ മഹാഭാഗ്യം. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ ഫുഡ് ഡിവോഴ്സ് അധികം വരാറില്ല. അതായത് ഒരാൾക്ക് ഒരു പാർട്ട്നേഴ്സിലോ അല്ലെങ്കിൽ ഒരു കപ്പിൾസിനോ നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെന്റ് ചോയ്സ് ഓഫ് ഫുഡ് ഉള്ള സമയത്ത് രണ്ടുപേരും രണ്ട് ഫുഡ് തിരഞ്ഞെടുക്കുന്നു. ഒരാള് മറ്റേത് ഇത് തന്നെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഫോഴ്സ് ചെയ്യാതെ രണ്ടുപേരും രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഹാബിറ്റ്, പ്രിഫറൻസ് കാര്യങ്ങളൊക്കെ തന്നെ ചൂസ് ചെയ്യുന്നു. അതാണ് ഈ പറഞ്ഞ പോലെ ഫുഡ് ഡിവോഴ്സ് എന്ന വാക്ക്. കൊള്ളാല്ലേ? ഇപ്പൊ വൈഫിനെ പിക്ക് ചെയ്യാൻ ചെല്ലുമ്പോ ഉടനെ തന്നെ പറയണം ചായ കുടിക്കാൻ പോയാലോ എന്ന്. അപ്പൊ ആള് ഓക്കെ എന്ന് പറഞ്ഞ, പക്ഷെ ഞാൻ നിന്റെ കൂടെ ഫുഡ് ഡിവോഴ്സ് ആന്ന് പറയണം. ഓക്കെ, അപ്പൊ ഭാര്യ എന്ത് പറയുന്നു നമുക്ക് നോക്കാം. അപ്പോഴേക്കും എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി, നമുക്കൊരു പാട്ട് കൊടുക്കാം. നമുക്ക് സ്നേഹം എന്നുണ്ടെങ്കിലും സ്നേഹം കൂടുതൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി ഞാൻ ഒന്നല്ല ഒരു ലോഡ് ചായ മേടിച്ചു തരാന്ന് പറഞ്ഞു കേട്ടോ. വൈഫിന്റെ പേരെങ്ങനെയായിരുന്നു?
1: ജ്യോതി.
0: ജ്യോതിക്ക് എന്റെ വക ലോഡ്സ് ഓഫ് ലവ്. ഓക്കെ, ബൈ. ശരി ശരി, ബൈ. സൂപ്പർ. എന്തായാലും ഇങ്ങനെയാണ് ഫുഡ് ഡിവോഴ്സിന്റെ അർത്ഥം വരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ എങ്ങനെ.
2: Presented by Joya Lucas, world's favorite jeweler.
3: Powered by
4: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfoon, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
2: And
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
1: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
0: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എഗ്സ്,
2: മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
3: വരുന്നു ഈ വീക്കെൻഡിലെ ഏറ്റവും വലിയ സർപ്രൈസ്. സെപ്റ്റംബർ 10, 11, 12 തീയതികളിൽ മർസ ഹൈപ്പർ മാർക്കറ്റിൽ വമ്പൻ ഓഫർ കാർണിവൽ.
4: ഗ്രോസറി, ഫ്രഷ് വെജിറ്റബിൾസ്, ഇലക്ട്രോണിക്സ് തുടങ്ങി നിങ്ങളുടെ പ്രിയപ്പെട്ട ബ്രാഞ്ചുകൾക്കെല്ലാം സ്വപ്നം കാണാൻ കഴിയാത്ത വിലക്കുറവ്. ഈ ഓഫറുകൾ മർസയുടെ എല്ലാ ബ്രാഞ്ചുകളിലും ലഭ്യം. സ്റ്റോക്ക് തീരും മുൻപേ വേഗം പോതുള്ളൂ. മർസ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
5: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
6: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
5: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ്, ദോഹ. കോൾ 4000 1707.
7: This is Radio Suno
8: 91.7 FM,
7: Qatar's favorite radio station.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ഈ ഒരു സമയം ഞാനൊരാളെ നേരെ വൈഫിനെ പിക്ക് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ ഫുഡ് ഡിവോഴ്സ് ചെയ്യുന്നു എന്നൊന്ന് പറയണേ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്റെ മുന്നിൽ ലിജോ, എനിക്കിതിലൊരു പങ്കുമില്ല കേട്ടോ. ലിജോ എനിക്കൊരു വലിയ മെസ്സേജ് അയച്ചിരിക്കുകയാണ്. വെൽക്കം ബാക്ക് ടു 917 ഈവനിങ്സ്. അശ്വിനിയാണ് കൂടെയുള്ളത്. ലിജോന്റെ മെസ്സേജ് ഇങ്ങനെയാണ്, ഞാൻ നിന്നെ ഫുഡ് ഡിവോഴ്സ് ചെയ്യുന്നു. അപ്പൊ എന്റെ വൈഫ്, ഫുഡിൽ മാത്രമല്ല ഞാൻ നിങ്ങളെ തന്നെ മൊത്തത്തിൽ ഡിവോഴ്സ് ചെയ്യുന്നു. അപ്പല്ലേ ഞാൻ, അതായത് ലിജോ, അയ്യോ ഇത് അതല്ല, ഇത് നല്ലതാ. അപ്പൊ വൈഫ് പറയാ, നിങ്ങളെ ഡിവോഴ്സ് ചെയ്യുന്നതാണ് എന്റെ മാനസിക ആരോഗ്യത്തിന് നല്ലത്. അപ്പൊ ലിജോ, ഇത് അഷ്ടമി പറഞ്ഞിട്ടാ നല്ലതാ. അപ്പൊ വൈഫ്, അഷ്ടമിയോ അരിഷ്ടമോ എന്തേലും കാണിക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ ലിജോ ഇങ്ങനെ കണ്ണൊക്കെ പുറത്തിങ്ങനെ വരുന്ന സിമ്പൽ ഇട്ടിട്ട് പറയാ, പൊട്ടീ നാളെ പറഞ്ഞു കൊടുക്കാം. ആ ലെറ്റ്സ് റെസ്പെക്ട് ഹേർ സ്ട്രെസ്ഫുൾ ഡേ എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടേക്കുന്നത്. സോ ബേസിക്കലി പുള്ളിക്കാരിക്കൊന്നും മനസ്സിലായിട്ടില്ല, ആൾക്ക് ഇപ്പൊ ഒന്നും കേൾക്കാനും പറ്റില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പാവം പണിയെടുത്ത് ചത്തൊരവസ്ഥയായിട്ട് നിൽക്കല്ലേ. എന്റെ പൊന്നു ജ്യോതി, ഒരു കാര്യം ചെയ്യാം മുത്തുമണി, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് നല്ല പാട്ട് വെച്ചുതരാം. ഓക്കെ, സ്ട്രെസ്ഫുൾ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല പാട്ടൊക്കെ കേട്ട് കുറച്ചേരം കണ്ണടച്ച് അങ്ങനെ ഇരുന്നോ. ആ വീട്ടിലെത്തുന്നവരെ കുറച്ചേരം റെസ്റ്റ് എടുത്തോ, അതായിരിക്കും നല്ലത്. അപ്പൊ സൈഡിൽ നിന്ന് മോൻ കുറച്ച് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടാവും, കുഴപ്പമില്ല, മോനോട് അവിടെ ഇരിക്കാൻ പറ അല്ലെങ്കിൽ ലിജോ അവിടെ ഇരുത്തിക്കോ. ഇതുപോലെ ഒരുപാട് പേരുണ്ടാവും, ചിലപ്പോൾ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡേക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഒന്നും കേൾക്കാം, ഒരു ഒന്നും പറ്റില്ല, നമുക്കൊന്ന് പോയി കിടന്ന് ഉറങ്ങിയാൽ മതി, ഒന്ന് ബെഡ് കണ്ടാൽ മതി, ഈ ഒരു അവസ്ഥയായിരിക്കും. എന്തായാലും അങ്ങനെയുള്ള ആൾക്കാർ ഈ വീക്കെൻഡിൽ കുറച്ച് നേരം ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് മാത്രം പുറത്തേക്ക് ഇറങ്ങിയാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് തളർന്നു പോകും. നമ്മുടെ ബോഡി, അതിന് കുറച്ച് റെസ്റ്റ് അതെന്തായാലും വേണം. ഇത് പറഞ്ഞുകൊണ്ട് നേരെ പോകുന്നു അടുത്തൊരു പാട്ടിലേക്ക്. അഷ്ടമിയാണ് കൂടെയുള്ളത് കത്തിൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ.

0: വചനങ്ങളിലൂടെ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ ദയയുള്ളവരാണെങ്കിൽ ആകാശാധിപനായ ദൈവം നിങ്ങളോട് ദയ കാണിക്കും.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وابعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Suno
2: 91.7 FM,
1: Qatar's favorite radio station.
3: ിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ, പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ.

0: ഉണ്ടാക്കുന്നതാണ്. കൂടെ ഗാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്തൽ ബഹാർ ബാർബിക്യൂ ഫിഷ്.
0: ഖത്തറിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റ് ഓയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റ് ഓയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രമോഷൻ സെപ്റ്റംബർ 10 മുതൽ 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റ് ഓയിൽ നിന്ന് മാത്രം.
2: ഹായ്, ഞാൻ രാജലക്ഷ്മി. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 90

0: ഒരു കാര്യം ചോദിക്കട്ടെ?
1: തീർച്ചയായും, ചോദിച്ചോളൂ.
0: അതെ, എന്റെ കല്യാണ പ്രേരിക്ക് നടക്കുക.
1: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
0: സെപ്റ്റംബർ 11?
1: അതെ, സെപ്റ്റംബർ 11 M4 മാരിടൈം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
2: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ അറ്റ് M4mari.com.
3: വരുന്നു ഈ വീക്കെൻഡിലെ ഏറ്റവും വലിയ സർപ്രൈസ്. സെപ്റ്റംബർ 10, 11, 12 തീയതികളിൽ മർസ ഹൈപ്പർ മാർക്കറ്റിൽ വമ്പൻ ഓഫർ കാർണിവൽ.
2: ഗ്രോസറി, ഫ്രഷ് വെജിറ്റബിൾസ്, ഇലക്ട്രോണിക്സ് തുടങ്ങി നിങ്ങളുടെ പ്രിയപ്പെട്ട ബ്രാഞ്ചുകൾക്കെല്ലാം സ്വപ്നം കാണാൻ കഴിയാത്ത വിലക്കുറവ്. ഈ ഓഫറുകൾ മർസയുടെ എല്ലാ ബ്രാഞ്ചുകളിലും ലഭ്യം. സ്റ്റോക്ക് തീരും മുൻപേ വേഗം പോതുള്ളൂ. മർസ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.

0: rate update brought to you by Sky Jewelry. Sky Jewelry now open at Safari Mall Abu Hamur.
1: അങ്ങനെ എന്തായാലും ഇപ്പോൾ നേരെ നമ്മുടെ ഒരു ഗോൾഡ് റേറ്റിന്റെ അപ്ഡേറ്റിലേക്ക് പോകേണ്ട സമയമായിരിക്കുന്നു. 24 ക്യാരറ്റ് ഗോൾഡ് 526 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 485 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 459.50 കത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 397 കത്തറിയാൽ. ഇതൊക്കെ ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയം വീക്കെൻഡ് ആണ്. അറിയാം, വീക്കെൻഡിൽ അതിഗംഭീരമായിട്ടുള്ള പരിപാടികൾക്ക് വേണ്ടി നമ്മളിങ്ങനെ ഭയങ്കരമായിട്ടൊന്ന് റെഡി ആവണമല്ലോ. അപ്പൊ അങ്ങനെ ഒരു പരിപാടി തന്നെയാണ് വരാനായിട്ട് പോകുന്നത്. ആൻഡ് ദ ബ്യൂട്ടിഫുൾ പേഴ്സൺ ലൈക്ക് ആ പാട്ടൊക്കെ പാടുന്നതും പറയുന്നതും ഒക്കെ കേൾക്കാൻ തന്നെ എന്തൊരു രസമാണ്. അപ്പൊ അദ്ദേഹം എത്താനായിട്ട് പോകുന്നു ഖത്തറിലേക്ക്.
2: ഹൃദയങ്ങളിലേക്ക് പാടാൻ ഷഹബാസ് അമൻ ഖത്തറിലേക്ക് എത്തുന്നു. ക്യൂൻ ഇവന്റ് ഒരുക്കുന്ന ഷഹബാസ് അമൻ മ്യൂസിക് ഷോയ്ക്ക് പേരിടാൻ നിങ്ങൾക്കും ഒരവസരം. പേരുകൾ വാട്സപ്പ് ചെയ്യാം 5000917 എന്ന നമ്പറിലേക്ക്. തിരഞ്ഞെടുക്കപ്പെടുന്ന പേര് നിർദ്ദേശിക്കുന്നയാൾക്ക് ഒരു വമ്പൻ സമ്മാനം. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു ഷഹബാസ് അമൻ ലൈവ് ഇൻ ഖത്തർ. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്.
1: അങ്ങനെ ഷഹബാസ് അമൻ ഖത്തറിലേക്ക് എത്തുന്ന സമയത്ത് പാടാനും പറയാനും അദ്ദേഹം എത്തുന്ന സമയത്ത് ആ ഒരു ഇവന്റിന് വേണ്ടി നിങ്ങൾക്ക് പേരുകൾ നിർദ്ദേശിക്കാം. അത് അയക്കേണ്ടത് 5000917. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡേറ്റ് അങ്ങനെ ഇന്നും നാളെയും കൂടിയൊക്കെ ആയിട്ട് നമ്മൾ വരുന്ന പേരുകൾ കൺസിഡർ ചെയ്യുള്ളൂ. കാരണം ആ ഒരു പേര് ഉടനെ തന്നെ നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മെസ്സേജ് അയച്ചോ 5000917 കേട്ടോ. അതുകൂടി പറഞ്ഞ എസ് പി ബിയുടെ ഒരു സൂപ്പർ സോങ്ങിലേക്ക് പോയാലോ. കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് ഖത്തറിൽ നടക്കുന്ന കുറച്ചധികം പരിപാടികളെ കുറിച്ചിട്ട് എനിക്ക് പറയാനായിട്ടുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്.

0: Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Apple Podcast and Google Podcast.
1: Adi, ende birthday celebration enda chelo ende.
2: Samsamindu mandi mandi.
3: ഉഫ്, ആകെ സെഡാണ് മോനെ.
4: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
4: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
5: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
6: Nesto, all that you need.
7: Hi, Assalamualaikum, I'm Tejla Salim. We're being 91.7 FM. Keep the music, keep the good down.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine de Ruji Ariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: All hits, all day.
0: This is
4: Radio Suno 91.7 FM. Qatar's favorite radio station.
5: ത്രിലേ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റോയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റോയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ. ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രമോഷൻ സെപ്റ്റംബർ 10 മുതൽ 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ്.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 8 മണി കഴിഞ്ഞ് 9 മിനിറ്റ്. പുറത്ത് നല്ല ചൂടായിരിക്കാം, ഹ്യൂമിഡിറ്റി ആയിരിക്കാം. എന്തായാലും ഈ ഒരു സമയം ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതാ നമ്മുടെ കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാട്ടോ. 917 ഈവനിങ്സ് ആണ് കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്, അഷ്ടമിയാണ് കൂടെ ഉള്ളത്. എന്തായാലും ഫോർകാസ്റ്റ് ചെയ്തിരിക്കുന്നത് നല്ല ചൂടുള്ള ഒരു ക്ലൈമറ്റ് ആയിരിക്കും എന്നാണ്. പലയിടങ്ങളിലും ഈ ഒരു വീക്കെൻഡിൽ നല്ല ചൂട് കാണും. ഒരു 32 ഡിഗ്രി സെൽഷ്യസ് മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. പ്രത്യേകിച്ചും ഇന്നത്തെ ദിവസം, അതായത് സെപ്റ്റംബർ 10 കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മിക്ക സ്ഥലങ്ങളിലും പ്രത്യേകിച്ചും നൈറ്റിലേക്ക് എത്തുമ്പോൾ ഹ്യൂമിഡിറ്റി കൂടുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പം ഹ്യൂമിഡിറ്റി ഭയങ്കരമായിട്ട് പുറത്ത് തോന്നുന്നുണ്ടോ എനിക്കറിയില്ല, കാരണം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല രാത്രി കഴിഞ്ഞ ശേഷം. അതല്ല, ഇപ്പം ഹ്യൂമിഡിറ്റി ഇല്ലെങ്കിൽ പോലും നാളെ ഫ്രൈഡേ നല്ല രീതിയിൽ പൊടിക്കാറ്റിനും ചാൻസ് ഉണ്ട്. നല്ല കാറ്റ്, ഭയങ്കര ചൂടേറിയ കാറ്റായിരിക്കും. അതിനോടൊപ്പം തന്നെ രാത്രിയിലേക്ക് എത്തുന്ന സമയത്ത് വീണ്ടും ഹ്യൂമിഡിറ്റി കൂടാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെയാണ് കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടായിരിക്കണം എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. നന്നായി വെള്ളം കുടിക്കുക, ബിക്കോസ് നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഹൈഡ്രേഷൻ മാത്രമല്ല കേട്ടോ, അതിൽ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. ഈവൻ യൂറിൻ ഇൻഫെക്ഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ വരാതിരിക്കാനും നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ഒന്ന് കെയർഫുൾ ആവണം. മിക്ക ആൾക്കാർക്ക് ഇപ്പം വെള്ളം കുടി കുറച്ച് കുറഞ്ഞതിൻ്റെ ഒരു സൈഡ് എഫക്റ്റായിട്ട് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ മെയിൻ എഫക്റ്റിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് സൂക്ഷിക്കാം. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, ആ അത് തന്നെ. അപ്പോൾ സൂക്ഷിച്ചോളൂ, നല്ല രീതിയിൽ നമ്മുടെയും അതുപോലെ നമ്മുടെ കൂടെയുള്ളവരുടെ ഹെൽത്ത് ഒന്ന് ടേക്ക് കെയർ ചെയ്തോളൂ കേട്ടോ. അത് പറഞ്ഞുകൊണ്ട് നേരെ പോകുന്നു കക്ഷി അമ്മിണിപ്പിള്ളയിൽ നിന്നും നല്ലൊരു പാട്ടിലേക്ക്. സിയാ ഉൽ ഹഖ് പാടിയ പാട്ട്.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.

0: 97 evenings. Only on Radio Suno 91.7 FM. 97 evenings. Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine de Ruji Ariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: സമയം 8 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഈ ഒരു സമയം നിങ്ങളൊക്കെ തന്നെ നമ്മളുടെ ഇൻസോംനിയുടെ ടിക്കറ്റ് എടുത്ത ആൾക്കാരാണോ? അല്ലെങ്കിൽ വേഗം പോയിക്കോളൂ, കാരണം ഇൻസോംനിയ എന്താണെന്ന് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. മെന്റലിസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്കൊക്കെ അറിയാവുന്ന സൂപ്പർ താരമായിട്ടുള്ള മെന്റലിസ്റ്റ് ആദി വീണ്ടും ഖത്തറിലേക്ക് എത്തുകയാണ്. ക്യൂൻ ഇവന്റ്സും ക്യൂബ് എന്റർടൈൻമെന്റ്സും ചേർന്നിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നമുക്ക് വേണ്ടി ഒരുക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിന്റെ

ഈ പറഞ്ഞ പോലെ അതിഗംഭീരമായിട്ടുള്ള പ്രോഗ്രാമിന്റെ തൊട്ട് മുന്നോടിയായിട്ട് ചെറിയൊരു മീറ്റ് ആൻഡ് ഗ്രീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇൻസോംനിയയുടെ ടിക്കറ്റ് എടുത്തവരാണെങ്കിൽ വേഗം തന്നെ മെസ്സേജ് അയക്കാം 5000917ലേക്ക്. നിങ്ങൾ അതിന്റെ ഒരു ഫോട്ടോ അയച്ചു തന്നാൽ മതി കേട്ടോ. അപ്പൊ ഇൻസോംനിയയുടെ ടിക്കറ്റ് എടുത്ത ആൾക്കാരോടാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. അഥവാ എടുത്തിട്ടില്ലെങ്കിൽ ക്യൂ ടിക്കറ്റ്സിലെ ടിക്കറ്റ് അവൈലബിൾ ആണ്. വേഗം ചെല്ലും, ആ ടിക്കറ്റുകൾ എടുക്കൂ. ടിക്കറ്റ് എടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മാത്രം മതി. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ അതിൽ നിന്നും സെലക്ട് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് നമ്മളൊരു ജസ്റ്റ് ഒരു മീറ്റ് ആൻഡ് ഗ്രീറ്റ് ഉണ്ടാവുന്നതായിരിക്കും. സോ ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. അതുകൂടി പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത് പാട്ടിലേക്ക് പോകണം. പക്ഷെ അതിനിടയിലുണ്ടല്ലോ ഈ പറഞ്ഞ പോലെ ഈ ഒരു വീക്കെൻഡിൽ നടക്കുന്ന മറ്റു ചില കാര്യങ്ങളും കൂടി പറയണ്ടേ. അതിലൊന്നാണ് സുഹേൽ, അതായത് ഖത്താറ ഇന്റർനാഷണൽ ഹണ്ടിങ് ആൻഡ് ഫാൽക്കനറി എക്സിബിഷൻ. ഇത് ഖത്താറ കൾച്ചറൽ വില്ലേജിലാണ് നടക്കുന്നത്. സെപ്റ്റംബർ 12 വരെയുള്ളൂ. അതുകൊണ്ട് നാളെയും മറ്റന്നാളുമായിട്ട് ഈ ഒരു 10th edition നിങ്ങൾ കാണാനായിട്ട് പോകൂ. ഒരുപാട് രസകരമായിട്ടുള്ള കാര്യങ്ങൾ അവിടെയുണ്ട്. ഈ ഒരു ഖത്തറിൻ്റെ ഹെറിറ്റേജ്, അതായത് ഹണ്ടിങ്ങിലും ഫാൽക്കണറി രീതിയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹെറിറ്റേജ് ഉണ്ട്. അതൊക്കെ കാണാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ അങ്ങോട്ടേക്കും കൂടി ഒന്ന് പോയിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത പാട്ടിലേക്ക് പോകുന്നത്. റൺ വീലെ പാട്ടാണ്, കാർത്തിക് പാട്ട്.

0: to Radio Suno 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Suno. ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റോയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റോയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രമോഷൻ September 10 to 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റോയിൽ നിന്ന് മാത്രം. മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: This is Radio Suno
4: 91.7 FM,
3: Qatar's favorite radio station.

0: this.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now, available on Uridu TV channel number 911.
0: ഖത്തറിന്റെ മന്തി പാരഡൈസ് റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
4: ഖത്തറിന്റെ സ്വന്തം റേഡിയോ സ്റ്റേഷനായ റേഡിയോ കേട്ട് കേട്ട് കൂട്ടുകൂടും.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine de Ruji Ariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: വെൽക്കം ബാക്ക്. ഇതൊക്കെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. ഗുഡ് ഈവനിംഗ് പറഞ്ഞുകൊണ്ട് ഇപ്പം ദാ വീക്കെൻഡ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയ ചിലരുടെയൊക്കെ മെസ്സേജ് വരുന്നുണ്ട്. ഗുഡ് ഈവനിംഗ് തിരിച്ചും അത് പറയുന്നു. ആൻഡ് അതിനോടൊപ്പം പലയിടങ്ങളിലും പല ഇവന്റുകൾ നടക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ സെപ്റ്റംബർ 12 വരെ നടക്കുന്ന മറ്റൊരു ഇവന്റിനെ കുറിച്ച് കിട്ടും കൂടി എനിക്ക് പറയാനായിട്ടുണ്ട്. FISU വേൾഡ് യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പ് വെയ്റ്റ് ലിഫ്റ്റിംഗ്, അത് നടക്കുന്നത് എഡ്യൂക്കേഷൻ സിറ്റിയിലാണ്. അവിടെ ഈ പറഞ്ഞ പോലെ ഒരു 200 സ്റ്റുഡൻസ് അത്ലീറ്റ്സ് ഒക്കെ തന്നെ അറൗണ്ട് ദ വേൾഡ് വന്നിട്ടാണ് ഈ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നത്. ആൻഡ് ഇത് ഇപ്പം ഓർഗനൈസ് ചെയ്തിരിക്കുന്നതും ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി സ്പോർട്സ് ഫെഡറേഷനും അതിനോടൊപ്പം തന്നെ ഖത്തർ കോളേജൈറ്റ് സ്പോർട്സ് ഫെഡറേഷനും കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ ഇതാണ് മറ്റൊരു ഇവൻറ്റ് നടക്കുന്നത് കേട്ടോ. ഇത് മാത്രമല്ല, ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഖത്തറിൽ നടക്കുന്നുണ്ട്, അതിനെക്കുറിച്ചിട്ടൊക്കെ പറയാം. ആൻഡ് അതിൻ്റെ കൂടെ ഇവിടെ ആ രവിശങ്കർ ബ്യൂട്ടിഫുൾ സോങ്സും കാര്യങ്ങളും കേട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോരോ മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പറഞ്ഞ മെസ്സേജും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അലക്കായിരുന്നു, ഈ ഒരു വീക്കെൻഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് എന്തുമാത്രം എനർജിയാണ് സത്യം പറഞ്ഞു. കുറച്ചൊക്കെ ടയർഡ്നെസ്സും കാര്യങ്ങളും ഉണ്ടെങ്കിലും എല്ലാം ഒന്ന് തീർത്തിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണം. എന്താണ് എല്ലാ ദിവസവും വീട്ടിൽ ഇരിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് കുറേ പേര് ഇരിക്കുന്നുണ്ടാവും. പലയിടങ്ങളിലും ഇന്നത്തെ ദിവസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്രാഫിക്കാണ്. ട്രാഫിക്ക് കാരണം ഷമാൽ റോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഇപ്പോഴും എത്തിയിട്ടില്ല ചില ഇടത്തേക്ക് എന്ന് പറഞ്ഞ് ഇവിടെ കുറേ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പലയിടങ്ങളിലും നല്ല ട്രാഫിക്കും ഇങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് തിരിച്ച് വന്നതിന് ശേഷം ചിലപ്പോൾ ഫസ്റ്റ് വീക്കെൻഡ് ആയിരിക്കും നാട്ടിൽ നിന്നൊക്കെ പോയിട്ട് വന്ന ആൾക്കാർക്കേ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ എവ്രിബഡി ഈസ് ജസ്റ്റ് ഔട്ട്സൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഹലോ അബൈ ഹിയർ. ഹായ് അബൈ, എന്നാ ഉണ്ട് വിശേഷം? അബൈ സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ എല്ലാവരും വീക്കെൻഡിൽ പുറത്തേക്ക് ഇറങ്ങിയ എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ് ഞാൻ ഒന്നുകൂടി വിഷ് ചെയ്യുന്നു. ഒപ്പം തന്നെ കുറച്ചധികം നല്ല നല്ല പാട്ടുകളും നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റിംഗിലാണ്. സൂപ്പർ സോങ്സ് ആണ് വെയിറ്റിംഗിൽ.

ഇതൊക്കെയാണ് ഈ മണിക്കൂറിൽ നിങ്ങൾ കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത മണിക്കൂറിൽ എന്റെ പൊന്നുമക്കളെ അതിഗംഭീരമായിട്ടുള്ള പാട്ടുകളാണ്. അതായത് ഞാൻ ഈ ഒരു മണിക്കൂറിൽ ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകും, പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സൂപ്പർ സോങ്സും കൂടി വെച്ച് തന്നിട്ടായിരിക്കും പോകുന്നത്. കാരണം ഇതൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ഭയങ്കര എന്താ പറയുക ഒരു വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ കേൾക്കാൻ പറ്റുന്ന പാട്ടുകളാണ്. ഒരുപാടുണ്ട്, അതിൽ കുറച്ചൊക്കെ ഞാൻ കേൾപ്പിച്ചു തരാം.

ശരിക്കും പറഞ്ഞ ഒരു ബോളിവുഡ് നൈറ്റ് തന്നെയാണ് ഇതും കൂടി കഴിഞ്ഞാൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ ജസ്റ്റ് സ്റ്റേ വിത്ത് us. സോ വാട്ട് ജം കാ സോങ് കേട്ട് അടിപൊളിയായിട്ട് നമ്മളുടെ സുനോ വീക്കെൻഡ് റൂം സെറ്റ് ആണ്. ഒരു ബോളിവുഡ് വീക്കെൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ ഒരു വീക്കെൻഡ് അടിച്ചു പൊളിക്കൂ, അടിപൊളിയാക്കൂ, വീക്കെൻഡിലെ പരിപാടികളൊക്കെ എൻജോയ് ചെയ്യൂ. ഞങ്ങളും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും ഈ ഒരു വീക്കെൻഡിൽ. ദാ ഇവിടെ അടിപൊളിയായിട്ട് ഒരു ഹാപ്പി വീക്കെൻഡ് വിഷസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദാ ട്രാഫിക് എന്ന് പറഞ്ഞപ്പോ എന്റെ പൊന്നബയെ, ട്രാഫിക്കിൽ പെട്ട് കിടക്കാണല്ലോ, ഇത് എവിടെയാണ് സംഭവം? എനിക്ക് തോന്നുന്നു കണ്ടിട്ട് മോൾ സിഗ്നലോ മറ്റോ ആണോ, എനിക്ക് ക്ലിയർ ആവുന്നില്ല രാത്രിയിൽ ഇമേജ് അയച്ചു തന്നതുകൊണ്ട് തന്നെ. പക്ഷെ എന്താണെന്ന് ശരി തന്നെ, ഈ ഒരു സമയത്ത് പലയിടങ്ങളിലും ട്രാഫിക് ഉണ്ടാവും. പക്ഷെ ക്ഷമയോട് കൂടി തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകണം. ഞാനും ഇനി ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുൾ ട്രാഫിക്കിൽ പെടാനായിട്ട് പോവാണ്. ഐ റിയലി നോ ദാറ്റ്. ബട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യാന്നുള്ളതാണല്ലോ. പിന്നെ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ അത് പറഞ്ഞപ്പോഴാട്ടോ, നാളത്തെ ഏറ്റവും മെയിൻ ഇവന്റിൽ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇപ്പം കല്യാണം കഴിക്കാൻ ആലോചിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? ആരെങ്കിലും കല്യാണം കഴിപ്പിക്കാൻ ചിന്തിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ നമ്മളുടെ M4 മാരിറ്റിയും ഐബസ് ഹോട്ടൽ ഉണ്ടല്ലോ, അവിടെ ഉണ്ടാവും. ഏകദേശം വൈകുന്നേരം ഒരു 4 മുതൽ 9 വരെയുള്ള ആ ഒരു ടൈമിലായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐബസ് ഹോട്ടലിലേക്ക് ചെല്ലുക. അവിടെ ചെന്നിട്ട് ഈ പറഞ്ഞ നമുക്കൊരു ഫുൾ ടീം രജിസ്റ്റർ ചെയ്ത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും, പ്രൊഫൈലൊക്കെ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ബാക്കി എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ളത് അതൊക്കെ ക്ലിയർ ചെയ്യാനും പറ്റും. അപ്പോൾ M4 മാരിറ്റ് ടീം ഐബസ് ഹോട്ടലിൽ 4 PM to 9 PM ആണ്. കുറച്ച് പേരുടെ അടുത്ത് ലൊക്കേഷനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഐബിസ് എന്ന് അടിച്ചാൽ മതി, IBIS. ഏകദേശം ആ രമദ സിഗ്നൽ ഉണ്ടല്ലോ, ആ രമദയുടെ ബാക്ക് സൈഡിലായിട്ട് വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐബിസ് കാണാൻ പറ്റും കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലൂടെ കല്യാണം കഴിച്ച കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് നമ്മളൊരു ഡിന്നറിന് പോകുന്നുണ്ട്, നാളെയല്ല നാളെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് വഴി അറിയാം, റേഡിയോ സ്നോയിലൂടെ തന്നെ അറിയാം. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഡിജിറ്റലിയും ആക്റ്റീവായിരിക്കും. വീക്കെൻഡ് ആണെങ്കിലും നമുക്ക് എന്ത് ആഘോഷം തന്നെയല്ലേ, അടിപൊളിയായില്ലേ? അപ്പോൾ ഈ ഒരു അടിപൊളി പരിപാടി സൂപ്പറായിട്ട് മുന്നോട്ടേക്ക് പോട്ടെ, നിങ്ങളുടെ വീക്കെൻഡ് അടിപൊളിയാവട്ടെ. അപ്പോൾ എൻജോയ് ചെയ്തോളൂ. ടാറ്റാ, ബൈ ബൈ എവരിവൺ, ഗുഡ് നൈറ്റ്.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റ് ഓയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റ് ഓയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രൊമോഷൻ സെപ്റ്റംബർ 10 മുതൽ 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ്.

Radio Suno 91.7 FM Qatar's favorite radio station. ിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റോയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റോയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രൊമോഷൻ സെപ്റ്റംബർ 10 മുതൽ 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ്

0: ആക്ഷൻ
1: മുന ദിനേശ അതിമോഹമാണ് അതിമോഹം.
0: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല. ഓ ഡ്രാമ
2: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്യം.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
3: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
4: Malabar Gold and Diamonds in the Puthiya showroom, ippol Abu Hamur Safari Mallilum. Ningalude paliya swarnabharanangal evide ninnu vaangiyadanengilum oru nashtavum illade exchange cheyyam. Malabar Gold and Diamonds Safari Mallil ninnu maatram.

0: Radio Suno 91.7 FM. Qatar's favorite radio station. നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ. Joy Alukas 917 evenings presented by Joy Alukas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam call 4001707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: hello namaskaram Janakila

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: Qatarile shopping premigal ready alle. Ee weekend il Nesto Oil crazy figures offers. Nesto Oil ninna ippol 5 10 15 Qatar riyalil shop cheya. Veliya space il niraiya ulpannangal. Bhoori bhagam itemsum 5 10 15 riyalil vaanga. Ee promotion September 10 mudal 13 vare maatram. Weekend shopping Nesto Oil ninna maatram.
2: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
3: In association with Nesto Hypermarket, now open at Old Passport

only on Radio Sunil 91.7 FM.

रेडियो सुनो 91.7 FM।

रेडियो सुनो 91.7 FM कदर्स फेवरेट रेडियो स्टेशन रेडियो सुनो।

0: सुनो 91.7 FM,
1: कदर्स फेवरेट रेडियो स्टेशन।